ആകാശവാണി അനന്തപുരി എഫ് എം 101.9. നമസ്കാരം. ഇന്ന് ശകവർഷം 1948, ശ്രാവണം 11, കൊല്ലവർഷം 1201, കർക്കടകം 17, 2026 ഓഗസ്റ്റ് 2 ഞായർ. ഇപ്പോൾ സമയം 5 കഴിഞ്ഞ 53:36. 101.9 MHz ൽ എഫ് എം ബാൻഡിൽ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: പുരി എഫ് എം 101.9. ഇപ്പോൾ സുഭാഷിതം കേൾക്കാം. പ്രൊഫസർ കെ വി ദേവ് അവതരിപ്പിച്ചത്.
1: പുരുഷാഭരണം രൂപം രൂപാഭരണമാം ഗുണം ഗുണാഭരണമാം ബോധം ബോധാഭരണമാം ക്ഷമ. പുരുഷന് മനുഷ്യൻ എന്നർത്ഥമാണ് ഇവിടെ വിവക്ഷ. മനുഷ്യന്റെ യഥാർത്ഥ ആഭരണം സ്വാഭാവികമായ രൂപസൗഭാഗ്യം തന്നെ. വിദ്യാഭ്യാസ യോഗ്യത, ധനസ്ഥിതി, ഉദ്യോഗ പദവി തുടങ്ങിയവയൊക്കെ പിന്നീടാണ് ആകർഷകമാകുന്നത്. ഏത് പദവിയിലിരിക്കുന്ന ആളിനും രൂപം വിശേഷ പരിവേഷം തന്നെയാണ്. സൗന്ദര്യം കൊണ്ട് മാത്രമായില്ല, ആ സൗന്ദര്യത്തിനും വേണം ഒരാഭരണം. അത് ആ വ്യക്തിയുടെ ശീലഗുണങ്ങളാണ്. സത്യനിഷ്ഠ, ധർമ്മനിഷ്ഠ, ദയ, നീതിബോധം, കൃത്യനിർവഹണത്തിലുള്ള ജാഗ്രത, ഇതൊക്കെ ശീലഗുണത്തിൽപ്പെടും. ഒരേ തൊഴിലിൽ ഏർപ്പെട്ടിരിക്കുന്ന പലരിൽ ചിലരെ ഓർക്കുന്നതിൻ്റെ പ്രധാന കാരണം അവരിലെ ശീലഗുണമാണ്. ആ ശീലഗുണം കൊണ്ടാണ് അവർ പിൽക്കാലത്തും ആദരിക്കപ്പെടുന്നതും അനുസ്മരിക്കപ്പെടുന്നതും. ശീലഗുണത്തിനും ആഭരണമാണ് ആ ആളിലെ ബഹുമുഖമായ അറിവ്. ബഹുമുഖമായ അറിവ് ഏത് രംഗത്തിലിരിക്കുന്ന വ്യക്തിക്കും ഭൂഷണമാണ്. ഏത് രംഗത്ത് പ്രവർത്തിക്കുന്ന ആളിനും ബഹുമുഖമായ അറിവ് ബഹുജനാരാധനം കാലാന്തരത്തിലും നേടിക്കൊടുക്കും. കാലാന്തരത്തിലും ഒരാൾ അനുസ്മരിക്കപ്പെടുക എന്നതാണ് ജീവിതത്തിൻ്റെ സാഫല്യം. പദവികളുടെ മഹത്വം കൊണ്ടുള്ള ആദരവും മാന്യതയും തുറമുഖത്തടുത്ത കപ്പലിൻ്റെ കാഴ്ച പോലെയാണ്. തുറമുഖം വിട്ടാൽ ആ കപ്പലിനെ ആരോർക്കാനാണ്? ബഹുമുഖമായ അറിവിനും ആഭരണമാണ് ക്ഷമ. പ്രതീകാര ബുദ്ധിയില്ലാത്ത സഹിഷ്ണുതയാണ് ക്ഷമ. ഭരണാധികാരികളും അല്ലാത്തവരും ക്ഷമ ശീലമാക്കുന്നത് പൊന്നുംകുടത്തിന് പൊട്ടുതൊടും പോലെയാണ്. ഒരിടത്ത് ഒരിക്കൽ നിർബന്ധബുദ്ധിയെടുത്ത് കരയുന്ന കുഞ്ഞിനെ ഉന്തുവണ്ടിയിലിരുത്തി ഒരപ്പൂപ്പൻ പാർക്കിലെ ഭംഗികൾ കാണിക്കാൻ പാടുപെടുകയായിരുന്നു. കുഞ്ഞ് അതൊന്നും കാണാൻ കൂട്ടാക്കുന്നില്ല, വാശിയെടുത്ത് കരയുകയാണ്. അടങ്ങു കുഞ്ഞുണ്ണി, അടങ്ങു കുഞ്ഞുണ്ണി എന്ന് കാരണവർ കൂടെ കൂടെ പറയുന്നുമുണ്ട്. ആര് കേൾക്കാൻ? കുഞ്ഞ് വാശിയിൽ തന്നെ ആവുന്നത്ര ഉച്ചത്തിൽ കരച്ചിലാണ്. കാരണവർ പല്ലവി ആവർത്തിക്കുകയാണ്, അടങ്ങു കുഞ്ഞുണ്ണി, അടങ്ങു കുഞ്ഞുണ്ണി എന്ന്. ഒരു വൃദ്ധയ്ക്ക് ആ കരച്ചിൽ തീരെ ക്ഷമിക്കാൻ കഴിയുന്നില്ല. അരിശപ്പെട്ട വൃദ്ധ കുഞ്ഞിനോട് കയർത്തു, എടാ കുഞ്ഞുണ്ണി, നിർത്തടാ കരച്ചിൽ. എത്ര നേരം കൊണ്ട് നിന്റെ മുത്തശ്ശൻ നിന്നോട് കരച്ചിലടക്കാൻ പറയുന്നു? അത് കേട്ട് കാരണവർ പറഞ്ഞു, അടങ്ങു കുഞ്ഞുണ്ണി എന്ന് പറഞ്ഞത് എന്നോട് തന്നെയാണ്. കുഞ്ഞുണ്ണി എന്നത് എൻ്റെ പേരാണ്, കുഞ്ഞിൻ്റെ പേരല്ല. ആ വൃദ്ധയ്ക്ക് തോന്നിയ അരിശം പതിന്മടങ്ങ് കാരണവർക്കുണ്ടാകുന്നുണ്ട്. അപ്പോഴെല്ലാം അദ്ദേഹം സ്വയം നിയന്ത്രിക്കുകയാണ്, അടങ്ങു കുഞ്ഞുണ്ണി, അടങ്ങു കുഞ്ഞുണ്ണി എന്ന്. ഈ ക്ഷമയാണ് ക്ഷമ. മിണ്ടിപ്പോകരുത് എന്ന് പറഞ്ഞ് രണ്ട് പിടപെടയ്ക്കാൻ കാരണവർക്ക് കഴിയാത്തതല്ല. അങ്ങനെ സ്വയം അരിശം തീർക്കലാണ് സാധാരണ ചെയ്യാറുള്ളത്. ഭർത്താവ് ശകാരം ആരംഭിക്കുമ്പോൾ വായിൽ വെള്ളം കൊള്ളുന്ന ഒരു ഭാര്യയെ ഞാൻ കണ്ടിട്ടുണ്ട്. അതിനു പകരം രണ്ടിന് നാലെന്ന മട്ടിൽ വക്കാണത്തിന് മുതിരുന്ന ഭാര്യയാകട്ടെ ഭർത്താവാകട്ടെ കുടുംബജീവിതത്തെ കുട്ടിച്ചോറാക്കുന്നു. അത്തരം സന്ദർഭങ്ങളിൽ അടങ്ങു കുഞ്ഞുണ്ണി, അടങ്ങു കുഞ്ഞുണ്ണി എന്ന് സ്വയം നിയന്ത്രിക്കാൻ കഴിഞ്ഞാൽ അതിൻ്റെ നേട്ടം എത്ര പ്രശംസനീയമായിരിക്കും. സമൂഹത്തിൽ ഇന്ന് കാണുന്ന ഏറ്റവും ഭീഷണമായ ആപത്തെന്താണ്? ക്ഷമയില്ലായ്മ. സ്വയം നിയന്ത്രിക്കാൻ അറിഞ്ഞുകൂടാത്ത ക്ഷമയില്ലായ്മ. എന്തെല്ലാം മിഥ്യാധാരണകളുടെ പ്രേരണയാലാണ് ഇന്ന് സമൂഹത്തിൽ നടക്കുന്ന വിധ്വംസനങ്ങൾ? ആ വിധ്വംസകന്മാർ ഓർക്കുന്നില്ല അവർ പ്രയോഗിക്കുന്ന ആയുധങ്ങൾക്ക് സ്വജനപക്ഷപാതമില്ല എന്ന്. വിധ്വംസന പ്രവണത ഒരു പ്രശ്നത്തിനും പരിഹാരമല്ല. മഹാത്മാഗാന്ധി ലോകത്തിന് സംഭാവന ചെയ്ത ഏറ്റവും മഹത്തായ പാഠം അതാണ്, ക്ഷമയോളം ശക്തമായ ഒരായുധം മറ്റൊന്നില്ല എന്നത്. സമൂഹത്തിൽ ചൂരൽവള്ളി പോലെ പടർന്നു പിടിച്ചിരിക്കുന്ന സുഖലോലുപതയ്ക്കും ആർഭാട മനസ്ഥിതിക്കും ഹേതു എന്താണെന്ന് ചിന്തിച്ചാൽ ബോധ്യമാകും ക്ഷമയില്ലായ്മയാണ്. സമ്പന്നർ തിങ്ങിപ്പാർക്കുന്ന നഗരജീവിതത്തെ ഹുതവഹപരീതം ഗൃഹമിവ, തീപിടിച്ച വീട് എന്ന പോലെ എന്നാണ് കാളിദാസൻ ഒരു കഥാപാത്രത്തെക്കൊണ്ട് പറയിക്കുന്നത്. കുടുംബം, സമൂഹം, രാഷ്ട്രം ഇവ തീപിടിച്ച വീടായി മാറാതിരിക്കണമെങ്കിൽ ക്ഷമാന്വിതമായ സ്വയം നിയന്ത്രണം ഇങ്ങേ അറ്റം മുതൽ അങ്ങേയറ്റം വരെ ശീലമാക്കണം.
0: ഇതുവരെ സുഭാഷിതം അവതരിപ്പിച്ചത് പ്രൊഫസർ കെ വി ദേവ്. ആകാശവാണി അനന്തപുരി എഫ് എം 101.9, സമയം 6 മണി.
2: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: സംസ്ഥാനത്ത് മഴക്കെടുതിയിൽ 6 മരണം സ്ഥിരീകരിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. 6 പേരെ കാണാതായതായും ഇവർക്കായി തിരച്ചിൽ തുടരുകയാണെന്നും മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു.

മഴക്കെടുതിയുടെ പശ്ചാത്തലത്തിൽ റവന്യൂ മന്ത്രിയുമായും ജില്ലകളുടെ ഏകോപന ചുമതല വഹിക്കുന്ന മന്ത്രിമാരുമായും ജില്ലാ ഭരണകൂടവുമായും മുഖ്യമന്ത്രി ആശയവിനിമയം നടത്തി. മഴക്കെടുതി രൂക്ഷമായ മേഖലകളിലെ എംഎൽഎമാരുമായും ജനപ്രതിനിധികളുമായും സംസാരിച്ചു. പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഹയർ സെക്കൻഡറി വിഭാഗം ഇന്ന് നടത്താനിരുന്ന തുല്യതാ പരീക്ഷ മഴക്കെടുതി കാരണം മാറ്റിവച്ചു. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും. കോഴിക്കോട് ജില്ലയിൽ ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ മദ്രസകളും സൺഡേ സ്കൂളുകളും ട്യൂഷൻ സെന്ററുകളും പ്രത്യേക പരിശീലന കേന്ദ്രങ്ങളും പൂർണ്ണമായും അടച്ചിടണമെന്ന് ജില്ലാ കളക്ടർ. ഓൺലൈൻ ക്ലാസുകൾക്ക് നിയന്ത്രണം ബാധകമല്ല. സംസ്ഥാനത്ത് വിളനാശങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിനും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും കൃഷിവകുപ്പ് എല്ലാ ജില്ലകളിലും കൺട്രോൾ റൂമുകൾ തുറന്നു. നാശനഷ്ടം സംബന്ധിച്ച വിവരങ്ങൾ കർഷകർക്ക് ജില്ലകളിലെ കൺട്രോൾ റൂമുകളിൽ അറിയിക്കാം. സംസ്ഥാനങ്ങൾക്ക് അധിക നികുതി വിഹിതമായി കേന്ദ്ര ധനമന്ത്രാലയം 1,09,019 കോടി രൂപ കൈമാറി. ഈ മാസം നൽകേണ്ട പതിവ് പ്രതിമാസ കൈമാറ്റത്തിന് പുറമെയാണിത്. മുൻ കായിക താരവും പുല്ലൂരാംപാറ മലബാർ സ്പോർട്സ് അക്കാദമിയുടെ കായിക പരിശീലകനുമായിരുന്ന സി കെ സത്യൻ അന്തരിച്ചു. 55 വയസ്സായിരുന്നു. ഗ്ലാസ്ഗോയിൽ കോമൺവെൽത്ത് ഗെയിംസ് മെഡൽ പട്ടികയിൽ ഇന്ത്യ 4-ാം സ്ഥാനത്തേക്ക് ഉയർന്നു. 13 സ്വർണവും 17 വെള്ളിയും 9 വെങ്കലവും ഉൾപ്പെടെ 39 മെഡലുകളാണ് ഇന്ത്യ നേടിയത്.

ഇപ്പോൾ അറിയിപ്പുകൾ. ആദ്യം 101.9 ആകാശവാണി അനന്തപുരി FM എന്ന പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ഈ അറിയിപ്പിനെ തുടർന്ന് നമസ്തേ അനന്തപുരി. ഇതിൽ ഉഷമലരി, സി ജെ മണ്ണുമോട് എഴുതിയ ഞാവൽപ്പഴങ്ങൾ എന്ന കവിത കേൾക്കാം. ആലാപനം വിഷ്ണു പ്രദീപ്. അധ്യാത്മ രാമായണ പാരായണം 17-ാം ദിവസം കാവലം ശ്രീകുമാർ പാരായണം ചെയ്തത്. ഉദയഗീതം KP ബ്രഹ്മാനന്ദൻ പാടിയത്. 6:30 പ്രഭാതഭേരി, 6:45 പ്രാദേശിക വാർത്തകൾ. 6:55 നമസ്തേ അനന്തപുരി തുടരും. ഇതിൽ ഇന്നത്തെ ചോദ്യം രാമായണ പൊരുൾ ഡോക്ടർ എം ഉണ്ണികൃഷ്ണൻ അവതരിപ്പിക്കുന്നു. കാർഷിക മേഖലാ വാർത്തകൾ ചരിത്രത്തിൽ നിന്ന്. 7:15 ആരണ്യകം ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, കണ്ടതും കേട്ടതും. ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം കാലം സാക്ഷി, നമുക്ക് ചുറ്റും. 8:30 ബാലരാമപുരം സുബയ ജ്വല്ലേഴ്സ് നോവൽ സഞ്ചാരം. ഇതിൽ ഒറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 97-ാം ഭാഗം. 8:35 തൃശൂർ ഫാഷൻ ജ്വല്ലേഴ്സ് സ്മൃതി മധുരം, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും. 9:00 കേൾക്കാം ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്. 9:30 ഗാനോപഹാരം. 10:02 ഓർമ്മച്ചെപ്പ്. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില. 11:02 ബാലലോകം. കൊല്ലം പത്തനാപുരം മൌണ്ട് താബോർ ഹൈസ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ. 11:30 കേൾക്കാം പഞ്ചാരമിഠായി. ഉച്ചയ്ക്ക് 12:02 ഗാനമാലിക. 12:40 പ്രകാശധാരയിൽ മുലയൂട്ടൽ അമ്മയ്ക്കും കുഞ്ഞിനും എത്രത്തോളം പ്രയോജനകരമാണ്. ലോക മുലയൂട്ടൽ വാരത്തോടനുബന്ധിച്ച് പ്രീതി ആർ നായർ സംസാരിക്കുന്നു. 12:50 ചലച്ചിത്ര ഗാനങ്ങളിൽ 1:02 ഈണപ്പൂക്കൂട. 2:02 ബാക്ക് ടു ബാക്ക് ഹിന്ദി ഫിലിം സോങ്സ്. 2:30 കേൾക്കാം ചലച്ചിത്ര ഗാനങ്ങൾ. 2:45 സ്പോൺസർഡ് പരിപാടി ലമേ. 3:00 തിരയിപ്പൂക്കൾ, തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 3:45 മറ്റൊരു സ്പോൺസർ പരിപാടി റേഡിയോ ഹെൽത്ത്. 4:00 കേൾക്കാം യുവർ വോയിസ്. വൈകിട്ട് 5:02 6:02 ചലച്ചിത്ര ഗാനങ്ങൾ. 6:20

അധ്യാത്മ രാമായണ പാരായണം 17-ാം ദിവസം കാവലം ശ്രീകുമാർ പാരായണം ചെയ്തത്. 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 സന്ധ്യാഗീതം, 6:50 വയലമ്പിടും പരിപാടിയിൽ കാർഷിക മേഖലയിൽ ബൌദ്ധിക സ്വത്തവകാശം, ഡോക്ടർ ലൌലി ബിയുമായി അഭിമുഖം. 7:20, 8:02 ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. 8:45 ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസ് സ്പോൺസർ പരിപാടി. സൺഡേ സെലക്ഷൻസ് 9:00. 9:30 സംഗീതസുധയിൽ നെയ്യാറ്റിൻകര വാസുദേവൻ അവതരിപ്പിച്ച സംഗീത കച്ചേരി. 10:30 നിശാസുരഭി. 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം. 11:05 മുതൽ വിവിധ ഭാരതി റിലേ. അറിയിപ്പുകളിൽ ഇനി ഇന്നത്തെ കാലാവസ്ഥ. തിരുവനന്തപുരത്തും പരിസരങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഇടവിട്ട മഴയോ ഇടിയോടുകൂടിയ മഴയോ ഉണ്ടാകാം. കേരള കർണാടക തീരങ്ങളിൽ കാറ്റിന്റെ വേഗം മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെയാകാൻ സാധ്യതയുള്ളതിനാൽ മീൻപിടുത്തക്കാർ അടുത്ത 2 ദിവസം മത്സ്യബന്ധനത്തിന് കടലിൽ പോകാൻ പാടില്ല. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 29.5 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 22.6 ഡിഗ്രി സെൽഷ്യസ്, പെയ്ത മഴ 8.4 മില്ലിമീറ്റർ. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 28.6 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23.7 ഡിഗ്രി സെൽഷ്യസ്, പെയ്ത മഴ 5.5 മില്ലിമീറ്റർ. ഇതുവരെ കേട്ടത് അറിയിപ്പുകൾ.

0: പ്രിയ ശ്രോതാക്കളെ, നമസ്തേ. ആനന്ദപുരിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ദിവസത്തിന്റെ എല്ലാ നന്മകളും ആശംസിച്ചുകൊണ്ട് ആരംഭിക്കട്ടെ പരിപാടിയുമായി ദീപ. ആദ്യം കേൾപ്പിക്കുന്നു
1: ഉഷമലരി.
2: ഉഷമലരിയിൽ ഇന്ന് സി ജെ മണ്ണുമൂടിന്റെ ഞാവൽപ്പഴങ്ങൾ എന്ന കവിതയിൽ നിന്നുള്ള ഭാഗം കേൾക്കാം. ആലപിക്കുന്നത് വിഷ്ണു പ്രദീപ്.

0: ഓർമ്മകൾ.
1: ഉഷമലരിയിൽ നിങ്ങൾ കേട്ടത് സി ജെ മണ്ണുമൂടിന്റെ ഞാവൽപ്പഴങ്ങൾ എന്ന കവിതയിൽ നിന്നുള്ള ഭാഗം. ആലപിച്ചത് വിഷ്ണു പ്രദീപ്.
2: രാമായണ പാരായണം 17-ാം ദിവസം.
3: ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ.
2: ബാലിസുഗ്രീവയുദ്ധം, ബാലിവധം എന്നീ കഥാഭാഗങ്ങളാണ് ഇന്നത്തെ പാരായണത്തിൽ ചേർത്തിട്ടുള്ളത്. ശ്രീ കാവാലം ശ്രീകുമാർ പാരായണം.

0: രാമായണ ഭാഗങ്ങൾ ഇന്ന് പാരായണം ചെയ്തത് ശ്രീ കാവാലം ശ്രീകുമാർ.
1: ഇപ്പോൾ ഉദയഗീതം, കെ പി ബ്രഹ്മാനന്ദൻ പാടിയത്. നളിനദള ലോചനൻ മാധവൻ എന്നാരംഭിക്കുന്നു.

0: ഇതുവരെ ഉദയഗീതത്തിൽ പാടിയത് കെ പി ബ്രഹ്മാനന്ദൻ.
1: ആരണ്യകം ആയുരാരോഗ്യം ഇന്നു രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
2: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.
0: ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ മുലയൂട്ടൽ അമ്മയ്ക്കും കുഞ്ഞിനും എത്രത്തോളം പ്രയോജനകരമാണ്. ലോക മുലയൂട്ടൽ വാരത്തോടനുബന്ധിച്ച് പ്രീതി ആർ നായർ സംസാരിക്കുന്നു. 12:40 പ്രകാശധാരയിൽ.

പ്രേക്ഷകർക്കേ പ്രഭാതഭേരിയിലേക്ക് ഏവർക്കും സ്വാഗതം. പതിവ് പോലെ പത്രവൃത്താന്തം. സംസ്ഥാന വ്യാപകമായി കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ വിവിധ ജില്ലകളിലായി വെള്ളപ്പൊക്കം രൂപപ്പെടുകയും മലയോര മേഖലകൾ ഉരുൾപൊട്ടൽ ഭീതിയിലുമായി. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിലാണ് മഴ കൂടുതൽ നാശം വിതച്ചത്. കനത്ത മഴയെ തുടർന്ന് ഇന്ന് നടത്താനിരുന്ന സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റും കൂടാതെ മറ്റു പരീക്ഷകളും മാറ്റിവച്ചു. ഇടുക്കി, കോട്ടയം എന്നിവിടങ്ങളിലേക്കുള്ള വിനോദസഞ്ചാരം പൂർണ്ണമായും നിർത്തിവച്ചു. ലഹരിമുക്ത ഇന്ത്യയ്ക്കായി നശാമുക്ത് യുവഫോർ വികസിത് ഭാരത് സങ്കല്പ് അഭിയാൻ ഇന്ന് രാജ്യവ്യാപകമായി ആരംഭിക്കും. പദ്ധതിയുടെ പ്രചാരണ പരിപാടികളുടെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ യുവജനങ്ങളുമായി ഓൺലൈനിൽ സംവദിക്കും. മൂലധന വികസന ചെലവുകൾ ഊർജ്ജിതപ്പെടുത്തുന്നതിന്റെ ഭാഗമായി സംസ്ഥാനങ്ങളുടെ ധനസ്ഥിതി മെച്ചപ്പെടുത്താൻ ലക്ഷ്യമിട്ട് അധിക നികുതി വിഹിതം അനുവദിച്ചു. ഇതിന്റെ ഭാഗമായി കേരളത്തിന് 2,597 കോടി രൂപ ലഭിക്കും. കാട്ടുപന്നി ഉൾപ്പെടെയുള്ള വന്യജീവികളിൽ നിന്ന് കൃഷിയെ സംരക്ഷിക്കാൻ ചുറ്റുവേലി നിർമ്മാണ പദ്ധതിയുമായി സംസ്ഥാന ഹോർട്ടികൾച്ചർ മിഷൻ. ഇതിന്റെ ഭാഗമായി ചുറ്റുവേലി നിർമ്മാണ ചെലവിന്റെ 50% വരെ സബ്സിഡിയായി നൽകും. യുക്രൈൻ തലസ്ഥാനമായ കീവിൽ ഇന്നലെയുണ്ടായ കനത്ത റഷ്യൻ വ്യോമാക്രമണത്തിൽ 9 പേർ മരിച്ചു. രാത്രി വൈകിയാണ് ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് റഷ്യ യുക്രൈനെ ആക്രമിച്ചത്. ഗ്ലാസ്ഗോവിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസ് പട്ടികയിൽ ഇന്ത്യ 4ാം സ്ഥാനത്തേക്ക് ഉയർന്നു. 13 സ്വർണവും 17 വെള്ളിയും 9 വെങ്കലവും ഉൾപ്പെടെ 39 മെഡലുകളാണ് ഇന്ത്യ നേടിയത്.

0: വാർത്താ അവലോകനം അവതരിപ്പിക്കുന്നത് ജനയുഗം ന്യൂസ് എഡിറ്റർ രമേശ് ബാബു.
1: കോമൺവെൽത്ത് ഗെയിംസിൽ ഭാരോദഹനത്തിൽ ഇന്ത്യയുടെ മീരാബായ് ചാനു ഹാട്രിക് സ്വർണം നേടി രാജ്യത്തിന് അഭിമാനമായി. ഗ്ലാസ്കോ ഗെയിംസിൽ ഇന്ത്യയുടെ ആദ്യ സ്വർണമാണ് മീരാബായ് ചാനു നേടിയത്. ജൂഡോയിലും ഇന്ത്യ ഇരട്ട സ്വർണം നേടി. വനിതകളുടെ 48 കിലോ വിഭാഗത്തിൽ അസ്മിത ഡേയും പുരുഷന്മാരുടെ 60 കിലോ വിഭാഗത്തിൽ ഹർഷ സിംഗുമാണ് സ്വർണം കരസ്ഥമാക്കിയത്. കോമൺവെൽത്ത് ഗെയിംസിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ജൂഡോയിൽ ഇന്ത്യ സ്വർണം നേടുന്നത്. ഹൈജമ്പിൽ ഇന്ത്യയുടെ സർവേഷ് കുശാരെ വെള്ളി നേടിയപ്പോൾ ലോങ് ജമ്പിൽ മലയാളി കായിക താരം എം ശ്രീശങ്കറും വെള്ളി നേടി. ഭാരോദഹനത്തിൽ അജയ് ബാബു വള്ളൂരിയാണ് രാജ്യത്തിന് മറ്റൊരു വെള്ളിത്തിളക്കം സമ്മാനിച്ചത്. അതേസമയം പാരാ അത്ലറ്റിക്സ് വനിതാ ഷോട്ട്പുട്ടിൽ ഇന്ത്യയുടെ ശർമിള ധൻഗർ റെക്കോർഡോടെ രാജ്യത്തിന് സ്വർണം സമ്മാനിച്ചു. പാരാ അത്ലറ്റിക്സിൽ സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് ഹരിയാന സ്വദേശിയായ ശർമിള. CMRL എക്സാലോജിക് പണമിടപാട് കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് 29.02 കോടിയുടെ സ്വത്ത് കണ്ടുകെട്ടും. 3 കമ്പനികളുടേതുൾപ്പെടെ 12 പ്രതികളുടെ സ്വത്താണ് കണ്ടുകെട്ടുന്നത്. നിലവിൽ മരവിപ്പിച്ചിരിക്കുന്ന ഈ സ്വത്തെല്ലാം ബാങ്ക് നിക്ഷേപങ്ങളാണ്. ഈ കണ്ടുകെട്ടലിന് ശേഷം പ്രതികളുടെ കെട്ടിടം, ഭൂമി തുടങ്ങിയ സ്വത്തുക്കൾ കണ്ടുകെട്ടാനുള്ള നടപടികളിലേക്ക് ED കടക്കും. കേരളത്തിന്റെ സഹകരണ പ്രസ്ഥാനത്തെ ലോകത്തിനു മുന്നിൽ ശ്രദ്ധേയമാക്കിയ സഹകാരി രമേശൻ പാലാരി ഓർമ്മയായി. ലോകത്തിലെ മുൻനിര സഹകരണ സ്ഥാപനമായി ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റിയെ വളർത്തിയ ചെയർമാൻ രമേശൻ പാലാരി ചൊവ്വാഴ്ചയാണ് വിട പറഞ്ഞത്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അംഗരക്ഷകർ മർദ്ദിച്ച രക്ഷാപ്രവർത്തന കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചതിന്റെ പേരിൽ സസ്പെൻഷനിലായ ADGP MR അജിത് കുമാറിന്റെ സസ്പെൻഷന് സ്റ്റേയില്ല. കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ആണ് സസ്പെൻഷൻ സ്റ്റേ ചെയ്യാൻ വിസമ്മതിച്ചത്. ചീഫ് സെക്രട്ടറിക്ക് സസ്പെൻഷൻ ഉത്തരവ് പുറപ്പെടുവിക്കാൻ അധികാരമില്ലെന്നും മന്ത്രിക്കാണ് അധികാരമെന്നും സസ്പെൻഷൻ സ്റ്റേ ചെയ്യണമെന്നുമായിരുന്നു അജിത് കുമാറിന്റെ വാദം. ജൂലൈ 30 ഉണ്ടാകുന്ന DGP ഒഴിവിൽ സ്ഥാനക്കയറ്റം ലഭിച്ചില്ലെങ്കിൽ പിന്നീട് കിട്ടുവാൻ സാധ്യത ഉണ്ടാകില്ലെന്ന് കാട്ടി അടിയന്തരമായി ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു അജിത് കുമാറിന്റെ ഹർജി. ഹർജി ഓഗസ്റ്റ് 20 വീണ്ടും പരിഗണിക്കാനായി മാറ്റിവെച്ചു. OpenAI ആയ ChatGPT പരിശീലനത്തിന് ഡേറ്റ ഉപയോഗിക്കുന്നത് പകർപ്പവകാശ ലംഘനമാവില്ലെന്ന് ഡൽഹി ഹൈക്കോടതി. വാർത്താ ഏജൻസിയായ ANI ഹർജിയിലാണ് ജസ്റ്റിസ് ജെ അമിത് ബൻസാലിന്റെ വിധി. ചങ്ങനാശ്ശേരി സ്വദേശിയും ബംഗളൂരു നാഷണൽ ലോ സ്കൂൾ പ്രൊഫസറുമായ ഡോക്ടർ അരുൺ ജോർജ് സ്കറിയയുടെ വാദങ്ങളാണ് കോടതി ശരിവച്ചത്. OpenAI ക്കെതിരെ രാജ്യത്ത് ആദ്യമായി വന്ന പരാതിയാണിത്.

രാജ്യത്ത് 10 രൂപയുടെയും 20 രൂപയുടെയും പ്ലാസ്റ്റിക് കറൻസി പരീക്ഷണാടിസ്ഥാനത്തിൽ അച്ചടിച്ചിറക്കാൻ റിസർവ് ബാങ്കിന് കേന്ദ്ര ധനമന്ത്രാലയം അനുമതി നൽകി. പോളിമർ നോട്ടുകൾ എന്നറിയപ്പെടുന്ന ഈ പ്ലാസ്റ്റിക് നോട്ടുകൾ സാധാരണ നോട്ടുകളേക്കാൾ കൂടുതൽ കാലം നിലനിൽക്കുമെന്നും വെള്ളം, അഴുക്ക്, കീറൽ എന്നിവയെ പ്രതിരോധിക്കുമെന്നുമാണ് വിലയിരുത്തൽ. തലസ്ഥാനത്ത് വ്യാജ കാൾ സെന്റർ സജ്ജമാക്കി ലോൺ ആപ്പിലൂടെ അമേരിക്കൻ പൌരരിൽ നിന്ന് കോടികൾ കൊള്ളയടിച്ച ഉത്തരേന്ത്യൻ സംഘം പിടിയിൽ. പോലീസ് നടത്തിയ റെയ്ഡിൽ ഉത്തരേന്ത്യക്കാരായ 18 പേരാണ് കസ്റ്റഡിയിലായത്. 50 കമ്പ്യൂട്ടറുകളുമായാണ് തിരുവനന്തപുരത്ത് സംഘം വ്യാജ കാൾ സെന്റർ പ്രവർത്തനം തുടങ്ങിയത്. അമേരിക്കക്കാർ വായ്പയ്ക്ക് സമീപിക്കുന്ന ലെൻഡ് ജെറ്റ് സ്ഥാപനത്തിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ച് ഇടപാടുകാരെ അങ്ങോട്ട് വിളിച്ചായിരുന്നു തട്ടിപ്പ്. തമിഴ്നാട്ടിൽ നിന്നുള്ള പാറ ഉത്പന്നങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതിന് തമിഴ്നാട് സർക്കാർ ഏർപ്പെടുത്തിയ വിലക്ക് കേരളത്തെയും പ്രതികൂലമായി ബാധിക്കുന്നു. പാറ, പാറപ്പൊടി, എം സാൻഡ്, മെറ്റൽ, റോഡ് നിർമ്മാണത്തിനുള്ള പാറ കൊണ്ടുള്ള അസംസ്കൃത വസ്തുക്കൾ എന്നിവയ്ക്കാണ് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. പാറ ഉൽപ്പന്നങ്ങളുടെ വരവ് നിലച്ചാൽ വിഴിഞ്ഞം തുറമുഖത്തിന്റെ നിർമ്മാണത്തെ വളരെയധികം ബാധിക്കും. ബ്രേക്ക് വാട്ടർ നിർമ്മാണത്തിനുള്ള വലിയ പാറകൾ തമിഴ്നാട്ടിൽ നിന്നാണ് കൊണ്ടുവരുന്നത്. ഇനിയും 35 ലക്ഷം മെട്രിക് ടൺ പാറയാണ് തുറമുഖ നിർമ്മാണത്തിന് വേണ്ടിവരുന്നതെന്ന് കണക്കാക്കപ്പെടുന്നു. തമിഴ്നാടിന്റെ പാറ വിലക്ക് തിരുവനന്തപുരം വിമാനത്താവളത്തിന്റെ മാസ്റ്റർ പ്ലാനിന്റെ ഭാഗമായുള്ള നിർമ്മാണത്തെയും ദേശീയപാത നിർമ്മാണ പുരോഗതിയെയും മന്ദഗതിയിലാക്കുമെന്ന് നിരീക്ഷിക്കപ്പെടുന്നു. MDMA ഇടപാടിൽ അറസ്റ്റിലായ അധ്യാപികമാർ കീർത്തന, കാവ്യ എന്നിവർക്ക് പുറമെ നീഷ്മ എന്ന മറ്റൊരു അധ്യാപികയും അറസ്റ്റിലായി. പേരാമ്പ്ര BRCയിലെ സ്പെഷ്യൽ എഡ്യൂക്കേറ്ററാണ് നീഷ്മ. ഇവരെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടതായി SSIK ജില്ലാ പ്രോജക്ട് കോർഡിനേറ്റർ അറിയിച്ചു. കേസിൽ ജിജിൽ കുര്യാക്കോസ് എന്ന കൂട്ടാളിയും അറസ്റ്റിലായിട്ടുണ്ട്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി 3 അധ്യാപികമാർ അറസ്റ്റിലായത് ഞെട്ടിപ്പിക്കുന്നതാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. സർക്കാർ മാനസികാരോഗ്യ കേന്ദ്രങ്ങളുടെ അവസ്ഥ ദയനീയവും ഞെട്ടിക്കുന്നതുമാണെന്നും ആധുനികത ഇവിടെങ്ങും എത്തിനോക്കിയിട്ടില്ലെന്നും ഹൈക്കോടതി. മനുഷ്യാവകാശ ലംഘനമാണ് മാനസികാരോഗ്യ കേന്ദ്രങ്ങളിൽ നടക്കുന്നതെന്നും അവസ്ഥ പൈശാചികമാണെന്നും കോടതി പറഞ്ഞു. മൃഗങ്ങൾക്ക് പോലും താമസിക്കാൻ കഴിയുന്ന അവസ്ഥയല്ല ഈ ആരോഗ്യ കേന്ദ്രങ്ങളിലുള്ളത്. രോഗികളെ പാർപ്പിച്ചിരിക്കുന്ന മുറികളെ സെൽ എന്നൊന്നും പറയാനാകില്ല. അവിടുത്തെ കാഴ്ചകൾ കണ്ടിട്ടും പതറുന്നില്ലെങ്കിൽ അവർ മനുഷ്യരല്ല, കോടതി നിരീക്ഷിക്കുന്നു. പ്രശ്നപരിഹാരത്തിന് അടിയന്തര നടപടി വേണമെന്നും പണമില്ലെന്ന് പറഞ്ഞ സർക്കാർ പിന്മാറരുതെന്നും ഹൈക്കോടതി പറഞ്ഞു. പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ DRDOയിൽ നിന്ന് നിർണായക വിവരങ്ങൾ ചോർന്നുവെന്ന കണ്ടെത്തൽ തള്ളി പ്രതിരോധ മന്ത്രാലയം. ഡാർക്ക് വെബ് വഴി പുറത്തുവന്നത് പ്രാധാന്യമില്ലാത്ത പഴയ രേഖകളാണെന്നും ഈ 31 GB ഡാറ്റ വിവരങ്ങൾ അതിരഹസ്യ സ്വഭാവമുള്ളതല്ലെന്നും മന്ത്രാലയം വ്യക്തമാക്കുന്നു. 2020-22 കാലത്തെ പഴയതും പൊതുവായതുമായ രേഖകളിൽ ഹാക്കർമാർ കൃത്രിമം നടത്തി പുതിയതാണെന്ന തരത്തിൽ വ്യാജമായി നിർമ്മിക്കുകയായിരുന്നുവെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി. ആസൂത്രണ ബോർഡ് ചീഫ് നിയമന പരീക്ഷാ മൂല്യനിർണയത്തിലെ ക്രമക്കേടിൽ PSC ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുത്തു. പരാതിക്കാരനായ ആലപ്പുഴ സ്വദേശി ജയലാലിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തത്. എന്നാൽ ഉദ്യോഗസ്ഥരുടെ പേരോ പദവിയോ FIRൽ വ്യക്തമല്ല. പ്രതികളായി കണ്ടെത്തിയ 2 ഉദ്യോഗസ്ഥരുടെ പേര് ചേർത്ത് 2 ദിവസത്തിനകം കോടതിയിൽ റിപ്പോർട്ട് നൽകുമെന്ന് പ്രത്യേക അന്വേഷണ സംഘം അറിയിച്ചു. PSC പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് SIT 90 പരാതികളാണ് ലഭിച്ചിട്ടുള്ളത്. അതിലൊന്നിലാണ് FIR ഇട്ടിട്ടുള്ളത്. 2025-26 സാമ്പത്തിക വർഷം എത്തിയ നേരിട്ടുള്ള വിദേശ നിക്ഷേപത്തിൽ ഇടിവന്ന് ഡിപ്പാർട്ട്മെന്റ് ഫോർ പ്രൊമോഷൻ ഓഫ് ഇൻഡസ്ട്രി ആൻഡ് ഇന്റേണൽ ട്രേഡിന്റെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. വിദേശ നിക്ഷേപത്തിൽ അയൽ സംസ്ഥാനങ്ങൾ ശക്തമായ വളർച്ച കൈവരിച്ചപ്പോഴാണ് കേരളത്തിന്റെ പ്രകടനം പിന്നിലേക്ക് പോയത്. സർക്കാർ ഓഫീസുകളിലേക്ക് ഏതു മഷികൊണ്ടും അപേക്ഷ എഴുതാം. മഷിയുടെ നിറം ഏതായിരിക്കണമെന്നതിന് പ്രത്യേകിച്ച് നിയമമോ ചട്ടമോ നിലവിലില്ല. മാള സ്വദേശി ഷാൻഡി ജോസഫ് തട്ടകത്ത് വിവരാവകാശ നിയമപ്രകാരം നൽകിയ അപ്പീൽ അപേക്ഷയിലാണ് ഉദ്യോഗസ്ഥ ഭരണപരിഷ്കാര വകുപ്പ് ജോയിന്റ് സെക്രട്ടറി മഷിയുടെ നിറം സംബന്ധിച്ച് മറുപടി നൽകിയത്. മുത്തങ്ങ ഭൂസമരത്തിനിടെയുണ്ടായ സംഘർഷത്തിൽ കോൺസ്റ്റബിൾ KV വിനോദ് കൊല്ലപ്പെട്ട കേസിൽ ആദിവാസി ഗോത്രസഭാ നേതാവ് M ഗീതാനന്ദനടക്കം മുഴുവൻ പ്രതികളെയും കൽപ്പറ്റ പ്രിൻസിപ്പൽ ജില്ലാ ആൻഡ് സ്പെഷ്യൽ കോടതി വെറുതെ വിട്ടു. 2 പ്രതി വേഡർ കോളനിയിൽ അശോകനാണ് വിനോദിനെ അവസാനം വെട്ടിയതെന്ന് മാത്രമേ പ്രോസിക്യൂഷന് തെളിയിക്കാനായുള്ളൂ. അശോകൻ ജീവിച്ചിരിപ്പില്ലാത്തതിനാൽ കോടതി ശിക്ഷ വിധിച്ചില്ല. എന്നാൽ പോലീസ് ഉദ്യോഗസ്ഥനായ അബ്ദുൾ സലാം, വനം വകുപ്പ് ഉദ്യോഗസ്ഥനായ ശശിധരൻ എന്നിവരെ തട്ടിക്കൊണ്ടുപോയി വധിക്കാൻ ശ്രമിച്ചെന്ന കേസിൽ M ഗീതാനന്ദൻ, ബിനു, രമേശൻ കൊയ്യാലിപ്പുര,

0: അനിൽകുമാർ എന്നിവർ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തി. ഇവർ 5 വർഷം തടവ് ശിക്ഷ അനുഭവിക്കേണ്ടി വരും. 42,000 രൂപ വീതം പിഴയും അടയ്ക്കണം. തെരുവ് നായകളെ നിയന്ത്രിക്കുന്നത് തദ്ദേശ സ്ഥാപനങ്ങളുടെ നിയമപരമായ ഉത്തരവാദിത്വമാണെന്നും ആക്രമണത്തിനിരയാകുന്നവർക്ക് നഷ്ടപരിഹാരം നൽകാൻ ബാധ്യതയുണ്ടെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു. 2007 റോഡിൽ വെച്ച് തെരുവ് നായയുടെ കടിയേറ്റ 70-കാരന് 10,000 രൂപ നഷ്ടപരിഹാരം വിധിച്ചതിനെതിരെ കണ്ണൂർ ഇരുവശ്ശേരി ഗ്രാമപഞ്ചായത്ത് സമർപ്പിച്ച അപ്പീൽ തള്ളിയാണ് ജസ്റ്റിസ് പി കൃഷ്ണകുമാർ ഉൾപ്പെട്ട ബെഞ്ച് ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. നായയുടെ കടിയേറ്റ 70-കാരൻ തങ്കപ്പന് 19 വർഷത്തിന് ശേഷം പലിശ സഹിതം 30,000 രൂപ നൽകാനാണ് ഹൈക്കോടതി വിധിച്ചിരിക്കുന്നത്. ലോകകപ്പിൽ മികച്ച പ്രകടനം നടത്തിയിട്ടും ഇന്ത്യൻ 2020 ക്രിക്കറ്റ് ടീമിൽ മലയാളി ക്രിക്കറ്റ് താരം സഞ്ജു സാംസണിനെ അവഗണിച്ചത് ചർച്ചയായിരിക്കുകയാണ്. ടീമിൽ സ്ഥാനമില്ലാത്ത അവസ്ഥയിൽ സഞ്ജു സാംസൺ 2026 ക്രിക്കറ്റ് ലോകകപ്പിന് മുൻപ് തന്നെ തന്റെ ഇഷ്ടത്തിനനുസരിച്ച് കളിക്കാനും ടീമിലെ സ്ഥാനത്തിനായുള്ള മത്സര ഓട്ടത്തിൽ ഭാഗമാകാതിരിക്കാനും തീരുമാനിച്ചിരുന്നതായി അഭിമുഖത്തിൽ സഞ്ജു പറയുന്നു. എങ്ങനെ ബാറ്റ് ചെയ്യണമെന്നോ എന്ത് ചെയ്യണമെന്നോ ആരും പറയേണ്ടതില്ല. സഞ്ജുവിനു വേണ്ടി സഞ്ജു തന്നെ തീരുമാനിക്കും. എല്ലാ ബഹുമാനത്തോടും പറയുന്നു, കളി തുടരും, അത് ആസ്വദിക്കും, മികച്ച സഹതാരമാകും, പക്ഷേ എല്ലാം എന്റെ രീതിയിലായിരിക്കുമെന്ന് മാത്രം സഞ്ജു സാംസൺ വ്യക്തമാക്കുന്നു.
1: വാർത്താവലോകനം അവതരിപ്പിച്ചത് ജനയുഗം ന്യൂസ് എഡിറ്റർ രമേശ് ബാബു. വാർത്താവലോകനം വീണ്ടും അടുത്ത ഞായറാഴ്ച ഇതേ സമയം.

മക്കാച്ചിയുടെ പായസക്കട ഗ്രാമകേരളം നാളെ രാവിലെ 7:40. പ്രായോജകർ മക്കാച്ചിയുടെ പായസക്കട ശാസ്തമംഗലം പൈപ്പിൻ മൂഡ് റോഡ് ദേവസ്വം ബോർഡ് നിയർ ക്ലിഫ് ഹൌസ് ജവഹർ നഗർ പെട്രോൾ പമ്പിന് എതിർവശം. ആരണ്യകം ആയുരാരോഗ്യം ഇന്ന് രാവിലെ 7:15. പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.

ഒരറിയിപ്പ് ശ്രദ്ധിക്കൂ. നാളെ രാവിലെ 11 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ സൈബർ കുറ്റകൃത്യങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് സൈബർ ഡിവിഷനിലെ ഹരിലാൽ പി മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321 അല്ലെങ്കിൽ 9496556321. ഒരു നമ്പർ കൂടിയുണ്ട്, 9496556321. നാളെ രാവിലെ 11 മണിക്ക് ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി.

0: ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ 44 മിനിറ്റും 55 സെക്കൻഡും. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ.
1: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നു. മഴക്കെടുതിയിൽ 6 മരണം സ്ഥിരീകരിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. 6 ജില്ലകളിൽ മദ്രസകൾ ഉൾപ്പെടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയതായി മന്ത്രി കെ മുരളീധരൻ. ലഹരി ഉപയോഗത്തിനെതിരെ യുവജനങ്ങളെ അണിനിരത്തുന്ന രാജ്യവ്യാപക പ്രചാരണത്തിന് ഇന്ന് തുടക്കം. സംസ്ഥാനങ്ങൾക്ക് അധിക നികുതി വിഹിതമായി കേന്ദ്ര ധനമന്ത്രാലയം 1,09,019 കോടി രൂപ കൈമാറി. ഗ്ലാസ്ഗോയിൽ കോമൺവെൽത്ത് ഗെയിംസ് മെഡൽ പട്ടികയിൽ ഇന്ത്യ 4-ാം സ്ഥാനത്തേക്ക് ഉയർന്നു. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് മഴക്കെടുതിയിൽ 6 മരണം സ്ഥിരീകരിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിയിച്ചു. 6 പേരെ കാണാതായി. ഇവർക്കായി തിരച്ചിൽ തുടരുകയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. റവന്യൂ മന്ത്രിയുമായും ജില്ലയുടെ ഏകോപന ചുമതല വഹിക്കുന്ന മന്ത്രിമാരുമായും ജില്ലാ ഭരണകൂടങ്ങളുമായും സ്ഥിതിഗതി വിലയിരുത്തുന്നുണ്ടെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്ത് 65 ദുരിതാശ്വാസ ക്യാമ്പുകളിൽ 1,465 പേർ എത്തിയതായും അറിയിച്ചു.

0: മുഖ്യമന്ത്രി ദുരിതബാധിത പ്രദേശങ്ങളിൽ കൂടുതൽ സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തിയതായും വ്യക്തമാക്കി. 17 വീടുകൾ പൂർണ്ണമായും തകർന്നു. 127 വീടുകൾ ഭാഗികമായും മഴക്കെടുതിയിൽ തകർന്നു. മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്കും വീടുകളും കൃഷിയും ജീവനോപാധികളും നഷ്ടപ്പെട്ടവർക്കും ഗവൺമെന്റ് മതിയായ ധനസഹായം നൽകുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. ശക്തമായ മഴയെ തുടർന്ന് അടിയന്തര സാഹചര്യങ്ങൾ നേരിടുന്നതിന് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയതായി മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. ജില്ലാ മെഡിക്കൽ ഓഫീസർമാരുടെയും NHM ജില്ലാ പ്രോഗ്രാം മാനേജർമാരുടെയും അടിയന്തര യോഗം വിളിച്ച് സ്ഥിതിഗതി വിലയിരുത്താൻ ആരോഗ്യ വിദ്യാഭ്യാസ ഡയറക്ടറോട് ആവശ്യപ്പെട്ടതായി മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ വിവിധ ജില്ലകളിൽ ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം, വയനാട്, കോട്ടയം ജില്ലകളിലാണ് കലക്ടർമാർ അവധി പ്രഖ്യാപിച്ചത്. മദ്രസകൾ, മറ്റ് മതവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ട്യൂഷൻ സെന്ററുകൾ, ഓഫ്ലൈൻ കോച്ചിംഗ് ക്ലാസുകൾ ഉൾപ്പെടെ സ്ഥാപനങ്ങൾക്ക് അവധി ബാധകമാണ്. വെള്ളപ്പൊക്കം മൂലം ഇന്ന് നടത്താനിരുന്ന വള്ളസദ്യകൾ മാറ്റിവച്ചതായി ആറന്മുള പള്ളിയോട സേവാസംഘം അറിയിച്ചു. വഞ്ചിപ്പാട്ട്, സോപാനം പരിപാടിയും വെള്ളപ്പൊക്കം മൂലം മാറ്റിവച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് മഴ ശക്തമായി തുടരുന്ന സാഹചര്യത്തിൽ വിളനാശങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിനും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും കൃഷിവകുപ്പ് എല്ലാ ജില്ലകളിലും കൺട്രോൾ റൂമുകൾ തുറന്നു. നാശനഷ്ടം സംബന്ധിച്ച വിവരങ്ങൾ കർഷകർക്ക് ജില്ലകളിലെ കൺട്രോൾ റൂമുകളിൽ അറിയിക്കാവുന്നതാണ്. സംസ്ഥാനത്ത് ഇന്ന് അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ ഒഴികെ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയാണ്. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ഇന്ന് മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ കാറ്റ് വീശാൻ സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ ഇറങ്ങരുതെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കാസർഗോഡ് ജില്ലയിലെ തയ്യേനി, വായിക്കാനത്തും, മാലോത്ത്, കാറ്റാം കവലയിലെ ഉന്നതിക്ക് സമീപവും ഉരുൾപൊട്ടി. ജില്ലയിൽ നിരവധി കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. കൂടുതൽ വിവരങ്ങളുമായി കാസർഗോഡ് നിന്ന് പി ജഗന്നിവാസൻ.
1: കാസർഗോഡ് ജില്ലയിലുണ്ടായ കനത്ത മഴയിൽ ഈസ്റ്റളരി പഞ്ചായത്തിലെ തയ്യേനി, വായിക്കാനത്തും, മാലോത്ത്, കാറ്റാങ്കവലയിലെ ഉന്നതിക്ക് സമീപവും ഉരുൾപൊട്ടി. വായിക്കാനത്തെ ഉരുൾപൊട്ടലിനെ തുടർന്ന് 6 കുടുംബങ്ങളെ തയ്യേനി ഗവൺമെന്റ് ഹൈസ്കൂളിൽ ആരംഭിച്ച ക്യാമ്പിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. ചൈത്രവാഹിനി, കാര്യംകോട് തുടങ്ങിയ നദികളുടെ സമീപത്ത് താമസിക്കുന്നവരെയും വിവിധ ക്യാമ്പുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. പൊടോതുരുത്തി, അച്ചാതുരുത്തി പ്രദേശങ്ങൾ വെള്ളപ്പൊക്ക ഭീഷണിയിലാണ്. കുമ്പള, കോയിപ്പാടി, പള്ളിക്കര, ബേക്കൽ തീരങ്ങളിൽ കടൽക്ഷോഭമുണ്ടായി. കോയിപ്പാടി കടപ്പുറത്തുണ്ടായ രൂക്ഷമായ കടൽക്ഷോഭത്തിൽ 22 പേരെ മാറ്റിപ്പാർപ്പിച്ചു. കാര്യംകോട് പുഴയിൽ ഭീമനടി റിവർ ഗേജിൽ പയ്യന്നൂർ ഹൈഡ്രോളജി സെക്ഷൻ അപകട മുന്നറിയിപ്പ് നൽകി. ജില്ലയിൽ ശക്തമായ മഴ തുടരുന്നതിനാൽ ഇന്ന് മദ്രസകൾ ഉൾപ്പെടെ മതപഠന കേന്ദ്രങ്ങളും ട്യൂഷൻ സ്ഥാപനങ്ങളും ഞായറാഴ്ച തുറന്നു പ്രവർത്തിക്കാൻ സാധ്യതയുള്ള മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കുമെന്ന് ജില്ലാ കലക്ടർ അറിയിച്ചു.
0: കണ്ണൂർ ജില്ലയിൽ ആകെ 11 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 571 പേരെ മാറ്റിപ്പാർപ്പിച്ചു. ജില്ലയിൽ ഒഴുക്കിൽപ്പെട്ട് 2 പേരെ കാണാതായി. കൂടുതൽ വിവരങ്ങളുമായി KO ശശിധരൻ.
2: ഇരിട്ടി, തളിപ്പറമ്പ് താലൂക്കുകളിലെ 4 ക്യാമ്പുകളിലും പയ്യന്നൂർ താലൂക്കിലെ 3 ക്യാമ്പുകളിലുമായാണ് ആളുകളെ മാറ്റിപ്പാർപ്പിച്ചിട്ടുള്ളത്. ഇരിട്ടി താലൂക്കിലാണ് ഏറ്റവും കൂടുതൽ മഴക്കെടുതികൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. പയ്യന്നൂർ മീന്തുള്ളിയിലെ തുരുത്തിൽ ഒറ്റപ്പെട്ടയാളെ രക്ഷപ്പെടുത്തുന്നതിനിടെ തിരുവനന്തപുരം സ്വദേശിയായ നീന്തൽ പരിശീലകൻ രാജേഷിനെയാണ് ഒഴുക്കിൽപ്പെട്ട് കാണാതായത്. ഇരിട്ടി മണത്തണ കൊട്ടുംചുരത്തെ ഹനീഫയെ കാഞ്ഞിരപ്പുഴയിൽ വീണ് കാണാതായിട്ടുണ്ട്. 2 പേർക്കുമായുള്ള തെരച്ചിൽ ഇന്ന് രാവിലെ പുനരാരംഭിക്കും. ജില്ലയിലെ മിക്ക പുഴകളും നിറഞ്ഞൊഴുകുന്നു. റോഡുകളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടതോടെ മലയോരത്ത് പലയിടങ്ങളിലും വാഹന ഗതാഗതം തടസ്സപ്പെട്ടു. പഴശ്ശി ജലസംഭരണിയുടെ മുഴുവൻ ഷട്ടറുകളും പരമാവധി ഉയർത്തിയിരിക്കുകയാണ്.
0: കോഴിക്കോട് ജില്ലയിൽ ക്വാറികളുടെ പ്രവർത്തനത്തിനും വെള്ളച്ചാട്ടങ്ങൾ, നദീതീരങ്ങൾ, ബീച്ചുകൾ ഉൾപ്പെടെ ജലാശയങ്ങളിലേക്ക് പൊതുജനങ്ങൾ പ്രവേശിക്കുന്നതിനും വിലക്ക് ഏർപ്പെടുത്തി. ജില്ലയിൽ മഴക്കെടുതിയെ തുടർന്ന് 13 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. 364 പേരാണ് ക്യാമ്പുകളിൽ കഴിയുന്നത്. ജില്ലയിൽ പ്രാഥമിക കണക്കനുസരിച്ച് 5 വീടുകൾ ഭാഗികമായി തകരുകയോ കേടുപാടുകൾ സംഭവിക്കുകയോ ചെയ്തിട്ടുണ്ട്. വടകര താലൂക്കിലെ വില്യാപ്പള്ളി കീഴലിൽ വീടിന് മുൻവശത്തെ മതിൽ പൂർണ്ണമായും തകർന്നു. കക്കയം ജലസംഭരണിയിൽ ജലനിരപ്പ് ഉയർന്ന് 755.50 മീറ്ററിൽ എത്തിയതിനാൽ ഡാമിലെ അധിക ജലം ഒഴുക്കിവിടുന്നതിന് പ്രാരംഭ നടപടികളുടെ ഭാഗമായി ബ്ലൂ അലർട്ട് പ്രഖ്യാപിച്ചതായി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. മലപ്പുറം ജില്ലയിൽ ഏറനാട്, കൊണ്ടോട്ടി, നിലമ്പൂർ താലൂക്കുകളിലായി ആരംഭിച്ച 7 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 129 പേരെ മാറ്റിത്താമസിപ്പിച്ചു. കനത്ത മഴയെ തുടർന്ന് എറണാകുളം ജില്ലയിൽ 7 ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തനം തുടങ്ങി. മൂവാറ്റുപുഴ, കോതമംഗലം താലൂക്കുകളിലാണ് ക്യാമ്പുകൾ. പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഹയർ സെക്കൻഡറി വിഭാഗം ഇന്ന് നടത്താൻ നിശ്ചയിച്ച തുല്യതാ പരീക്ഷ മഴക്കെടുതി കാരണം മാറ്റിവെച്ചു. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും. ലഹരി ഉപയോഗത്തിനെതിരെ യുവജനങ്ങളെ അണിനിരത്തുന്ന 100 ആഴ്ച നീണ്ടു നിൽക്കുന്ന രാജ്യവ്യാപക പ്രചാരണത്തിന് ഇന്ന് തുടക്കമാകും. നശാമുക്ത് യുവ ഫോർ വികസിത് ഭാരത് സങ്കല്പ് അഭിയാന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീഡിയോ കോൺഫറൻസിലൂടെയാണ് തുടക്കം കുറിക്കുക. രാജ്യത്തെ 10,000-ലധികം സ്ഥലങ്ങളിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ യുവജനങ്ങൾ ലഹരിക്കെതിരെ നശാമുക്തി പ്രതിജ്ഞ ഏറ്റുചൊല്ലും. സംസ്ഥാനങ്ങൾക്ക് അധിക നികുതി വിഹിതമായി കേന്ദ്ര ധനമന്ത്രാലയം 1,09,019 കോടി രൂപ കൈമാറി. ഈ മാസം നൽകേണ്ട പതിവ് പ്രതിമാസ കൈമാറ്റത്തിന് പുറമെയാണിത്. മൂലധന വികസന ചെലവുകൾ വേഗത്തിലാക്കാൻ സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ അവസരമൊരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അധിക ഗഡു നൽകുന്നതെന്ന് ധനമന്ത്രാലയം വ്യക്തമാക്കി. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഗ്ലാസ്ഗോയിൽ കോമൺവെൽത്ത് ഗെയിംസ് മെഡൽ പട്ടികയിൽ ഇന്ത്യ 4-ാം സ്ഥാനത്തേക്ക് ഉയർന്നു. 13 സ്വർണവും 17 വെള്ളിയും 9 വെങ്കലവും ഉൾപ്പെടെ 39 മെഡലുകളാണ് ഇന്ത്യ നേടിയത്. ബോക്സിംഗിൽ 7 സ്വർണവും 3 വെള്ളിയും എന്ന റെക്കോർഡ് നേട്ടത്തോടെ കോമൺവെൽത്ത് ഗെയിംസിലെ മികച്ച പ്രകടനം കാഴ്ചവെച്ച് ഇന്ത്യ ബോക്സിംഗ് മെഡൽ പട്ടികയിൽ 1-ാം സ്ഥാനത്താണ്. ഡെസ്ക് റിപ്പോർട്ട്.
3: 5,000 മീറ്റർ ദീർഘദൂര ഓട്ടത്തിൽ വെങ്കലം നേടിയ ശേഷം 10,000 മീറ്ററിൽ വെള്ളിമെഡലും നേടി ഇന്ത്യൻ താരം ഗുൽവീർ സിംഗ് ചരിത്രം രചിച്ചു. ഗെയിംസിന്റെ ഒരു പതിപ്പിൽ 2 മെഡലുകൾ നേടുന്ന ആദ്യ ഇന്ത്യൻ ട്രാക്ക് ആൻഡ് ഫീൽഡ് അത്ലറ്റും 5,000 മീറ്ററിൽ കോമൺവെൽത്ത് മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യക്കാരിയുമാണ് ഗുൽവീർ സിംഗ്. പാരാ അത്ലറ്റിക്സിലും ഇന്ത്യക്ക് ചരിത്ര നേട്ടമാണ്. പുരുഷന്മാരുടെ ഷോർട്ട്പുട്ട് F57 ഇനത്തിൽ സോമൻ റാണ സ്വർണവും ശുഭം ജുയാൽ വെള്ളിയും നേടി. ഈ ഇനത്തിൽ ഇന്ത്യയുടെ ആദ്യത്തെ കോമൺവെൽത്ത് ഗെയിംസ് സ്വർണ്ണ മെഡലും രാജ്യത്തിന്റെ ആദ്യത്തെ ഇരട്ട പോഡിയം ഫിനിഷും ഈ നേട്ടത്തിലൂടെയാണ്. പുരുഷ ട്രിപ്പിൾ ജംപ് ഇനത്തിൽ പ്രവീൺ ചിത്രവേൽ വെള്ളിയും സെൽവ പ്രഭു തിരുമാരൻ വെങ്കലവും നേടി. ജൂഡോ മാറ്റിൽ വനിതകളുടെ 63 കിലോഗ്രാം വിഭാഗത്തിൽ ഉന്നതി ശർമ്മ വെങ്കല മെഡൽ നേടി. പുരുഷ വിഭാഗത്തിൽ 90 കിലോഗ്രാം വിഭാഗത്തിൽ കരൺജിത് സിംഗ് മാൻ ക്വാർട്ടർ ഫൈനലിലെത്തി.
0: ഗ്ലാസ്ഗോ കോമൺവെൽത്ത് ഗെയിംസിൽ വനിതകളുടെ 51 കിലോഗ്രാം ബോക്സിംഗിൽ സ്വർണമെഡൽ നേടിയ സാക്ഷി ചൌധരിയെയും 60 കിലോ ബോക്സിംഗ് ഇനത്തിൽ സ്വർണമെഡൽ നേടിയ പ്രിയ ഖാംഗിംസിനെയും രാഷ്ട്രപതി ദ്രൗപദി മുർമു അഭിനന്ദിച്ചു. കോമൺവെൽത്ത് ഗെയിംസിൽ വിജയികളായ ഇന്ത്യൻ താരങ്ങളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. പുരുഷന്മാരുടെ ബോക്സിംഗിൽ സ്വർണമെഡൽ നേടിയ സച്ചിൻ സിവാച്ച്, വനിതകളുടെ ബോക്സിംഗ് വിഭാഗത്തിൽ ചാമ്പ്യന്മാരായ അരുന്ധതി ചൌധരി, പ്രിയ ഗംഗാസ്, സാക്ഷി, വെള്ളിമെഡൽ നേടിയ ലവ്ലിന ബോർഗോഹൈസൺ, ഷോർട്ട്പുട്ടിൽ സ്വർണം നേടിയ സോമൻ റാണ എന്നിവരെയാണ് പ്രധാനമന്ത്രി അഭിനന്ദനം അറിയിച്ചത്. പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ പേരിലെ സ്മാരകമന്ദിരം വൈകാതെ യാഥാർത്ഥ്യമാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിയിച്ചു. മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റായിരുന്ന മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ 17-ാമത് ഓർമ്മദിനത്തിൽ ശിഹാബ് തങ്ങൾ പഠന ഗവേഷണ കേന്ദ്രം മലപ്പുറത്ത് നടത്തിയ ശിഹാബ് തങ്ങളുടെ ദർശനം ദേശീയ സെമിനാറിന്റെ സമാപന സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മുൻ കായിക താരവും പുല്ലൂരാമ്പാറ മലബാർ സ്പോർട്സ് അക്കാദമിയുടെ പരിശീലകനുമായിരുന്ന സി കെ സത്യൻ അന്തരിച്ചു. 55 വയസ്സായിരുന്നു. കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. 100, 200 മീറ്റർ സ്പ്രിന്റുകളിൽ സംസ്ഥാന ദേശീയ തലങ്ങളിൽ സ്വർണമെഡലുകൾ നേടിയ സത്യൻ കായികരംഗത്തുനിന്നും വിരമിച്ച ശേഷം പരിശീലന രംഗത്ത് തുടരുകയായിരുന്നു. സാഹിത്യകാരൻ, വിമർശകൻ, ജീവചരിത്രകാരൻ, അധ്യാപകൻ, പ്രഭാഷകൻ, സാമൂഹിക ചിന്തകൻ എന്നീ നിലകളിൽ പ്രസിദ്ധനായിരുന്ന പ്രൊഫസർ എം കെ സാനുവിൻ്റെ 1-ാം ചരമവാർഷികം ഇന്ന്. എം കെ സാനുവിൻ്റെ ഓർമ്മകൾക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ച് വിവിധ സാംസ്കാരിക സംഘടനകളും സാഹിത്യ പ്രവർത്തകരും ഇന്ന് അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നു. മഴക്കെടുതിയിൽ 6 മരണം സ്ഥിരീകരിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. 6 ജില്ലകളിൽ മദ്രസകൾ ഉൾപ്പെടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയതായി മന്ത്രി കെ മുരളീധരൻ. ലഹരി ഉപയോഗത്തിനെതിരെ യുവജനങ്ങളെ അണിനിരത്തുന്ന രാജ്യവ്യാപക പ്രചാരണത്തിന് ഇന്ന് തുടക്കം. സംസ്ഥാനങ്ങൾക്ക് അധിക നികുതി വിഹിതമായി കേന്ദ്ര ധനമന്ത്രാലയം 1,09,019 കോടി രൂപ കൈമാറി. ഗ്ലാസ്ഗോയിൽ കോമൺവെൽത്ത് ഗെയിംസ് മെഡൽ പട്ടികയിൽ ഇന്ത്യ 4-ാം സ്ഥാനത്തേക്ക് ഉയർന്നു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.

ഇപ്പോൾ ജയചന്ദ്രൻ പാടിയ ഒരു ഗാനം കേൾക്കാം. ചിത്രം ലോകാസമസ്ത, രചന യൂസഫ് അലി കേച്ചേരി, സംഗീതം മുംബൈ പ്രേംകുമാർ.

ഇപ്പോൾ ഇന്നത്തെ ചോദ്യം. ഭൂചലനത്തിൽ തകർന്ന വെനസ്വേലയ്ക്ക് സഹായമെത്തിക്കാൻ ഇന്ത്യ നടത്തിയ ദൌത്യത്തിന്റെ പേരെന്താണ്? ചോദ്യം ഒരിക്കൽ കൂടി പറയാം. ഭൂചലനത്തിൽ തകർന്ന വെനസ്വേലയ്ക്ക് സഹായമെത്തിക്കാൻ ഇന്ത്യ നടത്തിയ ദൌത്യത്തിന്റെ പേരെന്താണ്? ഉത്തരത്തിനായി അനന്തപുരി FM കേൾക്കൂ.

0: രാമായണ പൊരുൾ അവതരിപ്പിക്കുന്നത് ഡോക്ടർ എ എം ഉണ്ണികൃഷ്ണൻ.
1: ഭരതനു രാജ്യവും രാമനു വനവാസവും, ഇവയാണ് കൈകേയി ദശരഥനോട് ചോദിച്ച രണ്ടു വരങ്ങൾ. എന്നാൽ ഭരതൻ ഇവയെപ്പറ്റി ചിന്തിക്കുക പോലും ചെയ്തിരുന്നില്ല. ഭരതൻ അയോധ്യയിൽ ഇല്ലാതിരുന്നപ്പോഴാണ് കൈകേയി ദശരഥനിൽ നിന്നു വരം നേടിയത്. അച്ഛന്റെ മരണശേഷം അയോധ്യയിൽ തിരിച്ചെത്തിയപ്പോഴേ ഭരതൻ അതറിയുന്നുള്ളൂ. ഉടൻ അദ്ദേഹം പൊട്ടിത്തെറിച്ചു. കൈകേയി ഗർഭത്തിൽ പിറന്നതിൽ അദ്ദേഹം പശ്ചാത്തപിച്ചു. തീയിൽ പതിച്ചോ കാളകൂട വിഷം കുടിച്ചോ വാൾ കൊണ്ട് കഴുത്തറത്തോ മരിക്കാൻ പോലും മുതിർന്നു. ഏറ്റവും ധാർമ്മികനായതുകൊണ്ടാണ് ഭരതനിൽ നിന്ന് ഈ പ്രതികരണങ്ങൾ ഉണ്ടായത്. ഭരതൻ അതിനുശേഷം കൗസല്യാദേവിയെ ചെന്നു കണ്ട് തന്റെ നിരപരാധിത്വം അറിയിച്ചു. പറയാതെ തന്നെ അത് തനിക്കറിയാം എന്നായിരുന്നു കൗസല്യയുടെ മറുപടി. കുലഗുരുവായ വസിഷ്ഠനും മന്ത്രി പ്രമുഖനായ സുമന്ത്രരും വന്ന് ഭരതനെ ആശ്വസിപ്പിച്ചു. തുടർന്ന് അവരുടെ കാർമ്മികത്വത്തിൽ ദശരഥന്റെ സംസ്കാരകർമ്മം വിധിയാമണ്ണം നടത്തി. ആരൊക്കെ നിർബന്ധിച്ചിട്ടും ഭരതൻ അയോധ്യയിലെ രാജാവാകാൻ കൂട്ടാക്കിയില്ല. പകരം രാമനെ കൂട്ടിക്കൊണ്ടുവരുന്നതിന് പിറ്റേന്നാൾ കാട്ടിലേക്ക് പോവുകയാണ് എന്ന് പ്രഖ്യാപിച്ചു. തീരുമാനിച്ചതുപോലെ ഭരതനും സംഘവും പിറ്റേന്ന് വനത്തിലേക്ക് പുറപ്പെട്ടു. സീതാരാമന്മാർ നടന്ന വഴികളും തങ്ങിയ സങ്കേതങ്ങളും കാണിച്ചു കൊടുക്കാനുള്ള നിയോഗം ഗുഹനിൽ വന്നു ചേർന്നു. ഭരതന്റെ രാമഭക്തി കണ്ട് ഗുഹൻ അത്ഭുതപ്പെട്ടു. ശ്രീരാമന്റെ പാദസ്പർശമേറ്റ മണ്ണിൽ കിടന്നുരുണ്ടും കരഞ്ഞും ആ മണ്ണെടുത്ത് തലയിൽ അഭിഷേകം ചെയ്തുമാണ് ഭരതൻ ശ്രീരാമസന്നിധിയിലെത്തിയത്. കണ്ടപാടേ അദ്ദേഹം രാമപാദങ്ങളിൽ വീണു നമസ്കരിച്ചു. ശേഷം ഭരതൻ അച്ഛന്റെ മരണവാർത്ത രാമനെ അറിയിച്ചു. ശ്രീരാമൻ അതുകേട്ട് ഏറ്റവും ദുഃഖിച്ചു. സമനില വീണ്ടെടുത്ത് അച്ഛന് ബലികർമ്മങ്ങൾ അനുഷ്ഠിച്ചു. എല്ലാം കഴിഞ്ഞ് ഏറ്റവും പറ്റിയ ഒരു സന്ദർഭത്തിൽ ക്ഷത്രിയാചാരവും ആശ്രമധർമ്മങ്ങളും ചൂണ്ടിക്കാട്ടി അയോധ്യയ്ക്ക് മടങ്ങണം എന്നും രാജ്യം ഭരിക്കണം എന്നും ഭരതൻ രാമനോട് അഭ്യർത്ഥിച്ചു. ശ്രീരാമൻ ഒന്നിനും വഴിപ്പെടുന്നില്ല എന്നു കണ്ട് ആത്മഹത്യയ്ക്ക് ഒരുങ്ങി. ആ സമയം ശ്രീരാമനിയോഗമനുസരിച്ച് വസിഷ്ഠൻ ഭരതന് രാമൻ മഹാവിഷ്ണുവാണ് എന്ന് വെളിവാക്കിക്കൊടുത്തു. അതോടെ ശ്രീരാമന്റെ പാദുകം സ്വീകരിച്ച് ജ്യേഷ്ഠന്റെ പ്രതിപുരുഷനായി രാജ്യം പരിപാലിക്കാൻ ഭരതൻ തയ്യാറായി. അയോധ്യയിലെ രാജസിംഹാസനത്തിൽ ഭരതൻ ഒരിക്കലും ഇരുന്നില്ല. അതിൽ രാമപാദുകം പ്രതിഷ്ഠിക്കുകയേ ചെയ്തുള്ളൂ. രാമൻ വനത്തിൽ വസിച്ചതുപോലെ നാട്ടിൽ കഴിഞ്ഞ ഭരതൻ ത്യാഗസമ്പത്തിന്റെ മഹിമ എന്ത് എന്ന് ലോകത്തിനു കാട്ടിക്കൊടുത്തു. ത്യാഗോജ്വലമായ വ്യക്തിജീവിതം കൊണ്ട് ഉന്നതവും സമ്പന്നവും മൂല്യവത്തുമായ ജീവിതം നയിക്കാം എന്നതിൻ്റെ മാതൃകയാണ് ഭരതൻ സൃഷ്ടിച്ചത്. ഭാരത സംസ്കൃതിയെ സമുജ്വലമാക്കുന്നതാണ് ഈ ത്യാഗമാർഗം. 14 വർഷം കഴിഞ്ഞു മടങ്ങിവന്ന രാമന് ഭരതൻ തിരിച്ചുകൊടുത്ത രാജ്യം പൂർവാധികം ക്ഷേമഐശ്വര്യങ്ങൾ നിറഞ്ഞതായിരുന്നു എന്നതും പ്രധാനമാണ്. രാമരാജ്യം എന്ന ആദർശ രാഷ്ട്രത്തെ സൃഷ്ടിച്ചതിൽ ഭരതന്റെ പങ്ക് വളരെ വലുതാണ്. അദ്ദേഹത്തിന്റെ ഭരണ സാമർഥ്യത്തെ ദീർഘദർശനം ചെയ്തിട്ടാണ് വസിഷ്ഠൻ അദ്ദേഹത്തിന് ഭരതൻ എന്നു പേരിട്ടതു തന്നെ. ത്യാഗവും സേവനവും ധർമ്മത്തിന് പുഷ്പാഞ്ജലി അർപ്പിക്കുന്ന മഹിത സംസ്കാരം വിളയിച്ച ഭാരതം ഈ രാമസഹോദരന്റെ പേരിലാണോ അറിയപ്പെടുന്നത് എന്ന് വ്യക്തമല്ല.
0: രാമായണ പൊരുൾ അവതരിപ്പിച്ചത് ഡോക്ടർ എ എം ഉണ്ണികൃഷ്ണൻ.
2: മലയാള ചലച്ചിത്ര സംഗീതത്തിന് ശാസ്ത്രീയ സംഗീതത്തിന്റെ സൗന്ദര്യം പകർന്ന മഹാനായ സംഗീത സംവിധായകനായിരുന്നു വി ദക്ഷിണാമൂർത്തി. സംഗീത സംവിധായകൻ, ഗായകൻ, സംഗീതാധ്യാപകൻ എന്നീ നിലകളിൽ അദ്ദേഹം ശ്രദ്ധേയനായിരുന്നു. സംഗീത രംഗത്തിന് നൽകിയ സമഗ്ര സംഭാവനകൾക്ക് നിരവധി പുരസ്കാരങ്ങൾ അദ്ദേഹം നേടിയിട്ടുണ്ട്. ഇന്ന് അദ്ദേഹത്തിന്റെ ചരമവാർഷിക ദിനമാണ്. സംഗീതലോകം എന്നും ആദരവോടെ ഓർക്കുന്ന ഇതിഹാസമാണ് വി ദക്ഷിണാമൂർത്തി. അദ്ദേഹം സംഗീതം നൽകിയ ശ്രീമദ് ഭഗവത്ഗീത എന്ന ചിത്രത്തിലെ ഒരു ഗാനം കേൾക്കാം. രചന ഭീഭാസ്കരൻ, ഗായകർ ജയചന്ദ്രൻ, സുശീൽ.

0: സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണ ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ വീതം 20 പേർക്ക്. ടിക്കറ്റ് വില 500 രൂപ. നറുക്കെടുപ്പ് സെപ്റ്റംബർ 26.
1: കേരളത്തിലെ അംഗീകൃത ഏജന്റുമാരിൽ നിന്നും മറ്റെടുത്ത ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം ഇന്ന് രാവിലെ 8:35. പ്രയോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി തിരുവല്ലം ശ്രീകാര്യം മണ്ണന്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും കുറഞ്ഞ പണിക്കൂലിയും.
3: കാർഷിക മേഖലാ വാർത്തകൾ. കർഷക ദിനാഘോഷത്തിന്റെ ഭാഗമായി പെരുമ്പാവൂർ മുടക്കുഴ പഞ്ചായത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിൽ കർഷക ദിനത്തിൽ കർഷകരെ ആദരിക്കുന്നതിനായി അപേക്ഷ ക്ഷണിച്ചു. 12 വിവിധ വിഭാഗങ്ങളിലാണ് പുരസ്കാരങ്ങൾ നൽകുന്നത്. അപേക്ഷകർ നേരിട്ടോ വാർഡ് അംഗങ്ങൾ, കാർഷിക വികസന സമിതി അംഗങ്ങൾ വഴിയോ കൃഷിഭവനിൽ സമർപ്പിക്കാം. അപേക്ഷയോടൊപ്പം നിലവിലെ കൃഷിരീതികൾ, വിളകൾ ഇവയെക്കുറിച്ചുള്ള വിശദീകരണം, ആധാർ കാർഡിന്റെ പകർപ്പ് എന്നിവ സഹിതം ഈ മാസം 5-നകം അപേക്ഷിക്കണം. വിദുര കൃഷിഭവനിൽ നിന്ന് ഹൈബ്രിഡ് പച്ചക്കറി വിത്തുകൾ വിതരണം ചെയ്യും. 10 സെന്റ് സ്ഥലമെങ്കിലും കൃഷി ചെയ്യാൻ താൽപര്യമുള്ള കർഷകർ കരമടച്ച രസീതിന്റെ കോപ്പി സഹിതം കൃഷി ഓഫീസിൽ നേരിട്ടെത്തി വാങ്ങേണ്ടതാണെന്ന് കൃഷി ഓഫീസർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 9383470167. കർഷക ദിനാഘോഷത്തിന്റെ ഭാഗമായി വടകര നഗരസഭാ കൃഷിഭവൻ മികച്ച കർഷകരെ ആദരിക്കുന്നു. 13 വിഭാഗങ്ങളിലാണ് കർഷകരെ ആദരിക്കുന്നത്. അപേക്ഷകർ ഈ മാസം 5-നകം വടകര കൃഷിഭവൻ ഓഫീസിലോ അതാത് വാർഡ് കൌൺസിലറുടെ കയ്യിലോ അപേക്ഷ സമർപ്പിക്കണം. വെള്ളായണി കാർഷിക കോളേജിലെ പോസ്റ്റ് ഹാർവെസ്റ്റ് മാനേജ്മെന്റ് വിഭാഗം പഴം പച്ചക്കറി സംസ്കരണം എന്ന വിഷയത്തിൽ ഈ മാസം 4-ന് പരിശീലന പരിപാടി നടത്തുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 8089076698. 2026-27 സാമ്പത്തിക വർഷം സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ കേരള മിഷൻ ഫോർ ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് ഓഫ് ഹോർട്ടിക്കൾച്ചർ പദ്ധതിയിൽ ഉൾപ്പെടുത്തി വിളവിസ്തൃതി വ്യാപനം അഥവാ പുതിയ കൃഷിത്തോട്ടം സ്ഥാപിക്കലിന്റെ ഭാഗമായി വിവിധ ഹോർട്ടിക്കൾച്ചർ വിളകളുടെ വിസ്തൃതി വ്യാപനത്തിനായി ധനസഹായം നൽകുന്നു. ഈ ഘടകത്തിൽ ഒരു ഗുണഭോക്താവിന് പരമാവധി 2 ഹെക്ടറിൽ കൃഷി ചെയ്യുന്നതിനാണ് ധനസഹായം നൽകുന്നത്. ഇതനുസരിച്ച് ഡ്രാഗൺ ഫ്രൂട്ടിന്റെ പുതിയ കൃഷിത്തോട്ടങ്ങൾ സ്ഥാപിക്കുന്നതിന് ഹെക്ടർ ഒന്നിന് പദ്ധതി ചെലവിന്റെ 40% 2.70 ലക്ഷം രൂപ 2 വർഷ കാലയളവിലായി ധനസഹായം നൽകുന്നു. സ്ട്രോബെറിയുടെ പുതിയ കൃഷിത്തോട്ടങ്ങൾ സ്ഥാപിക്കുന്നതിന് ഹെക്ടർ ഒന്നിന് മൊത്തം പദ്ധതി ചെലവിന്റെ 40% പരമാവധി 80,000 രൂപ ധനസഹായം നൽകുന്നു. പാഷൻ ഫ്രൂട്ടിന്റെ പുതിയ കൃഷിത്തോട്ടങ്ങൾ സ്ഥാപിക്കുന്നതിന് ഹെക്ടർ ഒന്നിന് മൊത്തം പദ്ധതി ചെലവിന്റെ 40% പരമാവധി 1,10,000 രൂപ ധനസഹായം 60:40 എന്ന അനുപാതത്തിൽ 2 വർഷങ്ങളിലായി നൽകുന്നു. വാഴയുടെയും കൈതച്ചക്കയുടെയും പുതിയ കൃഷിത്തോട്ടങ്ങൾ സ്ഥാപിക്കുന്നതിന് ഹെക്ടർ ഒന്നിന് മൊത്തം പദ്ധതി ചെലവിന്റെ 40% 44,000 രൂപ 60:40 എന്ന അനുപാതത്തിൽ 2 തവണകളായി ധനസഹായം നൽകുന്നു. ടിഷ്യൂ കൾച്ചർ വാഴയുടെ പുതിയ കൃഷിത്തോട്ടങ്ങൾ സ്ഥാപിക്കുന്നതിന് ഹെക്ടർ ഒന്നിന് മൊത്തം പദ്ധതി ചെലവിന്റെ 40% 70,000 രൂപ 60:40 എന്ന അനുപാതത്തിൽ 2 തവണകളായി ധനസഹായം നൽകുന്നു. പപ്പായയുടെ പുതിയ കൃഷിത്തോട്ടങ്ങൾ സ്ഥാപിക്കുന്നതിന് ഹെക്ടർ ഒന്നിന് മൊത്തം പദ്ധതി ചെലവിന്റെ 40% 30,000 രൂപ 60:40 എന്ന അനുപാതത്തിൽ 2 വർഷങ്ങളിലായി നൽകുന്നു. അവക്കാഡോ, റംബൂട്ടാൻ, മാംഗോസ്റ്റിൻ എന്നീ ഫലവർഗ വിളകളുടെ പുതിയ കൃഷിത്തോട്ടങ്ങൾ സ്ഥാപിക്കുവാൻ മൊത്തം പദ്ധതി ചെലവിന്റെ 40% 50,000 രൂപ 60:40 എന്ന അനുപാതത്തിലും പപ്പായ, പ്ലാവ്, കുടംപുളി എന്നീ ഫലവർഗ വിളകളുടെ പുതിയ കൃഷിത്തോട്ടങ്ങൾ സ്ഥാപിക്കുവാൻ മൊത്തം പദ്ധതി ചെലവിന്റെ 40% 30,000 രൂപ 60:40 എന്ന അനുപാതത്തിലും മാവ്, പേര, നാരകം, മാതളം എന്നീ ഫലവർഗ വിളകളുടെ പുതിയ കൃഷിത്തോട്ടങ്ങൾ സ്ഥാപിക്കുവാൻ മൊത്തം പദ്ധതി ചെലവിന്റെ 40% 50,000 രൂപ 60:40 എന്ന അനുപാതത്തിലും 2 വർഷങ്ങളിലായി നൽകുന്നു. ഈ ആനുകൂല്യങ്ങൾ എല്ലാം തന്നെ അതാത് ജില്ലകളിലെ ജില്ലാ ഹോർട്ടിക്കൾച്ചർ മിഷൻ മുഖാന്തരമാണ് നടപ്പിലാക്കുന്നത്. ഇതിനായി അപേക്ഷകർ അതാത് കൃഷിഭവനുമായി ബന്ധപ്പെടേണ്ടതാണ്. കർഷക ദിനാഘോഷത്തിന്റെ ഭാഗമായി കിളിമാനൂർ പഴയ കുന്നുമേൽ ഗ്രാമപഞ്ചായത്തും പഴയ കുന്നുമേൽ കൃഷിഭവനും സംയുക്തമായി മികച്ച കർഷകരെ ആദരിക്കുന്നു. മികച്ച നെൽകർഷകൻ, മികച്ച കേര കർഷകൻ, മികച്ച വാഴ കർഷകൻ, യുവ കർഷകൻ, മികച്ച പച്ചക്കറി കർഷകൻ, മികച്ച വിദ്യാർത്ഥി, മികച്ച പുഷ്പകൃഷി കർഷകൻ, സമ്മിശ്ര കർഷകൻ, ക്ഷീര കർഷകൻ, തേനീച്ച കർഷകൻ, വനിതാ കർഷക കർഷകൻ, മുതിർന്ന കർഷകൻ, മികച്ച SC/ST കർഷകൻ, കർഷക തൊഴിലാളി, കുരുമുളക് കൃഷി എന്നീ വിഭാഗങ്ങളിലാണ് കർഷകരെ ആദരിക്കുന്നത്. അപേക്ഷകൾ ഈ മാസം 6-നകം പഴയ കുന്നുമേൽ കൃഷിഭവനിൽ സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 9383470206. കാർഷിക മേഖലാ വാർത്തകൾ കഴിഞ്ഞു.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില
4: എന്നും രാവിലെ 10:30
1: പ്രായോജകർ.
4: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
5: ആരണ്യകം ആയുരാരോഗ്യം, പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽനട, മണ്ണന്തല.
6: ടേസ്റ്റിനു വേണ്ടി ആരോഗ്യം ടോസ് ചെയ്യരുത്. ജീവിതം കൈപ്പുള്ളതാക്കുമെങ്കിൽ നാവിലെ രുചി കൊണ്ട് എന്ത് പ്രയോജനം? ഭക്ഷണം നന്നായാൽ ഔഷധം വേണ്ട. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ആരണ്യകം, കോവിൽനട, മണ്ണന്തല.
7: ആയുരാരോഗ്യത്തിൽ നിന്ന് പിത്താശയക്കല്ല്, അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, ഇതേക്കുറിച്ച് ഡോക്ടർ ശിൽപ കെ നാഥ് സംസാരിക്കുന്നു.
8: നമ്മുടെ കരളിന് താഴെയായി കാണപ്പെടുന്ന ചെറിയൊരു അവയവമാണ് പിത്തസഞ്ചി അഥവാ ഗോൾ ബ്ലാഡർ. കരളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പിത്തരസം അഥവാ ബൈൽ സംഭരിക്കുന്നതാണ് ഇതിന്റെ ജോലി. ഈ പിത്തരസം കട്ടിപിടിച്ച് ഖരരൂപത്തിലാകുന്നതിനെയാണ് പിത്തസഞ്ചിയിലെ കല്ലുകൾ അഥവാ പിത്താശയക്കല്ല് എന്ന് വിളിക്കുന്നത്. ഇവ മണൽത്തരിയോളം ചെറുതോ അല്ലെങ്കിൽ ഒരു ചെറിയ ബോളിനോളം വലുതോ ആകാം. മിക്കവരിലും പിത്തരസത്തിൽ കൊളസ്ട്രോൾ അമിതമാകുമ്പോൾ ഉണ്ടാകുന്ന കൊളസ്ട്രോൾ കല്ലുകളാണ് കാണപ്പെടുക. പിത്തരസത്തിൽ ബിലിറുബിൻ കൂടുമ്പോൾ ഉണ്ടാകുന്ന ഇരുണ്ട നിറത്തിലുള്ള പിഗ്മെന്റ് കല്ലുകളാണ് മറ്റൊരു വകഭേദം. 40 വയസ്സിന് മുകളിലുള്ള അമിതവണ്ണമുള്ള സ്ത്രീകൾ, പെട്ടെന്ന് വണ്ണം കുറയ്ക്കാൻ ശ്രമിക്കുന്നവർ, പ്രമേഹമുള്ളവർ, കൊഴുപ്പ് കൂടിയ ആഹാരം സ്ഥിരമായി കഴിക്കുന്നവർ എന്നിവരിൽ അസുഖം വരാൻ സാധ്യത കൂടുതലാണ്. വയറിന്റെ മുകൾ ഭാഗത്ത് വലതുവശത്തോ നെഞ്ചിന് താഴെ മധ്യഭാഗത്തോ ആയി പെട്ടെന്ന് തുടങ്ങുന്ന വേദന, തുടർച്ചയായി തോന്നുന്ന ഈ വേദന ചിലപ്പോൾ മിനിറ്റുകളോ മണിക്കൂറുകളോ നീണ്ടു നിൽക്കാം. രാത്രികാലങ്ങളിൽ അല്ലെങ്കിൽ കൊഴുപ്പുള്ള ആഹാരം കഴിച്ചതിനു ശേഷം വേദന കൂടാൻ സാധ്യതയുണ്ട്. വയറ്റിലെ വേദന വലതു തോളിലേക്കോ അല്ലെങ്കിൽ പുറകിലെ രണ്ട് തോളുകൾക്കിടയിലേക്കോ വ്യാപിക്കുന്നതായി അനുഭവപ്പെടാം. ഭക്ഷണം കഴിച്ച ഉടൻ വയർ വീർത്തു വരിക, അമിതമായ ഗ്യാസ് ശല്യം, പുളിച്ചു തികട്ടൽ, അതുപോലെ വേദനയോടൊപ്പം മിക്കവരിലും ഓക്കാനവും ഛർദിയും ഉണ്ടായേക്കാം. കല്ല് പിത്തനാളിയിൽ അഥവാ കോമൺ ബൈൽ ഡക്റ്റിൽ തടസ്സമുണ്ടാക്കിയാൽ പിത്തരസം രക്തത്തിൽ കലരുകയും കണ്ണ്, നഖം, ചർമ്മം എന്നിവ മഞ്ഞ നിറമാകുകയും ചെയ്യുന്നു. ഇതിനോടൊപ്പം മൂത്രത്തിന് കടുത്ത നിറവ്യത്യാസവും മലത്തിന് വെളുത്ത നിറവും ഉണ്ടായേക്കാം. പിത്തസഞ്ചിയിലോ പിത്തനാളിയിലോ അണുബാധയുണ്ടെങ്കിൽ കഠിനമായ പനിയും വിറയലും അനുഭവപ്പെടാം. ഇത് അടിയന്തര ചികിത്സ ആവശ്യമുള്ള അവസ്ഥയാണ്. പിത്തസഞ്ചിയിലെ കല്ലുകൾ, വീക്കം മുതലായവ കണ്ടെത്താനുള്ള ഏറ്റവും ലളിതമായ പരിശോധനയാണ് അൾട്രാസൗണ്ട് സ്കാനിംഗ്. CT സ്കാൻ, MRCP, ERCP മുതലായവയും ആവശ്യമെങ്കിൽ ചെയ്യാവുന്നതാണ്. രക്തപരിശോധനകളായ കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട്, ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ്, സെറം അമലേസ്, സെറം ലിപ്പേസ് മുതലായവയും ചെയ്യാറുണ്ട്. മിക്കവാറും സാഹചര്യങ്ങളിൽ ഒരു അൾട്രാസൗണ്ട് സ്കാനിലും ലിവർ ഫംഗ്ഷൻ ടെസ്റ്റും വഴി തന്നെ രോഗം ഉറപ്പിക്കാൻ സാധിക്കും. എന്നാൽ കല്ലുകൾ പിത്തനാളിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ടെന്ന് സംശയമുണ്ടെങ്കിൽ മാത്രമേ MRCP പോലെയുള്ള വലിയ പരിശോധനകൾ വേണ്ടി വരാറുള്ളൂ. ഭക്ഷണത്തിൽ ധാരാളം നാരുകൾ ഉൾപ്പെടുത്തുന്നത് കൊളസ്ട്രോൾ കുറയ്ക്കാനും ദഹനം സുഗമമാക്കാനും സഹായിക്കും. തവിട് കളയാത്ത അരി, ഓട്സ്, ഗോതമ്പ്, പച്ചക്കറികൾ, പ്രത്യേകിച്ച് ഇലക്കറികൾ, പഴവർഗ്ഗങ്ങൾ, പയർവർഗ്ഗങ്ങൾ എന്നിവ ധാരാളം കഴിക്കുക. പൂരിത കൊഴുപ്പുകൾ ഒഴിവാക്കി ഒലിവ് ഓയിൽ, നട്ട്സ്, മീനെണ്ണ എന്നിവയിലുള്ള ആരോഗ്യകരമായ കൊഴുപ്പുകൾ മിതമായ അളവിൽ ഉപയോഗിക്കുക. വറുത്തതും പൊരിച്ചതുമായ ഭക്ഷണങ്ങൾ, ചുവന്ന ഇറച്ചി, ബേക്കറി പലഹാരങ്ങൾ, ഐസ്ക്രീം തുടങ്ങിയവ പരിമിതപ്പെടുത്തുക. ഇവ പിത്തരസത്തിൽ കൊളസ്ട്രോൾ കൂടാൻ കാരണമാകും. ക്രാഷ് ഡയറ്റുകൾ വഴി ആഴ്ചയിൽ 1-2 കിലോയിൽ കൂടുതൽ ഭാരം കുറയ്ക്കുന്നത് കരളിനെ കൂടുതൽ കൊളസ്ട്രോൾ പുറത്തുവിടാൻ പ്രേരിപ്പിക്കും. ഇത് പിത്തസഞ്ചിയിൽ കല്ലുകൾ ഉണ്ടാകാൻ ഇടയാകും. ശരീരത്തിൽ ജലാംശം നിലനിർത്തുന്നത് ദഹന പ്രക്രിയ സുഗമമാക്കാനും പിത്തരസത്തിന്റെ സാന്ദ്രത കൃത്യമായി നിലനിർത്താനും സഹായിക്കും. ദിവസവും ആവശ്യത്തിന് വെള്ളം കുടിക്കുന്നത് ശീലമാക്കുക. നമ്മുടെ ശരീരത്തിലെ കൊളസ്ട്രോളിന്റെയും ദഹനരസങ്ങളുടെയും ബാലൻസ് തെറ്റുമ്പോഴാണ് പിത്തസഞ്ചിയിൽ കല്ലുകൾ രൂപപ്പെടുന്നത്. എന്നാൽ കൃത്യസമയത്തുള്ള ആഹാരക്രമവും സജീവമായ ജീവിതശൈലിയും ഉണ്ടെങ്കിൽ ഒരു പരിധിവരെ ഈ അവസ്ഥയെ തടയാനാകും.
7: ആയുരാരോഗ്യത്തിൽ നിന്ന് പിത്താശയക്കല്ല് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ ശിൽപ കെ നാഥ്.
5: ഇപ്പോൾ കേട്ടത് ആരണ്യകം ആയുരാരോഗ്യം. പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽനട മണ്ണന്തല.
9: എം ആർ ടി ലോണം പൊന്നോണം ഓഫറിൽ നിറയെ സമ്മാനം.
10: 2000 രൂപയ്ക്ക് മുകളിലുള്ള എല്ലാ പർച്ചേസുകൾക്കും സായി കുക്ക്വെയർ ഡിന്നർ സെറ്റ് തുടങ്ങിയ ഉറപ്പായ സമ്മാനങ്ങൾ.
11: ആഴ്ചയിൽ ഒരു ഭാഗ്യശാലിക്ക് ഒരു ഗോൾഡ് കോയിൻ. ഈ ഓഫർ ജൂലൈ 25 മുതൽ ഓഗസ്റ്റ് 26 വരെ. എം ആർ ടി മെറ്റൽ മാർട്ട് ചാലയിലും മാർക്കറ്റ് റോഡ് വാട്ടർ അതോറിറ്റി എതിർവശത്തും. കണ്ടീഷൻസ് അപ്ലൈ.
12: പി എം ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗയി ഹൈ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455 എന്ന നമ്പറിൽ വിളിക്കുക.
1: ഇനി യേശുദാസും ജാനകിയും പാടിയൊരു ഗാനം, ചിത്രം പറന്നു പറന്നു.

0: വരവായി.
1: ഏവർക്കും വേണ്ട ബ്രാൻഡഡ് വസ്ത്രങ്ങളുടെയും ബ്രാൻഡഡ് നൈറ്റികളുടെയും വലിയ കളക്ഷനുമായി നൈറ്റി ഷോപ്പ്.
0: മികച്ച ക്വാളിറ്റി, ആകർഷകമായ വിലയിൽ വാങ്ങാം.
1: രണ്ട് നിലകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം. നൈറ്റി ഷോപ്പ്, വെസ്റ്റ് ഫോർട്ട്, NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസ് പുരത്തും.
2: ഇന്ത്യയുടെ ശാസ്ത്രീയ മുന്നേറ്റങ്ങളിൽ നിർണായക പങ്കുവഹിച്ച പ്രമുഖ രസതന്ത്രജ്ഞനായ പ്രഫുല്ല ചന്ദ്ര റായ് ജനിച്ചത് 1861 ഓഗസ്റ്റ് 2-നാണ്. ശാസ്ത്രജ്ഞൻ എന്നതിലുപരി മികച്ചൊരു മനുഷ്യസ്നേഹിയും സ്വാതന്ത്ര്യ സമര അനുകൂലിയുമായിരുന്നു അദ്ദേഹം. തന്റെ വരുമാനത്തിന്റെ ഭൂരിഭാഗവും പാവപ്പെട്ട വിദ്യാർത്ഥികളെ സഹായിക്കാനും ശാസ്ത്ര ഗവേഷണങ്ങൾക്കുമായി അദ്ദേഹം മാറ്റിവെച്ചു. ഇന്ത്യയിൽ ആധുനിക രാസശാസ്ത്ര ഗവേഷണങ്ങൾക്ക് അടിത്തറയിട്ടത് ഇദ്ദേഹമാണ്. ഇന്ത്യൻ ദേശീയ പതാകയുടെ പ്രാഥമിക രൂപകൽപ്പന നിർവഹിച്ച പിംഗളി വെങ്കയ്യ ജനിച്ചത് 1876 ഓഗസ്റ്റ് 2-നാണ്. 1921 വിജയവാഡയിൽ നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ചാണ് അദ്ദേഹം താൻ രൂപകൽപ്പന ചെയ്ത പതാക മഹാത്മാഗാന്ധിക്ക് സമർപ്പിച്ചത്. ചുവപ്പ്, പച്ച എന്നീ രണ്ട് നിറങ്ങളും നടുവിൽ ഒരു ചർക്കയും അടങ്ങിയതായിരുന്നു ആ ആദ്യ രൂപം. പിന്നീട് ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം വെള്ളനിറം കൂടി ഇതിൽ ചേർത്തു. ജിയോളജി, കൃഷി എന്നിവയിൽ താൽപര്യമുണ്ടായിരുന്ന അദ്ദേഹം ഉറുദു, സംസ്കൃതം, ജാപ്പനീസ് ഉൾപ്പെടെയുള്ള നിരവധി ഭാഷകൾ കൈകാര്യം ചെയ്തിരുന്നു. 1913 ബാപട്ലയിൽ വെച്ച് ജാപ്പനീസ് ഭാഷയിൽ പ്രസംഗിച്ചതിനെ തുടർന്ന് അദ്ദേഹം ജപ്പാൻ വെങ്കയ്യ എന്നും പരുത്തി കൃഷിയിലെ വിപുലമായ ഗവേഷണങ്ങൾ കാരണം പരുത്തി വെങ്കയ്യ എന്നും അറിയപ്പെട്ടു. അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥം 2009 ഭാരത സർക്കാർ ഒരു തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കി. 1990 ഓഗസ്റ്റ് 2-നാണ് സദാം ഹുസൈന്റെ നേതൃത്വത്തിലുള്ള ഇറാഖ് സൈന്യം കുവൈത്തിനെ അപ്രതീക്ഷിതമായി ആക്രമിച്ചു കീഴടക്കിയത്. ഇറാൻ ഇറാഖ് യുദ്ധത്തെ തുടർന്ന് വലിയ സാമ്പത്തിക ബാധ്യതയിലായിരുന്ന ഇറാഖ് കുവൈത്ത് തങ്ങളുടെ അതിർത്തിയിൽ നിന്ന് എണ്ണ മോഷ്ടിക്കുന്നുവെന്നും ഒപെക് നിശ്ചയിച്ച പരിധിയിലധികം എണ്ണ ഉൽപ്പാദിപ്പിച്ച് വില കുറയ്ക്കുന്നുവെന്നും ആരോപിച്ചു. കുവൈത്ത് പണ്ട് ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ കാലത്ത് ബസ്ര പ്രവിശ്യയുടെ ഭാഗമായിരുന്നതിനാൽ അത് ഇറാഖിന്റെ 19-ാമത്തെ പ്രവിശ്യയാണെന്ന വാദവും സദാം ഹുസൈൻ ഉന്നയിച്ചു. വെറും 2 ദിവസം കൊണ്ട് ഇറാഖ് സൈന്യം കുവൈത്ത് പൂർണ്ണമായും കൈക്കലാക്കി. UN സുരക്ഷാ സമിതിയുടെ അനുമതിയോടെ അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള 35 രാജ്യങ്ങളുടെ സഖ്യസേന ജനുവരിയിൽ ഇറാഖിനെതിരെ സൈനിക നീക്കം ആരംഭിച്ചു. ഫെബ്രുവരി അവസാനത്തോടെ കുവൈത്തിനെ ഇറാഖ് അധിനിവേശത്തിൽ നിന്ന് മോചിപ്പിച്ചു. കുവൈത്തിൽ ഉണ്ടായിരുന്ന 170,000 വരുന്ന ഇന്ത്യൻ പ്രവാസികളെ എയർ ഇന്ത്യ വിമാനങ്ങൾ വഴി സുരക്ഷിതമായി നാട്ടിലെത്തിച്ചു. ലോക ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ സിവിലിയൻ വ്യോമ ഒഴിപ്പിക്കലായി ഇത് ഗിന്നസ് ബുക്കിൽ ഇടം നേടി. തിരുവനന്തപുരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രമുഖ ഗവേഷണ കേന്ദ്രമായ രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജിയെ കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക മന്ത്രാലയത്തിന് കീഴിലെ ദേശീയ സ്ഥാപനമായി ഏറ്റെടുക്കാൻ 2007 ഓഗസ്റ്റ് 2-നാണ് കേന്ദ്രമന്ത്രിസഭ തീരുമാനമെടുത്തത്. കേരള സർക്കാരിന് കീഴിലായിരുന്ന ഈ സ്ഥാപനത്തെ കേന്ദ്ര ഡിപ്പാർട്ട്മെന്റ് ഓഫ് ബയോടെക്നോളജിയുടെ കീഴിലാക്കാൻ എടുത്ത തീരുമാനം 2007 April 1 മുതൽ മുൻകാല പ്രാബല്യത്തോടെ നടപ്പിലാക്കി. ഈ നീക്കം സ്ഥാപനത്തിലെ ബയോമെഡിക്കൽ മോളിക്യുലാർ ഗവേഷണങ്ങൾക്ക് വൻ തുക ഫണ്ട് ലഭ്യമാക്കാനും അന്താരാഷ്ട്ര നിലവാരമുള്ള ശാസ്ത്ര മുന്നേറ്റങ്ങൾക്കും വഴിയൊരുക്കി. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ സ്മരണാർത്ഥം നാമകരണം ചെയ്യപ്പെട്ട സ്ഥാപനമാണിത്. അദ്ദേഹത്തിന്റെ ജനനം 1944 ഓഗസ്റ്റ് 20-നും മരണം 1991 May 21-നുമായിരുന്നു. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് തൊട്ടുപിന്നാലെ 1858 ഓഗസ്റ്റ് 2-നാണ് ബ്രിട്ടീഷ് പാർലമെന്റ് ചരിത്രപ്രധാനമായ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1858 പാസാക്കിയത്. ഈ നിയമത്തിലൂടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്ന് ഇന്ത്യയുടെ ഭരണാധികാരം ബ്രിട്ടീഷ് രാജ്ഞിയുടെ നേരിട്ടുള്ള ഭരണത്തിന് കീഴിലേക്ക് മാറ്റപ്പെട്ടു. ജനറലിന്റെ പദവി മാറ്റി വൈസ്രോയി എന്ന പുതിയ ഭരണത്തലവനെ നിയമിക്കാൻ ഈ നിയമം വ്യവസ്ഥ ചെയ്തു. ടെലിഫോൺ കണ്ടുപിടിച്ച് ലോക വാർത്താവിനിമയ രംഗത്ത് വിപ്ലവം സൃഷ്ടിച്ച ശാസ്ത്രജ്ഞൻ അലക്സാണ്ടർ ഗ്രഹാം ബെൽ 1922 ഓഗസ്റ്റ് 2-നാണ് അന്തരിച്ചത്. സ്കോട്ട്ലൻഡിൽ ജനിച്ച അദ്ദേഹം പിന്നീട് കാനഡയിലും അമേരിക്കയിലുമായി ശബ്ദ തരംഗ പഠനങ്ങളിലും ബധിരരുടെ വിദ്യാഭ്യാസത്തിലുമാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. 1876 ആദ്യമായി സംസാരിക്കാൻ സാധിക്കുന്ന ടെലിഫോൺ പേറ്റന്റ് നേടിയ അദ്ദേഹം പിന്നീട് ലോക പ്രശസ്തമായ ബെൽ ടെലിഫോൺ കമ്പനിക്കും രൂപം നൽകി. 1847 March 3 ജനിച്ച ഗ്രഹാം ബെൽ 1922 ഓഗസ്റ്റ് 2-നാണ് അന്തരിച്ചത്. ചരിത്രത്തിൽ ഇന്ന്.

0: 5000 വിജയികളുമായി പെട്ടാപ്പിള്ളിൽ വമ്പനോണം കമ്പൻ ഓഫർ
1: നേടാം. 5 ഹീറോ മാവറിക് 440 ബൈക്കുകൾ, 5 ലേഡീസ് ഇവി സ്കൂട്ടറുകൾ, എസികൾ, ടിവികൾ, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീനുകൾ, മൊബൈൽ ഫോണുകൾ, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി നിരവധി സമ്മാനങ്ങൾ.
0: കൂടാതെ 10,000 രൂപ വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്, ആകർഷകമായ ഫിനാൻസ് ഓഫറുകളും.
1: പെട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
2: നാളെ രാവിലെ 10 മണിക്ക് ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ എഴുത്തുകാരിയും മൃഗാവകാശ പ്രവർത്തകയുമായ ശ്രീദേവി എസ് കർത്ത പങ്കെടുക്കുന്ന പരിപാടിയുടെ അവസാന ഭാഗം കേൾക്കാം.
3: ഇങ്ങനത്തെ ഒരു സന്ദർഭത്തിൽ ഒരാൾ എടുത്തോണ്ട് പോകുമ്പോൾ അവരുടെ വിചാരം എന്താണറിയോ, എന്റെ വീട്ടുകാർക്ക് എന്തോ അപകടം പറ്റി, അതുകൊണ്ടാണ് അവരെന്നെ കാണാൻ വരാത്തത്. ഉപേക്ഷിക്കുന്നു എന്ന് ഒരു ജീവി മനസ്സിലാക്കില്ല. അതൊരു വല്ലാത്ത നമ്മളെ ബാധിക്കുന്ന കാര്യമാണ്. കാര്യം പരിപൂർണമായിട്ട് വിശ്വസിക്കുകയാണേ ഈ മനുഷ്യൻ എന്നെ ഉപേക്ഷിക്കില്ല എന്ന്.
2: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നാളെ രാവിലെ 10 മണിക്ക്.
4: ഇപ്പോൾ യേശുദാസ് വാണി ജയറാമും പാടിയ ഒരു ഗാനം. രചന ഭിഭാസ്കരൻ, സംഗീതം കെ രാഘവൻ, ചിത്രം മാമാങ്കം.

0: തൊഴിൽ ദർശനം.
1: മുംബൈ ആസ്ഥാനമായുള്ള സെൻട്രൽ റെയിൽവേയിൽ സ്പോർട്സ് കോട്ടയിലും സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് കോട്ടയിലുമുള്ള നിയമനങ്ങൾക്ക് അപേക്ഷ ക്ഷണിച്ചു. സ്പോർട്സ് കോട്ടയിൽ 59 ഒഴിവും സ്കൌട്ട് ആൻഡ് ഗൈഡ് കോട്ടയിൽ 12 ഒഴിവുമുണ്ട്. ഓൺലൈനായി അപേക്ഷിക്കണം. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി സ്പോർട്സ് കോട്ടയിലേക്ക് ഓഗസ്റ്റ് 14, സ്കൌട്ട് ആൻഡ് ഗൈഡ് കോട്ടയിലേക്ക് ഓഗസ്റ്റ് 12. യോഗ്യത ഉൾപ്പെടെയുള്ള വിശദ വിവരങ്ങൾക്ക് സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.rrccr.com. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.rrccr.com. ഹിമാചൽ പ്രദേശിലെ സിർമൌറിയിലുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് അനധ്യാപക തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 8 ഒഴിവുണ്ട്. തസ്തികകളും ഒഴിവും സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ 1, ചീഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ 1, ഫിനാൻസ് അഡ്വൈസർ ആൻഡ് ചീഫ് അക്കൌണ്ട്സ് ഓഫീസർ 1, സിസ്റ്റം മാനേജർ 1, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ 2, ഹിന്ദി ഓഫീസർ 1, ഹിന്ദി ട്രാൻസ്ലേഷൻ കം ടൈപ്പിസ്റ്റ് 1. ഓൺലൈനായി അപേക്ഷിച്ച് ഹാർഡ് കോപ്പി തപാലിൽ അയക്കണം. അപേക്ഷാ ഫീസ് ഉണ്ട്. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.iimsirmaur.ac.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.iimsirmaur.ac.in. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഓഗസ്റ്റ് 14. ഹാർഡ് കോപ്പി സ്വീകരിക്കുന്ന അവസാന തീയതി ഓഗസ്റ്റ് 31. കേന്ദ്ര ആണവോർജ വകുപ്പിന് കീഴിൽ തമിഴ്നാട്ടിലെ കൽപ്പാക്കത്ത് പ്രവർത്തിക്കുന്ന ഇന്ദിരാഗാന്ധി സെന്റർ ഫോർ അറ്റോമിക് റിസർച്ചിൽ IGCAR അപ്രന്റിസ്ഷിപ്പിന് അപേക്ഷ ക്ഷണിച്ചു. വിവിധ ട്രേഡുകളിലായി 200 ഒഴിവുണ്ട്. ട്രേഡുകളും ഒഴിവും ഫിറ്റർ 46, മെഷീനിസ്റ്റ് 10, ഇലക്ട്രീഷ്യൻ 22, മെക്കാനിക് മെഷീൻ ടൂൾ മെയിന്റനൻസ് 1, ഇലക്ട്രോണിക് മെക്കാനിക് 15, ഇൻസ്ട്രുമെന്റ് മെക്കാനിക് 18, ഡ്രോട്ട്സ്മാൻ മെക്കാനിക്കൽ 12, മെക്കാനിക് റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിംഗ് 9, പ്ലംബർ 2, വെൽഡർ ഗ്യാസ് ആൻഡ് ഇലക്ട്രിക് 14, ഹോർട്ടികൾച്ചർ അസിസ്റ്റന്റ് 3, വുഡ് വർക്ക് ടെക്നീഷ്യൻ കാർപ്പന്റർ 4, മേസൺ സിവിൽ മിസ്ട്രി 4, ബുക്ക് ബൈൻഡർ 1, പ്രോഗ്രാമിംഗ് ആൻഡ് സിസ്റ്റം അഡ്മിനിസ്ട്രേഷൻ അസിസ്റ്റന്റ് 19, ഫോട്ടോഗ്രഫി 1, പ്രോസസ് പ്ലാന്റ് ഓപ്പറേറ്റർ 12. യോഗ്യത ബന്ധപ്പെട്ട ട്രേഡിലുള്ള ITI അപേക്ഷകർ അപ്രന്റിസ്ഷിപ്പ് പോർട്ടലായ www.apprenticeshipindia.gov.in എൻറോൾ ചെയ്തവരായിരിക്കണം. എൻറോൾ ചെയ്യേണ്ട അപ്രന്റിസ്ഷിപ്പ് പോർട്ടലിന്റെ മേൽവിലാസം ഒരിക്കൽ കൂടി www.apprenticeshipindia.gov.in. നിലവിൽ മറ്റെവിടെയെങ്കിലും അപ്രന്റിസ്ഷിപ്പ് ചെയ്യുന്നവരോ മുൻപ് ചെയ്തവരോ അപേക്ഷിക്കാൻ അർഹരല്ല. പ്രായം 18-നും 24 വയസ്സിനും ഇടയിൽ. ഉയർന്ന പ്രായപരിധിയിൽ SC/ST വിഭാഗക്കാർക്ക് 5 വർഷത്തെയും OBC വിഭാഗക്കാർക്ക് 3 വർഷത്തെയും ഇളവുണ്ട്. ഭിന്നശേഷിക്കാർക്ക് 10 വർഷത്തെ ഇളവുണ്ട്. ഓൺലൈനായി അപേക്ഷിക്കണം. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം https://www.igcar.gov.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി https://www.igcar.gov.in. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഓഗസ്റ്റ് 19. കേന്ദ്ര ആണവോർജ വകുപ്പിന് കീഴിൽ മുംബൈയിലുള്ള ഭാഭ അറ്റോമിക് റിസർച്ച് സെന്ററിൽ സയന്റിഫിക് അസിസ്റ്റന്റ് തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 6 ഒഴിവുണ്ട്. പാരാമെഡിക്കൽ വിഷയങ്ങളിലാണ് അവസരം. മുംബൈയിലെ റിസർച്ച് സെന്ററിലും കൊൽക്കത്തയിലെ റേഡിയേഷൻ മെഡിസിൻ റിസർച്ച് സെന്ററിലുമാണ് ഒഴിവ്. വിഷയങ്ങളും ഒഴിവും സൈക്കോളജിസ്റ്റ് 1, പതോളജി 1, റേഡിയോഗ്രഫി 2, ന്യൂക്ലിയർ മെഡിസിൻ ടെക്നോളജിസ്റ്റ് 2. ഓൺലൈനായി അപേക്ഷിക്കണം. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഓഗസ്റ്റ് 18. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.barc.gov.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.barc.gov.in.
0: തൊഴിൽ ദർശനം.
2: ലംഹേ സ്പോൺസേർഡ് പരിപാടി വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.
3: ഈ ഗാനം

0: പുതിയ വെളുത്ത സൗന്ദര്യ സോപ്പ് നിർമ്മയുടെ ഉപഹാരം, എന്റെ രൂപലാവണ്യത്തിന്റെ രഹസ്യം.
1: ഇപ്പോൾ കേൾക്കാം കണ്ടതും കേട്ടതും.
2: എടാ എടാ രാജേഷ്, എടാ നില്ലടാ, എടാ എത്ര ദിവസമായി കണ്ടിട്ട്.
3: ഡേയ്, അത്യാവശ്യം വല്ലതാണോ? എനിക്ക് ഇത്തിരി തിരക്കുണ്ടടേ.
2: എടാ, ഞാൻ കുറെ പ്രാവശ്യം നിന്നെ വിളിച്ച്, നീ എന്ത് ഫോൺ എടുക്കാത്തെ? നിനക്ക് കോള് വന്നില്ലേ? നീ ഇന്ന് തിരിച്ചു വിളിച്ചു പറയടേയ്.
3: ഡേയ്, എന്റെ ഫോൺ കുറച്ച് നാളുകൊണ്ട് പ്രശ്നമായിരുന്നടേ. രണ്ട് ദിവസം ആയതേ ഉള്ളൂ ഒന്ന് നന്നാക്കിയിട്ട്. അതെ, ഞാനൊരു അത്യാവശ്യ കാര്യത്തിന് പോവുക, സമയമില്ല. അല്ല, പ്രത്യേകിച്ച് എന്തെങ്കിലും കാര്യമുണ്ടോ?
2: എടാ, പൈസയുടെ കാര്യമാണ്. ഒരു 1000 നിന്റെ എടുക്കാൻ കാണോ?
3: എന്റെ പൊന്ന് സജി, ഞാൻ മൊത്തത്തിൽ കടത്തി നിൽക്കുക, അതിന്റെ ഇടയിൽ നീയും കൂടെ ഇങ്ങനെ. ഷേ,
2: എന്നാ നീ ഒരു 500
3: ഷേടാ. കാര്യം പറഞ്ഞാ നിനക്ക് മനസ്സിലാവില്ലേ? ഡേ, ഞാൻ എവിടെ നിന്ന് ഒപ്പിക്കാനാണ്? ഹൗസിംഗ് ലോൺ അടയ്ക്കണം, മോളുടെ പഠിപ്പിന്റെ കാര്യം നോക്കണം, വീട്ടു ചെലവ്, അതിന്റെ ഇടയിൽ കല്യാണം, പാല് കാച്ച്, അങ്ങനെ പ്രതീക്ഷിക്കാത്ത ചെലവുകൾ വേറെ. ഡേ, നീ എന്റെ അവസ്ഥ അറിഞ്ഞിട്ട് ചോദിക്കു സജി. ഡേ, തരാൻ മനസ്സില്ലാഞ്ഞിട്ടല്ല. അപ്പൊ ശരി, പിന്നെ കാണാം കേട്ടോ. ഓ ഓ
2: ഓ,
4: എന്തടേ കടം ചോദിച്ചിട്ട് പൈസ തന്നില്ലേ?
2: എടാ, നീ ഒരുമാതിരി കാര്യം അറിയാതെ കിണിക്കരുത്. നീ എന്തോ വിചാരിച്ച് ഞാൻ അവൻ്റെ അടുത്ത് കടം ചോദിക്കണം?
4: എടാ, നീ ഒരു 500 തരുമെന്ന് കെഞ്ചിനൊക്കെ ഞാൻ കേട്ട്.
2: എടാ, കെഞ്ചിയതൊക്കെ നീ കേട്ട്, പക്ഷെ അതൊന്നുമല്ല കാര്യം.
4: പിന്നെന്തോ,
2: എടാ ഈ രാജേഷേ, അവ 7 അവൻ്റെ ഒരു 5000 വാങ്ങിച്ചിട്ട് പോയിട്ട്
4: തന്നു കാണില്ല.
2: അതിൽ 2000 ഞാൻ ഷഫീഖിന്റെ പലിശയ്ക്ക് എടുത്താണ് കൊടുത്തത്. ഈ 5000 വേണ്ടി ഏവനെ കിടന്ന് തുരുതുരാ വിളിക്കുമായിരുന്നു. ഒരു പ്രാവശ്യം ഒരു 30-40 വിളിക്കും. ഫോൺ എടുത്തില്ലെങ്കിൽ വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ പറ്റാത്തതുകൊണ്ട് എങ്ങനെയൊക്കെ ഒപ്പിച്ച് ഇവന് പൈസ കൊടുത്തു.

0: ഇത് വാങ്ങിച്ചോണ്ട് പോയവേ. പിന്നെ ഞാൻ ചത്തോ ജീവിച്ചിരിപ്പുണ്ടെന്ന് പോലും അന്വേഷിച്ചില്ല.
1: എടേ, ഇതിവന്റെ സ്ഥിരം പരിപാടിയാണ്. എനിക്കുണ്ട് ഇതുപോലെ കുറെ കൂട്ടുകാര്. കാര്യം കാണാൻ വേണ്ടി ഇവന്മാര് പുറകെ നടന്നു വിളിക്കും, വാച ഒഴിച്ച് നമ്മളെ വീഴ്ത്തുകയും ചെയ്യും. ഒടുവില് നമ്മളെ വിലയിൽ വീഴുകയും ചെയ്യും, പൈസ കൊടുക്കുകയും ചെയ്യും. കാശ് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് കിട്ടണമായിരുന്നു നോക്കണ്ട.
0: ഇതിനകത്തുള്ള കോമഡി എന്ന് വെച്ചാല് നമ്മളിന്ന് പൈസ വാങ്ങിച്ചിട്ട് അവര് നമ്മളെ കാണുന്നത് ഒരുമാതിരി നമ്മളെന്തൊരു വലിയ അപരാധം ചെയ്ത പോലെയാണ്. ഇവര് നമ്മളെ കണ്ടാ മൈൻഡ് ചെയ്യൂല, ഫോൺ വിളിച്ചാൽ എടുക്കൂല. ഇവര് ഒരുമാതിരി നമ്മളങ്ങ് പറ്റാവണ പോലെ അങ്ങ് അവോയ്ഡ് ചെയ്ത് കളി.
1: ഇവിടെ കണ്ട കാണാത്ത പോലെ പോയി കളയുന്നേ. ചുരുക്കി പറഞ്ഞ പിന്നെ നമ്മൾ അവർക്ക് ശല്യമാണ്.
0: ഇത് കൊറേ നിങ്ങള്, ഇനി വേറെ കൊറേ ടീമുകളുണ്ട്. കാണുമ്പോ നല്ല ഡീലിങ്സ്, പക്ഷെ കടം വാങ്ങിച്ച പൈസ അത് നോക്കണ്ട. ഓരോ പ്രാവശ്യം കാണുമ്പോഴും ഓരോരോ പറ്റിപ്പ് ഡയലോഗുകൾ. എടേ സജി, നിന്റെ പൈസ തരാനായിരുന്നപ്പോഴാണ് ഭാര്യയുടെ അമ്മയ്ക്ക് ബി പി കൂടി, ഓർമ്മ പോയി, സോഡി എന്താണ്, ആശുപത്രി ഐ സി യു, അങ്ങനെ പൈസ പോയി.
1: എടുമാരി സൂപ്പിക്കലൊന്നും നമുക്ക് മനസ്സിലാവില്ലെന്നാണ് അവന്മാരെ വിചാരം. ആ, നമ്മൾ കുറച്ച് മനസ്സാക്ഷി ഉള്ളത് കൊണ്ട് അവന്മാര് ചോദിക്കുമ്പോൾ നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ ഒപ്പിച്ചു കൊടുക്കും. അമ്മായിക്ക് സുഖമില്ലെന്നും പറഞ്ഞത് എന്റെ ഇന്ന് 2000 രൂപയും വാങ്ങി ഇതാവൻ. അവൻ ഗോവയ്ക്ക് ടൂറിന് പോകാനാണ്. അവനെ കണ്ട നോക്ക് നോക്ക്, തിരിഞ്ഞു നോക്കൂല.
0: കടം വാങ്ങണതും കൊടുക്കണതും ഒന്നും തെറ്റല്ല, പക്ഷെ അത് തിരിച്ചു കൊടുക്കണം എന്നൊരു സാധനമുണ്ട്. നമ്മൾ ഇത്രയും തിരികത്ത് കൊടുക്കാന്ന് പറഞ്ഞാൽ അതിന് മുമ്പേ അതിനകത്ത് കൊടുക്കണം. അതാണ് അതിൻ്റെ ഒരു മര്യാദ.
1: ഇതൊക്കെ പാലം കടക്കുന്നത് വരെയുള്ള കാര്യം. കടം വാങ്ങുന്നവരുടെ കാര്യം ആര് പറയാൻ, ആര് കേൾക്കാൻ.
2: പിന്നണിയിൽ ജെറോം ജയം, ദിലീപ് എം കെ, ബിജു കല്ലുവാതുക്കൽ, രചന അജിത് കുമാർ.
3: ക്യാമ്പസ് കളേഴ്സ് അനന്തപുരി FM ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നു.

0: ചിലപ്പോഴും നമ്മൾ വരാന്തയിൽ വന്ന് നിന്ന് ആ മഴ ആസ്വദിക്കാൻ വേണ്ടി കറങ്ങി നിന്ന് കണ്ടിട്ടൊക്കെ ഉണ്ട്.
1: ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281 4203 05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.

0: ഈ ഗാനം സ്വന്തം സംഗീതത്തിൽ ശ്യാം ധർമ്മൻ പാടിയത്. രചന വയലാർ ശരചന്ദ്രവർമ്മ. ചിത്രം വെറുതെ ഒരു ഭാര്യ.
1: അതെ, സാനിറ്ററി വെയർ വാങ്ങണ്ടേ?
2: ആനന്ദപുരി സാനിറ്റേഷൻസിൽ പോകണ്ടേ എന്ന് ചോദിച്ചാ പോരെ.
3: വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകൾക്കും സന്ദർശിക്കൂ. 25 വർഷമായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ആനന്ദപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
4: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണ ബമ്പർ. 1 സമ്മാനം 30 കോടി രൂപ, 2 സമ്മാനം 1 കോടി രൂപ വീതം. 20 പേർക്ക് ടിക്കറ്റ് വില 500 രൂപ. നറുക്കെടുപ്പ് സെപ്റ്റംബർ 26.
5: കേരളത്തിലെ അംഗീകൃത ഏജന്റുമാരിൽ നിന്ന് അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
0: ഈ ഗാനം നടൻ എന്ന ചിത്രത്തിൽ ജി ശ്രീറാമും മൃദുല വാര്യരും പാടിയത്. രചന ഡോക്ടർ മധു വാസുദേവൻ, സംഗീതം മൌസി ബച്ചൻ.

0: 101.9 ആകാശവാണി അനന്തപുരി FM സമയം 8 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ഈ മാസം 30 നിശ്ചയിച്ച നീറ്റ് PG 2026 പരീക്ഷയുടെ ഒരുക്കങ്ങൾ കേന്ദ്രമന്ത്രി JP നദ്ദ അവലോകനം ചെയ്തു. പരീക്ഷ സുരക്ഷിതമായും സുതാര്യമായും നടത്തുന്നത് ഉറപ്പാക്കാൻ മന്ത്രി നിർദ്ദേശം നൽകി. ഉസ്ബെക്കിസ്ഥാൻ വിദേശകാര്യമന്ത്രി സൈദോവ് ബക്തിയോർ ഒദിലോവിച്ചിന്റെ ഔദ്യോഗിക ഇന്ത്യാ സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ഈ മാസം 5 നീളുന്ന സന്ദർശനത്തിനിടെ അദ്ദേഹം രാഷ്ട്രപതി ദ്രൌപദി മുർമുവുമായി കൂടിക്കാഴ്ച നടത്തുമെന്ന് വിദേശകാര്യമന്ത്രാലയം അറിയിച്ചു. സംസ്ഥാനങ്ങൾക്ക് അധിക നികുതി വിഹിതമായി കേന്ദ്ര ധനമന്ത്രാലയം 1,09,19 കോടി രൂപ കൈമാറി. ഈ മാസം നൽകേണ്ട പതിവ് പ്രതിമാസ കൈമാറ്റത്തിന് പുറമെയാണിത്. മഴക്കെടുതിയെ തുടർന്ന് കണ്ണൂർ ജില്ലയിൽ ആകെ 11 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 571 പേരെ മാറ്റിപ്പാർപ്പിച്ചു. ജില്ലയിൽ ഒഴുക്കിൽപ്പെട്ട 2 പേരെ കാണാതായി. പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഹയർ സെക്കൻഡറി വിഭാഗം ഇന്ന് നടത്താൻ നിശ്ചയിച്ച തുല്യതാ പരീക്ഷ മഴക്കെടുതി കാരണം മാറ്റിവെച്ചു. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും. ഷിജു കോളിക്കണ്ടി എന്ന യുവചിത്രകാരന്റെ മജ്ജ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി ഫണ്ട് സ്വരൂപിക്കാൻ ലക്ഷ്യമിട്ട് ഇന്ന് കോഴിക്കോട് ബീച്ചിൽ നടത്താൻ നിശ്ചയിച്ച ലൈവ് പെയിന്റിംഗ് ആൻഡ് മ്യൂസിക് പരിപാടി മാറ്റിവെച്ചു. പ്രതികൂലമായ കാലാവസ്ഥ കാരണമാണ് മാറ്റം എന്ന് സംഘാടകർ അറിയിച്ചു. പ്രമുഖ എഴുത്തുകാരനും PRD മുൻ ഡയറക്ടറുമായിരുന്ന തോട്ടം രാജശേഖരൻ തിരുവനന്തപുരത്ത് അന്തരിച്ചു.

95 വയസ്സായിരുന്നു. മാധ്യമപ്രവർത്തകൻ, പ്രഭാഷകൻ എന്നീ നിലകളിൽ 5.5 പതിറ്റാണ്ടിലേറെയായി സാംസ്കാരിക രംഗത്ത് സജീവമായിരുന്നു അദ്ദേഹം. കോമൺവെൽത്ത് ഗെയിംസിൽ 5000 മീറ്റർ ദീർഘദൂര ഓട്ടത്തിൽ വെങ്കലം നേടിയതിനുശേഷം 10,000 മീറ്ററിൽ വെള്ളിമെഡലും നേടി ഇന്ത്യൻ താരം ഗുൽവീർ സിംഗ്. ഇതോടെ ഗെയിംസിന്റെ ഒരു പതിപ്പിൽ 2 മെഡലുകൾ നേടുന്ന ആദ്യ ഇന്ത്യൻ ട്രാക്ക് ആൻഡ് ഫീൽഡ് അത്ലറ്റായി ഗുരുവീർ സിംഗ്. എഫ് എം ഹെഡ്ലൈൻസ് ഇനി 10 മണിക്ക്.

0: 916 ஹால்மார்க் ஸ்வர்ண ஆபரணங்களுடைய விற்பனையில் பதிட்டாண்டுகளுடைய பாரம்பரியமாய் சுதர்ஷன் ஜுவல்லர்ஸ் அமரவிழா.
1: ஏற்றவும் புதிய மாடல்களும் குறைஞ்ச பணிக்கூலியும் சுதர்ஷன் ஜுவல்லர்ஸ் அமரவிழா.
2: ഇപ്പോൾ ഇന്നത്തെ ചോദ്യവും അതിന്റെ ഉത്തരവും. ചോദ്യം ഇതായിരുന്നു, ഭൂചലനത്തിൽ തകർന്ന വെനസ്വേലയ്ക്ക് സഹായമെത്തിക്കാൻ ഇന്ത്യ നടത്തിയ ദൌത്യത്തിന്റെ പേരെന്താണ്? ശരിയുത്തരം ഓപ്പറേഷൻ എമിസ്റ്റഡ്. സ്പാനിഷ് ഭാഷയിൽ സൌഹൃദം എന്നാണ് എമിസ്റ്റഡ് എന്ന പദം അർത്ഥമാക്കുന്നത്.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി,
4: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
2: ഇപ്പോൾ കാലം സാക്ഷി.
5: ചലച്ചിത്ര സംഗീത ലോകത്തെ കുലപതികളിൽ ഒരാളായ വി ദക്ഷിണാമൂർത്തി 1919 December 9 ആലപ്പുഴയിൽ ജനിച്ചു. അച്ഛൻ ഡി വെങ്കടേശ്വരയ്യ, അമ്മ പാർവതിയമ്മാൾ. ചെറുപ്പത്തിലെ സംഗീതത്തോട് താല്പര്യമുണ്ടായിരുന്ന ദക്ഷിണാമൂർത്തിക്ക് ആദ്യ ഗുരു അമ്മ തന്നെയായിരുന്നു. പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം കർണാടക സംഗീതം അഭ്യസിച്ചു. കുഞ്ചാക്കോ നിർമ്മിച്ച നല്ലതങ്ക എന്ന ചിത്രത്തിന് സംഗീത സംവിധാനം നിർവഹിച്ചുകൊണ്ട് സിനിമാ ലോകത്തേക്ക് പ്രവേശിച്ചു. പി ഭാസ്കരൻ, വയലാർ, ONV, അഭയദേവ്, ശ്രീകുമാരൻ തമ്പി തുടങ്ങിയവരുടെ ഗാനങ്ങൾക്ക് സംഗീതം പകർന്നു. 1971 സംഗീത സംവിധായകനുള്ള സംസ്ഥാന ഗവൺമെന്റിന്റെ പുരസ്കാരം, 1998 JC ഡാനിയൽ പുരസ്കാരം, 2013 സ്വാതി തിരുനാൾ പുരസ്കാരം തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. 2013 August 2 ആ സംഗീത ചക്രവർത്തി ഈ ലോകത്തോട് വിട പറഞ്ഞു.
6: സംഗീതാഭ്യസനം എന്ന് പറഞ്ഞാൽ, ഞാനൊരു 7 എൻ്റെ അമ്മ ഒരു പാട്ടുകാരിയായിരുന്നു. അപ്പം പിന്നെ അമ്മയുടെ കയ്യിൽ തന്നെ ഞാനൊരു 7 ഒരു 10-20 കീർത്തനം വരെ ഞാൻ പാടും. അങ്ങനെ ഞാനിതിൽ വന്നു എന്നുള്ളതേ ഉള്ളൂ.
7: ആരായിരുന്നു ഗുരുനാഥൻ ആദ്യകാലത്തെ?
6: എൻ്റെ ഗുരുനാഥൻ മങ്കടാചലം പോറ്റി. അപ്പം അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ഞാനൊരു 10-50 കീർത്തനം പഠിച്ചു. അതിനുശേഷം പിന്നെ തന്നെത്താനുള്ള ശ്രമം തന്നെയാണ്. ഞാനും അനിയത്തിയുമായിട്ടാണ് കച്ചേരി ചെയ്തത് ആദ്യം 12
7: ശാസ്ത്രീയ സംഗീത രംഗത്തെ ആരുടെ കൃതികളിലാണ് കൂടുതൽ താല്പര്യം?
6: എല്ലാവരുടെ കൃതികളും ക്ലാസിക്കലിലെ ബെസ്റ്റ് തന്നെ. രാഘരാജസ്വാമിയുടെ കൃതികൾ നമ്മൾ ആദ്യം പാടി തുടങ്ങുമ്പോൾ തന്നെ സഭാഷ് എന്ന് പറഞ്ഞു തുടങ്ങും. ദീക്ഷരുടെ കൃതികൾ നമ്മൾ പാടി കേട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ ഏറെക്കുറെ അതിൻ്റെ ഒരു അനുപല്ലവി കഴിഞ്ഞിട്ട് ഒരു ചരണം വരുമ്പോഴത്തേക്കും തലയാട്ടി തുടങ്ങും. ശ്യാമശാസ്ത്രികളുടെ അങ്ങനെയല്ല, കീർത്തനം മുഴുവൻ തീർന്നു അമ്പോ എന്തൊരു കീർത്തനം ഉണ്ടാകുന്നു പറഞ്ഞു തോന്നും. ഇങ്ങനെയായി ഇവരുടെ 3 ആ സെക്ഷനെ. അതുകൊണ്ട് ക്ലാസിക്കലിൽ വന്നിട്ട് ആര് വലിയ ആൾ, ആര് ചെറിയ ആളെന്ന് അങ്ങനെയൊന്നും പറയാനൊക്കെയല്ല.
7: ഈ സിനിമ രംഗത്തേക്ക് എങ്ങനെയാണ് വരാനിട വന്നത്?
6: ഞാൻ 48 ഞാൻ മറ്റാസി പോണത്. നമ്മുടെ അഭയദേവും കോഷിയും, കോഷി സാറിൻ്റെ ഒരു ഡോക്ടർ ചേട്ടനുണ്ട്, അങ്ങേരും കൂടെ വന്നു. വന്നിട്ട് ഇങ്ങനെ നല്ലതങ്കാന്നൊരു പടം പിടിക്കുന്നുണ്ട്, കഥവ് തുറക്കുന്ന ഒരു വിരുത്തം വേണം എന്നും പറഞ്ഞിട്ട് പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞു എനിക്കറിയാവുന്ന പോലെ ചെയ്യാമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം വിളിച്ചു, ഞാൻ പോയി ട്യൂണിങ് ചെയ്തു, അവർക്ക് പിടിച്ചു. അത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഒരു ആനയെ പിടിക്കുന്ന ഒരു വിരുത്തമാണ്, അതും ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞ് എൻ്റെ ബാക്കി പാട്ടുകളെല്ലാം ഞാൻ ആലപ്പുഴ ചെന്നിട്ടാണ് ചെയ്തത്. അങ്ങനെയാണ് ആദ്യത്തെ തുടക്കം. ആദ്യത്തെ പാട്ട് ശംഭോ ഞാൻ കൺമതന്താണിതം അടയുകയോ മൽക്കവാടങ്ങളയോ സന്താപത്തി കെടുത്താൽ ഒരു ചെറുകൊരണാബിന്ദു നീ പറഞ്ഞിടായോ എന്നുള്ള പാട്ടാണ് വിരുത്തമാണ്. നല്ലോണം എൻ്റെ ആ കഥ അടയ്ക്കുമ്പോൾ ഉള്ള വിരുദ്ധമാണ്. അതിപ്പോൾ എഴുതിയത് അഭയദേവ. അപ്പോൾ ഈ ശംഭവം ഞാൻ കാണുന്നതെന്താണിതം അടയുകയോ മൽക്കവാടങ്ങളെയോ എന്നങ്ങനെ എഴുതി ആ വിരുദ്ധം ഞാൻ ഇട്ടു. പക്ഷെ ഇതുവരെ കഥ അടഞ്ഞിട്ടില്ല. പിന്നെ വെക്കാതപ്പൻ്റെ കൃപുണ്ട്. ഇപ്പോൾ അഭയദേവ് ആണ് ആദ്യം പാട്ട് എഴുതിയത് എനിക്ക്. അപ്പോൾ ഞാൻ ട്യൂൺ ചെയ്യാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. ആ സമയത്ത് ഞാൻ ആ സാഹിത്യത്തിൽ കൂടെ കുറെ കൂടുതലായിട്ടൊക്കെ നോക്കി കണ്ട് ഒക്കെയാണ് ട്യൂൺ ചെയ്തത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഭാസ്കർ മാസ്റ്റർ വന്നു, പിന്നെ വയലാർ വന്നു, പിന്നെ ONV വന്നു, പിന്നെ ശ്രീകുമാരൻ തമ്പി വന്നു. ഇങ്ങനെ പലരുമായിട്ട് അങ്ങോട്ട് പിന്നെ അങ്ങോട്ട് തുടങ്ങി.
5: കാലം സാക്ഷിയിൽ ഇതുവരെ കേട്ടത് ദക്ഷിണാമൂർത്തിയുടെ ശബ്ദം.
2: യേശുദാസ് പാടിയ ഒരു ഗാനം, ചിത്രം

0: സംസ്ഥാന ഭാഗ്യക്കുറി, തിരുവോണ ബമ്പർ. ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ വീതം 20 പേർക്ക്. ടിക്കറ്റ് വില 500 രൂപ. നറുക്കെടുപ്പ് സെപ്റ്റംബർ 26.
1: കേരളത്തിലെ അംഗീകൃത ഏജന്റുമാരിൽ നിന്നും അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: 5000 വിജയികളുമായി പെട്ടാപ്പിള്ളിയിൽ വമ്പനോണം കൊമ്പൻ ഓഫർ
3: നേടാം. 5 ഹീറോ മാവറിക് 440 ബൈക്കുകൾ, 5 ലേഡീസ് ഇവി സ്കൂട്ടറുകൾ, എസികൾ, ടിവികൾ, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീനുകൾ, മൊബൈൽ ഫോണുകൾ, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി നിരവധി സമ്മാനങ്ങൾ.
2: കൂടാതെ 10,000 രൂപ വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്, ആകർഷകമായ ഫിനാൻസ് ഓഫറുകളും.
3: പെട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
4: കേ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കറ്റ്.
5: ഇപ്പോൾ നമുക്ക് ചുറ്റും സംസ്ഥാന വ്യാപകമായി മഴ തുടരുന്ന പശ്ചാത്തലത്തിൽ ഇനി പറയുന്ന അറിയിപ്പുകൾ ശ്രദ്ധിക്കുക. കാലാവസ്ഥ പ്രതികൂലമായതിനാൽ നിറപുത്തിരി ചടങ്ങുകൾക്ക് ശബരിമല നട തുറക്കുന്ന ഇന്നും നാളെയും ഭക്തർ കഴിയുന്നതും യാത്ര ഒഴിവാക്കണമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അറിയിച്ചു. പമ്പാ സ്നാനവും നിയന്ത്രിക്കും. ഇടുക്കി, കോട്ടയം ജില്ലകളിലെ വിനോദസഞ്ചാരത്തിന് പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ ജില്ലകളിൽ രാത്രികാല യാത്രകളും നിരോധിച്ചു. തിരുവനന്തപുരം, പൊന്മുടി, പത്തനംതിട്ട, ഗവി, ഇക്കോ ടൂറിസം കേന്ദ്രം എന്നിവ അടച്ചു. പള്ളിവാസൽ, കുഞ്ചിത്തണ്ണി, വാഗമൺ വില്ലേജുകളിലേക്കുള്ള ടൂറിസ്റ്റ് വാഹനങ്ങളുടെ പ്രവേശവും നിരോധിച്ചു. പാലക്കാട്, നെല്ലിയാമ്പതി ഉൾപ്പെടെ

0: മലയോര മേഖലകളിലെ എല്ലാ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കും വലമ്പുഴയിലേക്കും പ്രവേശനമില്ല. കനത്ത മഴയെ തുടർന്ന് ഇനി പറയുന്ന പരീക്ഷകൾ മാറ്റിവെച്ചു. ഇവ ശ്രദ്ധിക്കുക. ഇന്ന് നടത്താനിരുന്ന സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ് സെറ്റ് പരീക്ഷയും ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല നടത്താനിരുന്ന പരീക്ഷകളും മാറ്റിവെച്ചു. വനം വന്യജീവി വകുപ്പിലെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ തെരഞ്ഞെടുപ്പിന് ഈ മാസം 4-5 തീയതികളിൽ ഇടുക്കി മലപ്പുറം വയനാട് ജില്ലകളിൽ നടത്താൻ നിശ്ചയിച്ചിരുന്ന ശാരീരിക അളവെടുപ്പും കായികക്ഷമതാ പരീക്ഷയും മാറ്റി. എംജി സർവകലാശാല നാളെ നടത്താനിരുന്ന പരീക്ഷകൾ മാറ്റിയിട്ടുണ്ട്. കൂടാതെ ഈ മാസം 4-6 എന്നീ തീയതികളിൽ നടത്താനിരുന്ന രണ്ടാം സെമസ്റ്റർ എംഎ എസ്എസ് 2025 റെഗുലർ അഡ്മിഷൻ 2024 അഡ്മിഷൻ ഇംപ്രൂവ്മെന്റ് 2019 അഡ്മിഷൻ മേഴ്സി ചാൻസ് മെയ് 2026 പ്രാക്ടിക്കൽ പരീക്ഷകളും മാറ്റിവച്ചു. ഇടുക്കി പത്തനംതിട്ട കോട്ടയം ജില്ലകളിൽ ഇന്നലെ 10-ാം തരം പൊതുപ്രാഥമിക പിഎസ്സി പരീക്ഷയിൽ പങ്കെടുക്കാൻ കഴിയാത്ത ഉദ്യോഗാർത്ഥികൾക്കായി ഈ മാസം 22-ന് നടക്കുന്ന അവസാനഘട്ട പരീക്ഷയിൽ അവസരം നൽകുമെന്ന് പിഎസ്സി അറിയിച്ചു. കനത്ത മഴയെ തുടർന്ന് തിരുവനന്തപുരം നെയ്യാർ ഡാമിന്റെ ഷട്ടറുകൾ ഉയർത്തി വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നതിനാൽ നെയ്യാറിന്റെ ഇരുകരകളിലും താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണമെന്ന് ഇറിഗേഷൻ അധികൃതർ അറിയിച്ചു. തിരുവനന്തപുരം ഒബ്സർവേറ്ററി ഹിൽസിലെ വാട്ടർ അതോറിറ്റിയുടെ ജലസംഭരണികളിൽ ഈ മാസം 5-6 തീയതികളിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനാൽ ഒബ്സർവേറ്ററി ഹിൽ ഏരിയ, വെള്ളയമ്പലം, തൈക്കാട്, വഴുതക്കാട്, പാളയം, സ്റ്റാച്ചു, പട്ടം, ഗൌരീശപട്ടം, വെൺപാലവട്ടം, കരിക്കകം, കൊച്ചുവേളി, വേളി, ശംഖുമുഖം എന്നീ പ്രദേശങ്ങളിൽ 5-ാം തീയതിയിലും നന്ദാവനം, പുളിമൂട്, ആയുർവേദ കോളേജ്, ഗാന്ധാരിയമ്മൻ കോവിൽ റോഡ്, തൈക്കാട്, വഴുതക്കാട് എന്നിവിടങ്ങളിൽ 6-ാം തീയതിയിലും ജലവിതരണം രാവിലെ 8 മുതൽ രാത്രി 8 വരെ തടസ്സപ്പെടും. ഉപഭോക്താക്കൾ ഇതിന്റെ ഭാഗമായി മുൻകരുതലുകൾ സ്വീകരിക്കണമെന്ന് വാട്ടർ അതോറിറ്റി അറിയിച്ചു. ഇതുവരെ കേട്ടത് നമുക്ക് ചുറ്റും.
1: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം ഇന്ന് രാവിലെ 8:35. പ്രയോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണന്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും കുറഞ്ഞ പണിക്കൂലിയും.
2: ഏവർക്കും വേണ്ട ബ്രാൻഡഡ് വസ്ത്രങ്ങളുടെയും ബ്രാൻഡഡ് നൈറ്റികളുടെയും വലിയ കളക്ഷനുമായി നൈറ്റി ഷോപ്പ്.
3: മികച്ച ക്വാളിറ്റി, ആകർഷകമായ വിലയിൽ വാങ്ങാം.
2: 2 നിലകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം. നൈറ്റി ഷോപ്പ്, വെസ്റ്റ് ഫോർട്ട്, NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
0: ഇനി ഇന്ദുലേഖ വാര്യർ പാടിയ ഒരു ഗാനം. രചന BT അനിൽകുമാർ, സംഗീതം ശരത്. ചിത്രം ഓട്ടോറിക്ഷ.

0: ഈ ആർപ്പവിളി എന്തിനാണല്ലേ? 2000 രൂപയ്ക്ക് മുകളിൽ MRT നിന്ന് ഷോപ്പ് ചെയ്താൽ സാരി, കുക്ക്വെയർ, ഡിന്നർ സെറ്റ് തുടങ്ങി ഉറപ്പായ സമ്മാനങ്ങൾ കിട്ടും. ആഴ്ചയിൽ ഒരു ഭാഗ്യശാലിക്ക് ഗോൾഡ് കോയിനും.
1: ഈ ഓഫർ ജൂലൈ 25 മുതൽ ഓഗസ്റ്റ് 26 വരെ. MRT മെറ്റൽ മാർട്ട്, ചാരിയിലും മാർക്കറ്റ് റോഡ്, വാട്ടർ അതോറിറ്റി എതിർവശത്തും. കണ്ടീഷൻസ് അപ്ലൈ.
2: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
3: എന്നും രാവിലെ 10:30
2: പ്രായോജകർ.
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
4: പൈതൃകം എന്ന ചിത്രത്തിലെ യേശുദാസ് പാടിയ ഗാനം. രചന കൈതപ്രം, സംഗീതം SP വെങ്കടേഷ്.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
1: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
2: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ്, ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ.
3: ഷോറൂം സന്ദർശിക്കൂ, ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
4: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വൈലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
5: സ്വർണം വാങ്ങാൻ ഇനിയൊരു ടെൻഷനേ ഇല്ല. സുബയ്യ ജുവലേഴ്സിന്റെ മെഗാ ഷോറൂം ആര്യശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജുവലേഴ്സ് ആര്യശാല.

0: സമയം 8 മണി കഴിഞ്ഞ 30 മിനിറ്റ്.
1: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം. പ്രായോജകർ ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
2: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്, 2 പവന് മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം, ഏറ്റവും പുതിയ സെലക്ഷനുകൾ, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. സുബ്ബയ്യ ജുവലേഴ്സ്, സ്കൂളിന് സമീപം, ബാലരാമപുരം.
3: നോവൽ സഞ്ചാരം.
4: ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, അവതരിപ്പിക്കുന്നത് കുരീപ്പുഴ സജീവ്.
5: അന്ന് വൈകുന്നേരം ഭാർഗവിയമ്മ വന്നപ്പോൾ രാധ ചോദിച്ചു, ഭാർഗവിയമ്മ ഒരു ഉപകാരം ചെയ്യോ?
6: എന്താ രാധേ?
5: എനിക്ക് എവിടെയെങ്കിലും ഒരു തൊഴിലുണ്ടാക്കി തരുമോ? അടിച്ചുതളിയോ നെല്ലുകുത്തോ എന്തായാലും ഞാൻ ചെയ്തോളാം.
6: ഭാർഗവിയമ്മ നെടുവീർപ്പോടെ രാധയെ നോക്കി. ആ സ്ത്രീയുടെ കൺപീലികൾ നനഞ്ഞു. അവർ ആ പെൺകിടാവിന്റെ ശിരസ് തടവിക്കൊണ്ട് ചോദിച്ചു,
5: അതൊക്കെ രാധയ്ക്ക് ചെയ്യാൻ കഴിയോ?
6: കഴിയാഞ്ഞാൽ പറ്റുമോ?
5: ജോലി ഉണ്ടെങ്കിൽ തന്നെ അത് രാധയ്ക്ക് പറ്റുമോ എന്നാണ് എനിക്ക് സംശയം.
6: പറ്റും.
5: എന്നാലും ഞാൻ എന്ത് ജോലിയും ചെയ്തോളാം.
6: അതല്ല, പിന്നെ നമ്പിടി വീട്ടിലേ തൊഴിലുള്ളൂ,
5: അവിടെ നിൽക്കാൻ രാധയുടെ മനസ്സ് സമ്മതിക്കോ?
6: രാധ കുറച്ചു നേരം ആലോചിച്ചു. ഭൂതകാല സംഭവങ്ങൾ അവളുടെ ഹൃദയത്തിലേക്ക് വേലിയേറ്റ സമയത്ത് തിരമാലകൾ പോലെ അടിച്ചു കയറി. അച്ഛനും ആ കുടുംബവും തമ്മിലുണ്ടായിരുന്ന ബന്ധത്തെപ്പറ്റി ആലോചിച്ചപ്പോൾ അവൾക്ക് മനസ്സ് ചത്തു. അവർ തന്നെ കൈക്കൊള്ളുമോ?
5: കൈക്കൊണ്ടാൽ തന്നെ എത്ര അവജ്ഞയോടെയായിരിക്കും പെരുമാറുക.
6: നിമിഷം പ്രതി അവർ അച്ഛനെ കുത്തിപ്പറയുമോ? തന്നെ അവമാനിക്കുമോ? അതൊക്കെ സഹിച്ചുകൊണ്ട് നിൽക്കാൻ സാധിക്കുമോ?
5: വയ്യ, അതേതായാലും വയ്യ.
6: അവൾ ഭാർഗവിയമ്മയോട് ചോദിച്ചു,
5: വേറെ എവിടെയെങ്കിലും ജോലി കിട്ടില്ലേ ഭാർഗവിയമ്മേ?
7: എവിടെ കിട്ടാൻ

0: കുട്ടി, രാധ ഒന്നുകൂടി ആലോചിച്ചു. എന്നിട്ട് ഭാർഗവിയമ്മയോട് പറഞ്ഞു, നാളെ പറയാം, ആലോചിച്ചിട്ട് മതി. പക്ഷേ ഒരു കാര്യമുണ്ട്, നമ്പിടി എങ്ങനെയായാലും നേത്യാരമ്മ നല്ല കൂട്ടത്തിലാ, ഒരു ഉപദ്രവുമില്ല. രാധ അന്ന് പകലും രാത്രിയും മുഴുവൻ അതിനെപ്പറ്റി ചിന്തിച്ചു. കുഞ്ഞിരാമനോട് അന്വേഷിക്കണമെന്ന് തോന്നായികയില്ല, പക്ഷേ സമ്മതിക്കുണ്ടാവില്ല. ഇപ്പോൾ തന്നെ താങ്ങാനാവാത്ത ഭാരം ചുമക്കുന്ന ആ മനുഷ്യൻ ഇനിയും ചുമക്കണമെന്ന് വിചാരിക്കുന്നത് ശരിയല്ല. ഒരു കടപ്പാടുമില്ല, എന്നിട്ടും ആ കുടുംബത്തിനു വേണ്ടി എത്ര കഷ്ടപ്പെടുന്നു. രണ്ടാലൊന്ന് ഉറയ്ക്കാതെ ഇനി ജീവിച്ചിരിക്കുവാൻ സാധ്യമല്ലെന്ന് രാധയ്ക്ക് തോന്നി. പിറ്റേന്ന് ഭാർഗവിയമ്മ വന്നപ്പോൾ രാധ പറഞ്ഞു, ചോദിച്ചോ. ഉവ്വ്, നേത്യരമ്മയ്ക്ക് വളരെ സന്തോഷം. നിങ്ങളുടെ കഷ്ടപ്പാടൊക്കെ ഞാൻ അവരോട് പറഞ്ഞു. എന്നിട്ട് കൂട്ടിക്കൊണ്ട് ചെല്ലാൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഭാർഗവിയമ്മയ്ക്ക് എന്താണ് തോന്നുന്നത്? കഴിഞ്ഞതൊക്കെ മറക്കണം. കഴിഞ്ഞത് മറക്കാഞ്ഞാൽ നമ്മളൊക്കെ എന്നോ മരിച്ചു പോയിട്ടുണ്ടാവും. പിന്നെ രാധയുമായിട്ട് ഒരു വിരോധവുമില്ലല്ലോ.
1: ശരിയാണ്.
0: എന്നാലും ശങ്കിക്കണ്ട, നേത്യരമ്മയെ കൊണ്ട് ഒരു ഉപദ്രവവും വരില്ല. വളരെ ഭക്തിയും വിശ്വാസവുമുള്ളൊരു സ്ത്രീയാണ്. ഞാൻ രാധയെപ്പറ്റി വിസ്തരിച്ചു പറഞ്ഞിട്ടുമുണ്ട്.
1: രാധ പിന്നെയും ശങ്കിച്ചു നിൽക്കുകയാണ്. തന്റെ അച്ഛനുമായിട്ട് ആ കുടുംബം രഞ്ജിപ്പിലായിരുന്നില്ല എന്നതല്ല ഇപ്പോൾ അവളെ അലട്ടുന്നത്. മറ്റെന്തോ ഒരസുഖം. അത് മറ്റാരെയോ അപമാനിക്കുകയല്ലേ? ആരെ? അമ്മയെയാണോ? മാധവിയമ്മ ഇതിലൊക്കെ നിർലേപയാണ്. വേലയ്ക്ക് പോയാലും കൊള്ളാം, പോകാതിരുന്നാലും കൊള്ളാം. താങ്ങാവുന്നതിലധികം ആഘാതങ്ങൾ താങ്ങിക്കഴിഞ്ഞ ആ ഹൃദയം മുരടിച്ചു കഴിഞ്ഞിരുന്നു. ഉണങ്ങിക്കഴിഞ്ഞില്ലെങ്കിലും ഒരു തളിരി വിടർത്താൻ അതിനെക്കൊണ്ടാവില്ല. ഇത് രാധയ്ക്കറിയാം. എന്നാലും ആരോ അരുത് അരുത് എന്ന് അകത്തുനിന്ന് പറയുകയാണ്. അപ്പോഴെല്ലാം കുഞ്ഞിരാമന്റെ മുഖം അവളുടെ സ്മരണയിൽ തെളിഞ്ഞു നിന്നു. അവൾ ചോദിച്ചിട്ടില്ല, കുഞ്ഞിരാമൻ എതിർത്തിട്ടുമില്ല. എന്നാലും എതിർക്കുമെന്നൊരു തോന്നൽ. ആ എതിർപ്പിനെ വകവയ്ക്കാതെ കഴിയുമോ? പക്ഷേ എത്രനാൾ മറ്റൊരാളെ ബുദ്ധിമുട്ടിക്കാം? അവൾ രണ്ടും കൽപ്പിച്ച് ഭാർഗവിയമ്മയോട് പറഞ്ഞു, ഞാൻ വരാം.
2: ഉറുബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.
3: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം. പ്രായോജകർ ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
4: 101.9 ആകാശവാണി അനന്തപുരി FM. സമയം 8 കഴിഞ്ഞ 35 മിനിറ്റ്.
5: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.
6: ചേട്ടാ, ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളാ ഇപ്പത്തെ ട്രെൻഡ്.
7: എന്നാ നമുക്ക് തൃശൂർ ഫാഷൻ ജുവലേഴ്സ് പോവാലോ.
8: ഗോൾഡ്, ഡയമണ്ട്, സിൽവർ, വെർത്ത് സ്റ്റോൺസ്, ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിലും എക്സ്ചേഞ്ച് ഓഫറിലും വാങ്ങാം.
6: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം ജംഗ്ഷൻ, ഇളംകുളം, ശ്രീകാര്യം, മണ്ണന്തല ജംഗ്ഷൻ. പ്യുർ ഗോൾഡ്, തൃശൂർ ഫാഷൻ ഗോൾഡ്.
4: പ്രേക്ഷകളെ, തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരത്തിലേക്ക് ഏവർക്കും സ്വാഗതം. വീടും കുടുംബവും മനുഷ്യർക്ക് ഒരുമിക്കാൻ, ഓർക്കാൻ, ജീവിക്കാൻ, മുന്നോട്ട് നയിക്കാനുള്ള പ്രചോദനമാണ്. ചില ഗാനങ്ങൾ നമ്മെ അത് ഓർമ്മിപ്പിക്കും. അച്ചുവേട്ടന്റെ വീട് എന്ന ചിത്രത്തിലൊരു ഗാനമുണ്ട്. യേശുദാസ് പാടിയ ഈ ഗാനത്തിന്റെ രചന എസ് രമേശൻ നായർ, സംഗീതം വിദ്യാധരൻ.
9: ചന്ദനം മണക്കുന്ന പൂന്തോട്ടം

0: മറ്റൊരാശയവുമായി തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം. ഇനി നാളെ ഇതേ സമയം.
1: ഇതുവരെ കേട്ടത് തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളാനി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
2: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും, ടാപ്പുകൾ കുറേ മാറ്റേണ്ടി വരും, പക്ഷെ ഇതിന്റെ ഒക്കെ സ്പെയർ കിട്ടുമോ എന്തോ?
3: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡഡ് കളക്ഷൻസ് ഉണ്ട്, അതും മിതമായ നിരക്കിൽ.
4: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
0: നമുക്കിനി സുജാത പാടിയ ഒരു ഗാനം കേട്ടാലോ. ചിത്രം പറഞ്ഞു തീരാത്ത വിശേഷങ്ങൾ. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം എം ജയചന്ദ്രൻ.

0: 82 വർഷത്തിന്റെ സ്വർണ്ണ തിളക്കവുമായി അനന്തപുരിയിൽ സുബ്ബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. രണ്ട് പവന മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
1: സ്വർണ്ണാഭരണങ്ങൾക്ക് 50%, വെള്ളി ആഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
0: സുബ്ബയ്യ ജ്വല്ലറി, കോട്ടക്കകം കിഴക്കേക്കോട്ട, പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപം.
2: ഈ ഗാനം അഞ്ചിരുളാൽ അർജുനൻ എന്ന ചിത്രത്തിൽ മധുബാലകൃഷ്ണനും പ്രിയ ആർപ്പയും പാടിയത്. രചന വയലാർ ശരചന്ദ്രവർമ്മ, സംഗീതം മോഹൻ സിത്താര.

0: ഇന്ന് നമസ്തേ അനന്തപുരിയിൽ
1: ഒരു ഗാനം കൂടിയുണ്ട്. ഇത് യേശുദാസ് പാടിയത് ചിത്രം പുലിവാൽ. ഗാനമെഴുതിയത് ശ്രീകുമാരൻ തമ്പി, സംഗീതം എം കെ അർജുനൻ.

ഇന്നത്തെ നമസ്തേ അനന്തപുരി എത്രമാത്രം. പരിപാടി ഇനി നാളെ രാവിലെ. വൺ 101.9 ആകാശവാണി അനന്തപുരി FM സമയം 9 മണി.

ഇതുവരെ കേട്ടത് ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്. 101.9 ആകാശവാണി അനന്തപുരി FM. സമയം 9 മണി കഴിഞ്ഞ് 30 മിനിറ്റ്.

0: 5000 വിജയികളുമായി പെട്ടാപ്പിള്ളിൽ വമ്പനോണം കൊമ്പൻ ഓഫർ
1: നേടാം. 5 ഹീറോ മാവറിക് 440 ബൈക്കുകൾ, 5 ലേഡീസ് ഇവി സ്കൂട്ടറുകൾ, എസികൾ, ടിവികൾ, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീനുകൾ, മൊബൈൽ ഫോണുകൾ, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി നിരവധി സമ്മാനങ്ങൾ.
0: കൂടാതെ 10,000 രൂപ വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്, ആകർഷകമായ ഫിനാൻസ് ഓഫറുകളും.
1: പെട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
2: ഗാനോപഹാരം. അനന്തപുരി എഫ് എമ്മിന്റെ സ്നേഹോപഹാരത്തിൽ ഇന്ന് കേൾപ്പിക്കുന്നത് 2021-നും 2025-നുമിടയിൽ പുറത്തിറങ്ങിയ ചിത്രങ്ങളിലെ ഗാനങ്ങൾ. ആദ്യം ഹരിശങ്കർ പാടിയത് ചിത്രം കോൾഡ് കേസ്. രചന ശ്രീനാഥ്, സംഗീതം പ്രകാശ് അലക്സ്.

0: സംസ്ഥാന ഭാഗ്യക്കുറി, തിരുവോണ ബമ്പർ. ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ വീതം 20 പേർക്ക്. ടിക്കറ്റ് വില 500 രൂപ. നറുക്കെടുപ്പ് സെപ്റ്റംബർ 26.
1: കേരളത്തിലെ അംഗീകൃത ഏജന്റുമാരിൽ നിന്നും അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: ഇനി മഞ്ചരി പാടിയ ഗാനം ചിത്രം ബ്ലാക്ക് കോഫി. രചന റഫീഖ് അഹമ്മദ്, സംഗീതം ബിജിപാൽ.

0: ഹലോ,
1: രാജേഷ് അല്ലേ? ഇത് പോലീസ് സ്റ്റേഷനിൽ നിന്നാ വിളിക്കുന്നത്.
0: വീണ്ടും
1: നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്. വേറൊരു റൂമിലേക്ക് പോകൂ. ഒറ്റയ്ക്ക് നിങ്ങൾ അയച്ച പാഴ്സലിൽ നിന്നും ഡ്രഗ്സ് കിട്ടിയിട്ടുണ്ട്. പണിയാവേ.
2: ഒരു 10 ലക്ഷം തന്നാ മതി, വിട്ടേക്കാം.
0: സർ, ഇത്രയും രൂപ.
2: ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്, തൽക്കാലം പ്രോസസിംഗിനായി 2 ലക്ഷം അയക്ക്, ബാക്കി പിന്നെ.
0: 2 ലക്ഷം
3: എന്ത് പറ്റി അച്ഛാ?
0: മോളെ, ഇവര് പറയുന്നു എന്റെ പാഴ്സലിൽ നിന്ന് ഡ്രഗ്സ് കിട്ടിയെന്ന്.
1: അയ്യോ,
0: കട്ട് ചെയ്തു.
3: പേടിക്കാതിരിക്ക അച്ഛാ, ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്.
0: തട്ടിപ്പോ?
3: പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ. അപ്പോ നിങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ
0: നിങ്ങളുടെ പണം നഷ്ടപ്പെടും. RBI പറയുന്നു,
3: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
4: ഇനി സ്വന്തം സംഗീതത്തിൽ ഗോവിന്ദ് വസന്ത പാടിയ ഒരു ഗാനം. രചന ഷറഫ്. ചിത്രം കഠിന കഠോരമേ അണ്ടകടാഹം.

0: നാളെ രാവിലെ 10 മണിക്ക് ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ എഴുത്തുകാരിയും മൃഗാവകാശ പ്രവർത്തകയുമായ ശ്രീദേവി എസ് കറുത്ത പങ്കെടുക്കുന്ന പരിപാടിയുടെ അവസാന ഭാഗം കേൾക്കാം.
1: നമ്മുടെ നാടൻ നായ്ക്കൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്ലൈമറ്റിൽ പറ്റും. നമ്മൾ കഴിക്കുന്ന കപ്പയും ചോറും ധാരാളം മതി. അതിഭയങ്കരമായ ഇമ്മ്യൂണിറ്റി പവറാണ്. അതുകൊണ്ടാണ് ഇപ്പോഴും തെരുവ് നായ്ക്കൾ ഇവിടെ ഉള്ളത്. ഈ പറയുന്ന എല്ലാ ബ്രീഡ് ഡോഗ്സിനേക്കാളും ബുദ്ധി കൂർമ്മത വളരെ കൂടുതലാണ്. ഭാഷ മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റി വളരെ ഹൈ ആണ്.
0: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നാളെ രാവിലെ 10 മണിക്ക്.
2: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില
3: എന്നും രാവിലെ 10:30
2: പ്രായോജകർ.
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
4: ഗാനഭാരതിൽ ഇനി സ്വന്തം സംഗീതത്തിൽ സുഷിൻ ശ്യാം പാടിയ ഗാനം കേൾക്കാം. രചന വിനായക് ശശികുമാർ. ചിത്രം കണ്ണൂർ സ്ക്വാഡ്.

0: ലംഹേ സ്പോൺസേർഡ് പരിപാടി വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.
1: പി എം ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗൈ ഹൈ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 500,000 രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2,00,000 കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455 എന്ന നമ്പറിൽ വിളിക്കുക.
1: ഇനി കെ എസ് ഹരിശങ്കർ പാടിയ ഒരു ഗാനം, ചിത്രം കുറുക്കൻ, രചന മനു മഞ്ജിത്, സംഗീതം ഉണ്ണി ഇളയരാജ.

ഇന്ന് ഗാനപഹാരത്തിൽ ഒരു ഗാനം കൂടി. അത് കപിൽ കപിലൻ പാടിയതാണ്. ചിത്രം ദ്വയം. ഗാനമെഴുതിയത് ബിനോയ് കൃഷ്ണൻ. സംഗീതം സതീഷ് രാമചന്ദ്രൻ.

0: ഇതുവരെ കേട്ടത് ഗാനോപഹാരം 101.9 ആകാശവാണി അനന്തപുരി FM. സമയം 10 മണി.
1: നമസ്കാരം. പ്രധാന വാർത്തകൾ.
0: രാഷ്ട്രപതി ദ്രൌപദി മുർമു രാഷ്ട്രപതി ഭവനിലെ പ്രത്യേക ചടങ്ങിൽ PBG സോൾജിയത്തോൺ ഫ്ളാഗ് ഓഫ് ചെയ്തു. സൈനികരുടെ സമർപ്പണത്തിനും ത്യാഗത്തിനും ധൈര്യത്തിനും സവിശേഷ ശ്രദ്ധ നൽകുന്നതാണ് സോൾജിയത്തോൺ എന്ന് രാഷ്ട്രപതി ചടങ്ങിൽ പറഞ്ഞു. ഈ വർഷത്തെ നീറ്റ് UG കൌൺസിലിംഗ് ഈ മാസം 5 ആരംഭിക്കുമെന്ന് മെഡിക്കൽ കൌൺസിലിംഗ് കമ്മിറ്റി ന്യൂഡൽഹിയിൽ അറിയിച്ചു. 1 റൌണ്ട് കൌൺസിലിംഗിന്റെ രജിസ്ട്രേഷൻ ഈ മാസം 12 ഉച്ച 3 വരെയാണ്. റെയിൽവേയുടെ മൈസൂരു ഡിവിഷനിൽ മണ്ണിടിച്ചിലുണ്ടായതായി സൌത്ത് വെസ്റ്റേൺ റെയിൽവേ. ഇതുകാരണം ചില ട്രെയിൻ സർവീസുകൾ പൂർണ്ണമായും മറ്റു ചിലത് ഭാഗികമായും റദ്ദാക്കി. കോട്ടയം ജില്ലയിൽ തുടരുന്ന കനത്ത മഴയെയും വെള്ളപ്പൊക്ക ഭീഷണിയെയും തുടർന്ന് വിവിധ ഭാഗങ്ങളിലായി 35 ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തനമാരംഭിച്ചു. നിലവിൽ 824 പേരെയാണ് സുരക്ഷിതമായി ക്യാമ്പുകളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചിരിക്കുന്നത്. കോഴിക്കോട് കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായ കക്കയം ജലസംഭരണിയിൽ ജലനിരപ്പ് ഉയർന്ന് 756.64 മീറ്ററിലെത്തി. ഡാമിലെ അധിക ജലം ഒഴുക്കിവിടുന്ന നടപടികളുടെ ഭാഗമായി 2-ഘട്ട മുന്നറിയിപ്പായ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചതായി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. കോഴിക്കോട് കൊയിലാണ്ടിയിൽ വെള്ളക്കെട്ടിൽ വീണ് ചികിത്സയിലായിരുന്ന 2 വയസ്സുകാരൻ മരിച്ചു. കാപ്പാട് സ്വദേശി നൌഷാദിന്റെ മകൻ മാസിനാണ് മരിച്ചത്. ഇന്നലെയായിരുന്നു അപകടം. ജപ്പാനിൽ കഴിഞ്ഞ ആഴ്ച ഉണ്ടായ ശക്തമായ ഭൂകമ്പത്തിൽ മരിച്ചവരുടെ എണ്ണം 38. 7.1 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പത്തെ തുടർന്ന് 406 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 9,500 പേരെ മാറ്റിപ്പാർപ്പിച്ചതായി ജപ്പാൻ ഭരണകൂടം അറിയിച്ചു. സംസ്ഥാന ജൂനിയർ ബോയ്സ് അന്തർജില്ലാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിന് മറ്റന്നാൾ തൃശൂർ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ തുടക്കമാകും. ഉദ്ഘാടന മത്സരത്തിൽ ആതിഥേയരായ തൃശൂർ പത്തനംതിട്ടയെ നേരിടും.
2: FM News Headlines ഇനി 11 മണിക്ക്.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഓർമ്മച്ചപ്പിലേക്ക് ഏവർക്കും സ്വാഗതം. രാവിലെ ബഹളം കേട്ടാണ് അവൻ ഞെട്ടി ഉണർന്നത്. ജനാലയിലൂടെ പുറത്തേക്ക് നോക്കിയപ്പോൾ ആരോ ഒക്കെ ചേർന്ന് വീടിന് ചുറ്റുമുള്ള മരത്തിന്റെ ചില്ലകളൊക്കെ വെട്ടിയിടുന്നത് കണ്ടു. പുറത്തിറങ്ങി അച്ഛനോട് കാര്യം തിരക്കി. എന്തിനാ ഈ ചില്ലകളൊക്കെ വെട്ടിക്കളയുന്നത്? ആ അതോ, നല്ല രീതിയിൽ മരങ്ങളൊക്കെ വളരണമെങ്കിൽ കൂടെ കൂടെ ഇങ്ങനെ ചില്ലകൾ മുറിച്ചു മാറ്റിക്കൊടുക്കണം. അപ്പോൾ അതിൽ പുതിയ നാമ്പുകളുണ്ടാകും, കൂടുതൽ ചില്ലകൾ മുളച്ചു വരും, കൂടുതൽ ഇലകൾ വരും. അപ്പോഴല്ലേ കൂടുതൽ കായകൾ ഈ മരത്തിലൊക്കെ ഉണ്ടാവുകയുള്ളൂ. അതിനുവേണ്ടിയാണ് ഇങ്ങനെ ചില്ലകൾ മുറിച്ചു മാറ്റുന്നത്. കൂടുതൽ ഫലമുണ്ടാകാൻ വൃക്ഷങ്ങളുടെ ചില്ലകൾ ഇങ്ങനെ മുറിച്ചു മാറ്റുന്നത് ഒരു പതിവ് കാഴ്ചയാണല്ലോ. ചിലപ്പോഴൊക്കെ ജീവിതത്തിലും ചില മുറിവുകളും മുറിച്ചു മാറ്റലുകളും ആവശ്യമാണ്. അവ കുറച്ചുകൂടി നേരായ വഴിയിലൂടെ, കുറെ കൂടി കരുതലോടെ ജീവിക്കാൻ പ്രേരിപ്പിക്കും. കൂടുതൽ ഫലമുണ്ടാകാനും ഇത് നല്ലൊരു മാർഗമാണെന്ന് തോന്നും. മുറിവുണ്ടാകുമ്പോൾ അത് സഹിക്കാനുള്ള കഴിവ് കൂടി പ്രകൃതിയാൽ ലഭിക്കുന്നു. ജീവിതത്തെ കുറെ കൂടി നന്നാക്കാൻ ഇടയ്ക്കിടയ്ക്കുള്ള വേദനകൾ നല്ലതാണെന്ന് സാരം.

ഇന്നത്തെ ഓർമ്മച്ചപ്പിലെ ആദ്യത്തെ കത്ത് വായിക്കാം. ഈ കത്ത് അയച്ചിരിക്കുന്നത് തിരുവല്ലയിൽ നിന്ന് വസന്തകുമാരി. പ്രിയപ്പെട്ട ഓർമ്മച്ചപ്പിന്, ഞാൻ വാട്സാപ്പിൽ കുറേ ഓർമ്മകൾ അയച്ചു, പക്ഷേ ഒന്നും പരിഗണിച്ചില്ല. ഇതെങ്കിലും വായിക്കണേ, കാരണം ഞാൻ അത്രയ്ക്ക് നിന്നെ സ്നേഹിക്കുന്നുണ്ട്, അതിലേറെ അതിന്റെ അവതരണവും. ഞാൻ എന്റെ ഓർമ്മകൾ പങ്കുവയ്ക്കട്ടെ. 25 വർഷം പിന്നോട്ടു പോകാം. ഞങ്ങളുടെ വീടിന്റെ അടുത്ത് ഒരു പാലമുണ്ട്, ചക്രശാളനക്കടവ് പാലം എന്ന് പേര് കേട്ട് പേടിക്കണ്ട, അതിനു പിന്നിൽ ഒരു കഥയുണ്ട്, അത് പിന്നീടൊരിക്കൽ പറയാം. പാലത്തിനിപ്പുറം ഞങ്ങൾ താമസിക്കുന്നിടം നഗരസഭ, അക്കരെ തനി ഗ്രാമപ്രദേശം. കൃഷിയും കന്നുകാലി വളർത്തലുമാണ് പ്രധാന ഉപജീവന മാർഗം. നെല്ല്, കരിമ്പ്, പടവലം, വെള്ളരി, പയർ, ചീര തുടങ്ങിയ മായം കലരാത്ത പച്ചക്കറികളും ശുദ്ധമായ പാലും കിട്ടുമായിരുന്നു. പാലത്തിനക്കരെ തട്ടുപൊക്കി വയ്ക്കുന്ന രണ്ടു മുറി കടയുണ്ടായിരുന്നു. ഒന്നിൽ വൈകുന്നേരങ്ങളിൽ ഒരു ഡോക്ടർ വരും, പേര് രാജീവ്. എല്ലാവരുടെയും കൺകണ്ട ദൈവം. ഞാനും വീട്ടിലുള്ളവർക്ക് കൂട്ടുപോകും. എന്തിനാണെന്നോ, വൈകുന്നേരങ്ങളിലെ അതിമനോഹരമായ ഗ്രാമഭംഗി കാണാൻ. അതുവഴി രാവിലെയും വൈകിട്ടും മാത്രമുള്ള ഒരു പ്രൈവറ്റ് ബസ് സർവീസ് ഉണ്ടായിരുന്നു. വിദ്യാർത്ഥികളെയും മേപ്രാൽ പാടത്ത് കൊയ്ത്ത് കഴിഞ്ഞു വരുന്ന സ്ത്രീകളെയും കയറ്റിക്കൊണ്ടുവരുന്ന ആ വരവിന് പ്രത്യേക ചന്തമുണ്ടായിരുന്നു. സ്ത്രീകൾ അവിടെ ഇറങ്ങും പാതയോരത്തുനിന്ന് കപ്പയും മീനും വാങ്ങാൻ. തട്ടിന്റെ തൂണിൽ പിടിച്ചുനിന്ന് ഞാൻ ആ കാഴ്ച കാണുമായിരുന്നു. ഈ ഗ്രാമത്തിൽ വെച്ചായിരുന്നു കരിമ്പിൻ പൂവിനക്കരെ എന്ന സിനിമ ചിത്രീകരിച്ചത്. നിറയെ പാടവും പുഴയും കടത്തുകാരനും നല്ല സ്നേഹമുള്ള ആളുകളുമുള്ള ഒരു ഗ്രാമം. അന്നൊക്കെ വെള്ളം പൊങ്ങി വരുമ്പോൾ രാത്രി കന്നുകാലികളെയും കൊണ്ട് ഇക്കരെ കയറുന്നതിന്റെ ആരവം കേൾക്കാം. മനോഹരമായ ആ ഓർമ്മകൾക്ക് വേണ്ടി ഒരു പാട്ട് വെച്ച് തരാമോ എന്നാണ് തിരുവല്ലയിലുള്ള വസന്തകുമാരി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആവശ്യപ്പെട്ടിരിക്കുന്ന ഗാനം മയിലാടുംകുന്ന് എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ സന്ധ്യമയങ്ങും നേരം ഗ്രാമചന്ത പിരിയും നേരം. ഈ ഗാനം എഴുതിയത് വയലാർ, സംഗീതം ജി ദേവരാജൻ.

ചെന്നിത്തലയിൽ നിന്നും ജയകുമാർ ജി എഴുതിയ കത്താണ് ഓർമ്മിച്ചപ്പിൽ. ഇനി ഇത് കയ്യക്ഷരമാണോ അതോ അച്ചടിച്ചതാണോ എന്നറിയില്ല, അത്രയ്ക്ക് മനോഹരമായ എഴുത്ത്. തീർച്ചയായും കയ്യക്ഷരം തന്നെയാണ്. ചില വാക്കുകൾ കാണുമ്പോൾ നമുക്കത് അറിയാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ഇത്രയും ഭംഗിയോടെയും ഇത്രയും വൃത്തിയോടെയുമുള്ള ഒരു കത്ത് ഓർമ്മച്ചപ്പിൽ വളരെ അപൂർവമാണ്. കത്ത് വായിക്കാം. പ്രിയപ്പെട്ട ഓർമ്മച്ചപ്പിന്, ഞാൻ ആദ്യമായാണ് ഓർമ്മച്ചപ്പിന് കത്തെഴുതുന്നത്. 1973 മുതൽ ഇന്നുവരെയും ആകാശവാണിയുടെ ഒരു സ്ഥിരം ശ്രോതാവ് കൂടിയാണ്. മാവേലിക്കര ചെന്നിത്തല സ്വദേശിയായ എന്റെ പേര് ജി ജയകുമാർ. ഇപ്പോൾ കാർഷിക സർവകലാശാലയിൽ കൃഷി വിഭാഗം അധ്യാപകനായി സേവനമനുഷ്ഠിച്ചു വരുന്നു. ആകാശവാണിയിലെ വയലും വീടും പരിപാടിയിൽ പലതവണ പങ്കെടുത്ത് ഞാൻ വിഷയങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ഏവരുടെയും ജീവിതത്തിലുള്ള സന്തോഷ സന്താപങ്ങളും അവിസ്മരണീയ മുഹൂർത്തങ്ങളും സന്ദർഭത്തിനനുയോജ്യമായ ഗാന ആവശ്യങ്ങളും പങ്കുവയ്ക്കുന്ന ഈ വേദിയിൽ 50 വർഷം മുമ്പ് 1976 ചെന്നിത്തല കളരിക്കൽ LP സ്കൂളിൽ 4ാം ക്ലാസ് വിദ്യാർത്ഥിയായിരിക്കുമ്പോഴുണ്ടായ ഒരു അനുഭവമാണ് പെട്ടെന്ന് ഓർമ്മ വരുന്നത്. നാട്ടിൽ ഗോപിസാർ എന്നറിയപ്പെടുന്ന എന്റെ അച്ഛൻ ഞാൻ പഠിച്ചിരുന്ന സ്കൂളിന് സമീപമുള്ള ചെന്നിത്തല മഹാത്മാ ഗേൾസ് ഹൈസ്കൂളിലെ ഗണിതശാസ്ത്ര അധ്യാപകനായിരുന്നു. ഞങ്ങളുടെ നാടിന്റെ അഭിമാനവും ഇപ്പോഴത്തെ സംസ്ഥാന ആഭ്യന്തരമന്ത്രിയുമായ ശ്രീ രമേശ് ചെന്നിത്തല അവറുകളുടെ അഭിവന്ദ്യ പിതാവും അക്കാലത്ത് അച്ഛന്റെ സഹപ്രവർത്തകനായിരുന്നു. വീടിനടുത്ത് മറ്റൊരു LP സ്കൂൾ ഉണ്ടായിരുന്നുവെങ്കിലും അച്ഛന്റെ വാഹനമായ സൈക്കിളിൽ എന്നെയും നിത്യവും വീട്ടിൽ നിന്നും കൊണ്ടുവരികയും തിരിച്ചുകൊണ്ടുപോവുകയും ചെയ്യാമെന്ന സൌകര്യം കണക്കിലെടുത്താണ് ഏകദേശം 3 കിലോമീറ്റർ അകലെയുള്ള കളരിക്കൽ സ്കൂളിൽ എന്നെ ചേർത്തത്. 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എനിക്ക് ഗുരുതരമായ മഞ്ഞപ്പിത്തം ബാധിച്ചു. അന്ന് മഞ്ഞപ്പിത്തത്തിന് അലോപ്പതിയിൽ ഫലപ്രദമായ ചികിത്സ ഉള്ളതായി അറിവില്ല. ആദ്യം നാട്ടിലുണ്ടായിരുന്ന ചൈൽഡ് സ്പെഷ്യലിസ്റ്റിനെ കാണിച്ച് ചികിത്സ തേടിയെങ്കിലും രോഗശമനമുണ്ടായില്ല. വീട്ടിൽ നിന്ന് 5 കിലോമീറ്റർ അകലെയുള്ള മാന്നാറിൽ പ്രശസ്തനായ ഒരു വൈദ്യൻ ആയുർവേദ വിധി പ്രകാരം മഞ്ഞപ്പിത്തത്തിന് ഫലപ്രദമായി ചികിത്സിക്കുന്നുണ്ടെന്നറിഞ്ഞു. അപ്പോഴേക്കും രോഗാധിക്യത്താൽ എന്റെ മുഖവും ശരീരവും മഞ്ഞ നിറത്തിൽ നീര് വന്നതുപോലെ വീർത്തു തുടങ്ങിയിരുന്നു. പിറ്റേ ദിവസം അതിരാവിലെ അച്ഛൻ എന്നെയും സൈക്കിളിൽ വെച്ച് ചവിട്ടി വൈദ്യന്റെ വീട് ലക്ഷ്യമാക്കി യാത്ര തുടർന്നു. ഒപ്പം മറ്റൊരു സൈക്കിളിൽ ബന്ധുവായ ഗോപാലകൃഷ്ണൻ ചേട്ടനും. നാട്ടിൻപുറത്ത് താമസിക്കുന്ന വൈദ്യന്റെ വീട്ടിൽ കയറുമ്പോൾ തന്നെ തൊട്ടടുത്ത ഒരു വലിയ വീട്ടിൽ ഒരു റേഡിയോ ഉച്ചത്തിൽ ഓൺ ചെയ്ത് വെച്ചിരുന്നത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. രാവിലെ തന്നെ വൈദ്യന്റെ വീട്ടിൽ നല്ല തിരക്കായിരുന്നു. വയോധികനായ വൈദ്യനെ കാണിച്ചപ്പോൾ നസ്യം ചെയ്യണമെന്ന് നിർദ്ദേശിച്ചിട്ട് ഞങ്ങളോട് കാത്തിരിക്കാൻ പറഞ്ഞ ശേഷം കുറച്ചു കഴിഞ്ഞ് വൈദ്യൻ എന്തെല്ലാമോ പച്ചമരുന്നുകൾ അരച്ച നീര് എന്റെ മൂക്കിന്റെ 2 ദ്വാരങ്ങളിലും ഒഴിച്ചിട്ട് അകത്തേക്ക് വലിക്കാൻ പറഞ്ഞു. 2 നിമിഷത്തിന് ശേഷം മൂക്കിൽ നിന്നും വായിൽ നിന്നും പിത്തരസത്തിന്റെ വൻ പ്രവാഹം. ഇത് പിറ്റേ ദിവസം വരെയും തുടർന്നു. ആകെ ക്ഷീണിച്ച് അവശനായി ബെഞ്ചിൽ കിടക്കുമ്പോൾ അയൽവീട്ടിലെ റേഡിയോയിൽ നിന്നും പാലാട്ടുകോമൻ എന്ന ചിത്രത്തിലെ ചന്ദനപ്പല്ലക്കിൽ വീട് കാണാൻ വന്ന ഗന്ധർവരാജകുമാര എന്ന ഗാനം ഉച്ചത്തിൽ മുഴങ്ങുന്നുണ്ടായിരുന്നു. തുടർന്നുള്ള ചികിത്സയിൽ എന്റെ അസുഖം പൂർണമായും ഭേദപ്പെട്ടു. ഈ രംഗത്തിന് സാക്ഷ്യം വഹിച്ച വൈദ്യനോ അച്ഛനോ ഗോപാലകൃഷ്ണൻ ചേട്ടനോ ഇന്ന് ഈ ലോകത്ത് എന്നോടൊപ്പമില്ല. ഇപ്പോഴും ആ പാട്ട് കേൾക്കുമ്പോൾ അന്നത്തെ രംഗവും ഒളിമങ്ങാത്ത ഓർമ്മകളും മനസ്സിലേക്ക് ഓടിയെത്തും. ഈ ഓർമ്മയ്ക്കായി പാലാട്ടുകോമൻ എന്ന ചിത്രത്തിലെ ചന്ദനപ്പല്ലക്കിൽ വീട് കാണാൻ വന്ന എന്ന ഗാനം ഒരിക്കൽ കൂടി കേൾപ്പിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. എല്ലാ ആകാശവാണി ശ്രോതാക്കൾക്കും ചെന്നിത്തല സ്വദേശികൾക്കുമായി ഈ ഗാനം സമർപ്പിക്കുന്നു എന്നും ജയകുമാർ ജി കത്തിൽ എഴുതിയിരിക്കുന്നു. ഗാനം കേൾക്കാം. പാലാട്ടുകോമൻ എന്ന ചിത്രത്തിന് വേണ്ടി AM രാജയും P സുശീലയും പാടിയ ഗാനം. ഈ ഗാനത്തിന്റെ രചന വയലാർ, സംഗീതം MS ബാബുരാജ്.

പ്രിയപ്പെട്ട ഓർമ്മിച്ചപ്പേ, എന്റെ പേര് രവീന്ദ്രൻ, കുരുവിക്കോണത്ത് താമസിക്കുന്നു. വീണ്ടും പ്രഭാതം എന്ന ചിത്രം കണ്ടതിന്റെ ഓർമ്മയാണ് ഞാനിവിടെ പങ്കുവയ്ക്കുന്നത്. അതിൽ പി ഭാസ്കരൻ എഴുതി, ദക്ഷിണാമൂർത്തി സംഗീതം നൽകി, യേശുദാസ് പാടിയ ഒരു പാട്ടുണ്ട്, നളിനമുഖി നളിനമുഖി നിന്നുടെ വീട്ടിൽ നളനാണ് ഞാൻ, പുത്തൻ നളനാണ് ഞാൻ. പ്രേംനസീറും വിജയശ്രീയുമാണ് രംഗത്ത് അഭിനയിക്കുന്നത്. വിജയശ്രീ വീട്ടിലെ പെൺകുട്ടിയായും പ്രേംനസീർ ആ വീട്ടിലെ അടുക്കള ജോലിക്കാരനുമായിട്ടാണ് വേഷമിടുന്നത്. ഈ ഗാനം കേൾക്കുമ്പോഴൊക്കെ എനിക്ക് ആ സിനിമ കാണാൻ പോയ ഓർമ്മ മനസ്സിൽ വരും. മനോഹരമായി ആ രംഗം ചിത്രീകരിച്ചിട്ടുമുണ്ട്. ഈ ഗാനം ഓർമ്മിച്ചപ്പിലൂടെ ഒരിക്കൽ കൂടി കേൾപ്പിക്കുമോ എന്നാണ് കുരുവിക്കോണത്തുള്ള രവീന്ദ്രൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. പിന്നെന്താ, ഗാനം കേൾപ്പിക്കാമല്ലോ. യേശുദാസ് പാടിയ ഈ ഗാനത്തിന്റെ വരികൾ പി ഭാസ്കരൻ, സംഗീതം ദക്ഷിണാമൂർത്തി, ചിത്രം വീണ്ടും പ്രഭാതം.

0: എമ്മാത്തിലോണം പൊന്നോണം ഓഫറിൽ നിറയെ സമ്മാനം.
1: 2000 രൂപയ്ക്ക് മുകളിലുള്ള എല്ലാ പർച്ചേസുകൾക്കും സായി കുക്ക്വെയർ ഡിന്നർ സെറ്റ് തുടങ്ങിയ ഉറപ്പായ സമ്മാനങ്ങൾ.
2: ആഴ്ചയിൽ ഒരു ഭാഗ്യശാലിക്ക് ഒരു ഗോൾഡ് കോയിൻ. ഈ ഓഫർ ജൂലൈ 25 മുതൽ ഓഗസ്റ്റ് 26 വരെ. MRT മെറ്റൽ മാർട്ട് ചാലയിലും മാർക്കറ്റ് റോഡ് വാട്ടർ അതോറിറ്റി എതിർവശത്തും. കണ്ടീഷൻസ് അപ്ലൈ.
3: 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
4: ഏറ്റവും പുതിയ മോഡലുകൾ.

0: കുറഞ്ഞ പണിക്കൂലിയും. സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
1: അതെ, സാനിറ്ററി വെയർ വാങ്ങണ്ടേ?
2: ആനന്ദപുരി സാനിറ്റേഷൻസിൽ പോകണ്ടേ എന്ന് ചോദിച്ചാ പോരെ.
3: വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകൾക്കും സന്ദർശിക്കൂ 25 വർഷമായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ആനന്ദപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
4: ഓണം വരവായി.
5: ഏവർക്കും വേണ്ട ബ്രാൻഡഡ് വസ്ത്രങ്ങളുടെയും ബ്രാൻഡഡ് നൈറ്റികളുടെയും വലിയ കളക്ഷനുമായി നൈറ്റി ഷോപ്പ്.
4: മികച്ച ക്വാളിറ്റി, ആകർഷകമായ വിലയിൽ വാങ്ങാം.
5: രണ്ട് നിലകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം. നൈറ്റി ഷോപ്പ്, വെസ്റ്റ് ഫോർട്ട്, NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
6: PM ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗയി ഹൈ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: സമയം 10 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. റീഗൽ ജുവലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവിലയ്ക്ക് ശേഷം ഓർമ്മച്ചെപ്പ് തുടർന്ന് കേൾക്കാം.

0: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ഇന്നത്തെ സ്വർണവില. പ്രായോജകർ
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
0: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
2: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
3: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില. കേരളത്തിലെ ഇന്നത്തെ സ്വർണവില ഗ്രാമിന് 13,220 രൂപയും പവന് 1,05,760 രൂപയും എന്ന നിലയിൽ മാറ്റമില്ലാതെ തുടരുന്നു. റീഗൽ ജ്വല്ലേഴ്സ് സ്വർണവില ഇനി നാളെ രാവിലെ 10:30.
0: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ഇന്നത്തെ സ്വർണവില
1: സമർപ്പിച്ചത് റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
0: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: ഓർമ്മച്ചെപ്പ് തുടരുന്നു.
5: മാന്നാറ് നിന്ന് ആരിഫ ബേബി എഴുതിയ കത്താണ് ഓർമ്മച്ചപ്പിൽ. ഇനി പ്രിയപ്പെട്ട ആകാശവാണി, നിന്റെ പരിപാടികളെല്ലാം കേൾക്കുന്നത് എന്തിഷ്ടമാണെന്നോ. എന്റെ ഒരു ഓർമ്മ ഞാനിവിടെ എഴുതുന്നു. ഞാൻ 5-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ, ഏതാണ്ട് 50 വർഷങ്ങൾക്ക് മുമ്പ്, ഉമ്മ എന്റെ കയ്യിൽ 50 പൈസ തന്ന് അരി മേടിച്ചു കൊണ്ടുവരുവാൻ കടയിൽ പോകാൻ പറഞ്ഞു. അരി മേടിച്ചു കഴിഞ്ഞ് കടക്കാരൻ എനിക്ക് 5 പൈസ തിരിച്ചു തന്നു. അതിന് ഞാൻ കമ്പിളി നാരങ്ങ വാങ്ങിച്ചു തിന്നു. അടുത്തുള്ള അമ്പലത്തിൽ നല്ല പാട്ട് കേൾക്കുന്നുണ്ട്. അതും കേട്ടുകൊണ്ട് ഞാൻ നടന്നു. നാരങ്ങയും കഴിച്ചുകൊണ്ടാണ് ഈ നടത്തം. നാരങ്ങ തിന്ന് തീർന്നു കഴിഞ്ഞപ്പോഴാണ് കയ്യിൽ അരി ഇരിക്കുന്ന കാര്യം ഓർമ്മ വന്നത്. ഞാൻ വേഗം വീട്ടിലേക്ക് ഓടി. അരി ഉമ്മയുടെ കയ്യിൽ കൊടുത്തു. വടിയും പിടിച്ച് എന്നെ നോക്കി നിൽക്കുകയായിരുന്നു ഉമ്മ. എനിക്ക് ശരിക്കും അടി കിട്ടി. ഞാൻ കരഞ്ഞുകൊണ്ട് ഉമ്മറത്ത് തിണ്ണയിലിരുന്നപ്പോൾ വാപ്പ ചോറുണ്ണാൻ വന്നു. വാപ്പ ചോദിച്ചു, ഇവളെന്തിനാ കരയുന്നത്? ഉമ്മയ്ക്ക് ദേഷ്യം വന്നിരിക്കുകയായിരുന്നു. അവളോട് തന്നെ ചോദിക്ക് എന്ന് ഉമ്മ. ഇന്ന് ഉമ്മ ഞങ്ങളോടൊപ്പമില്ല. ഈ അവസരത്തിൽ ചെത്തി മന്ദാരം തുളസി എന്ന് തുടങ്ങുന്ന ഗാനം ഓർമ്മച്ചപ്പിലൂടെ കേൾപ്പിക്കുമോ എന്നാണ് മാന്നാറുള്ള ആരിഫ ബേബി ചോദിച്ചിരിക്കുന്നത്. ഗാനം കേൾക്കാം. അടിമകൾ എന്ന ചിത്രത്തിനു വേണ്ടി പി. സുശീല പാടിയ ഗാനം. ഈ ഗാനത്തിന്റെ വരികൾ വയലാർ, സംഗീതം ജി. ദേവരാജൻ.

ഓച്ചിറയിൽ നിന്നും എസ് അബ്ദുള്ള കുട്ടി പങ്കുവയ്ക്കുന്ന ഓർമ്മയാണ് ഓർമ്മച്ചെപ്പിൽ. ഇനി കത്ത് വായിക്കാം. പ്രിയപ്പെട്ട ഓർമ്മച്ചെപ്പിന്, നീണ്ട ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും ഇങ്ങനെ ഒരു കുറിമാനം. ഓർമ്മകളെ കടഞ്ഞെടുക്കുന്ന പാട്ടിന്റെ മായാജാലം, അതാണ് ഓർമ്മച്ചെപ്പ്. മന്ത്രതരമാകുന്ന ഗൃഹാതുരകൾ, വിഷാദഭരിതമായ ഇന്നലകൾ, ജീവിതത്തിന്റെ സങ്കടവഴികളിൽ ഓർമ്മകളുടെ അനശ്വര പ്രപഞ്ചം തീർക്കുന്ന ഓർമ്മച്ചെപ്പിലെ അതിമനോഹരങ്ങളായ ഗാനങ്ങൾ, അവ നഷ്ടസ്മൃതികളുടെ സംഗീതമോ നോവിന്റെ സ്മരണകളോ, മടങ്ങിവരാൻ കഴിയാത്ത പഴയ കാലത്തെ പുനഃസൃഷ്ടിക്കുന്ന മധുരനൊമ്പരമായി മാറുന്ന എത്രയെത്ര ഗാനങ്ങൾ, നോവിന്റെയും ഓർമ്മകളുടെയും എല്ലാം അനുഭവസ്ഥലികൾ കവിതകളിൽ സംഗീതത്തിന്റെ പഞ്ചാമൃതം ചാലിച്ച് മനസ്സിലേക്ക് കോരിയിടുമ്പോൾ മനസ്സിന്റെ അഭ്രപാളിയിൽ തെളിയുന്ന ജീവിതാനുഭവങ്ങളുടെ എത്രയെത്ര വ്യത്യസ്ത ചിത്രങ്ങൾ. മനുഷ്യസ്നേഹവും സാംസ്കാരിക മൂല്യങ്ങളും പ്രോജ്വലിപ്പിക്കുന്നതിൽ പഴയകാല സിനിമകൾ വഹിച്ച പങ്ക് വളരെ വലുതാണ്. നടീനടന്മാരിലൂടെ പിറവിയെടുത്ത എത്രയെത്ര കഥാപാത്രങ്ങളാണ് മലയാളികളുടെ മനസ്സിൽ ജീവിക്കുന്നത്. അതോടൊപ്പം മലയാളി നെഞ്ചോട് ചേർത്ത എത്രയെത്ര ഗാനങ്ങൾ. ഓർമ്മച്ചെപ്പുമായി പങ്കിടുവാൻ ഒട്ടേറെ ജീവിതാനുഭവങ്ങൾ ഓർമ്മക്കുറിപ്പുകളിൽ ചേർത്ത് വെച്ചിട്ടുണ്ട്. കത്ത് നീണ്ടുപോകുമെന്നതിനാൽ തൽക്കാലം അവ ഈ കത്തിൽ ചേർക്കുന്നില്ല. ഒരു ഗാനം ആവശ്യപ്പെടുന്നത് എനിക്ക് വേണ്ടി മാത്രമല്ല, സഹൃദയരായ മുഴുവൻ മലയാളി സുഹൃത്തുക്കൾക്കും കൂടി വേണ്ടിയാണ്. ഭാവനയുടെ തങ്കഗോപുരങ്ങളിൽ വസന്തരാവിന്റെ സ്വർഗവാതിൽ തുറക്കുമ്പോൾ പൂനിലാവിന്റെ മങ്ങിയ വെളിച്ചത്തിൽ ഈ ഗാനത്തിന്റെ ശില്പികളെ കാണാം. ഗാനമിതാണ്: മഞ്ഞടിപ്പൂനിലാവ് പേരാറ്റിൻ കടവത്ത് മഞ്ഞൾ അരച്ചു വെച്ച് നീരാടുമ്പോൾ. നഗരമേ നന്ദി എന്ന ചിത്രത്തിനു വേണ്ടി എസ് ജാനകി പാടിയ ഗാനമാണ് എസ് അബ്ദുള്ളക്കുട്ടി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ ഗാനത്തിന്റെ വരികൾ പി ഭാസ്കരൻ, സംഗീതം കെ രാഘവൻ.

കോട്ടയം ജില്ലയിലെ നെടുങ്കുന്നത്ത് നിന്ന് വി വി സിദ്ധാർത്ഥൻ അയച്ച കത്താണ് ഓർമ്മച്ചപ്പിൽ. ഇനി ഓർമ്മച്ചപ്പിലൂടെ അക്കരപ്പച്ചയിലെ അഞ്ജനച്ചോലയിലെ ആയിരമിതളുള്ള പൂവേ എന്ന് തുടങ്ങുന്ന ഗാനം കേൾപ്പിക്കുമോ എന്നാണ് സിദ്ധാർത്ഥൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. 1966 എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞങ്ങൾ സിനിമ കാണാൻ പോയി. ക്ലാസ്സിലെ 4 പേർ ഉണ്ടായിരുന്നു. ചേർത്തല ഭവാനി ടോക്കീസിലായിരുന്നു പടം. ഉച്ചകഴിഞ്ഞ് ക്ലാസ് കട്ട് ചെയ്ത് സാറിനോട് ചോദിക്കാതെയായിരുന്നു യാത്ര. കാരണം അന്ന് ക്ലാസ് ടീച്ചറായിരുന്ന പണിക്കർ സാർ ലീവായിരുന്നു. എന്റെ വീട് പ്രസ്തുത തിയേറ്ററിന്റെ അടുത്താണ്. ഞങ്ങൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങി തിയേറ്ററിലേക്ക് പോകുമ്പോൾ സാർ അവിടെ ഗേറ്റിന് സമീപം നിൽക്കുന്നു. സാറിനെ കണ്ട് ഞങ്ങൾ 4 പേരും ഓടി. സിനിമ കണ്ട് അടുത്ത ദിവസം ക്ലാസ്സിൽ വന്നപ്പോൾ ഞങ്ങൾ 4 പേരെയും ഇറക്കിവിട്ടു. ആ സംഭവത്തിന്റെ ഓർമ്മയിലാണ് സിദ്ധാർത്ഥൻ ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത്. വയലാറെഴുതി LPR വർമ്മ സംഗീതം നൽകിയ ഗാനം.

0: ഓർമ്മച്ചപ്പ് തുടരുന്നു.
1: വൈക്കം തലയാഴത്ത് നിന്ന് അജിത് കുമാർ അയച്ച കത്താണ് ഓർമ്മച്ചപ്പിൽ. ഇനി കത്ത് വായിക്കാം. അരനൂറ്റാണ്ട് മുമ്പുള്ള ഒരു ഓർമ്മയിലേക്ക് വീണ്ടും പോകുന്നു. മാസ്റ്റർ രഘു എന്ന അഭിനയ പ്രതിഭയുടെ പാടവം തെളിയിക്കുന്ന ഒരു ചിത്രമായിരുന്നു രാഗം. എന്നാൽ അക്കാലത്തെ ഈ കുട്ടിയുടെ അനിതര സാധാരണമായ സാമർഥ്യത്തെക്കുറിച്ച് എന്റെ ഗ്രാമത്തിലുള്ള എല്ലാവരും പറയുമായിരുന്നു. കാഴ്ച പരിബന്ധി നേരിട്ട ഒരു കഥാപാത്രത്തെ തന്മയത്വത്തോടെ അവതരിപ്പിക്കുന്നത് കേട്ടപ്പോൾ എനിക്കും ആവേശമായി. അങ്ങനെ പ്രതിബന്ധങ്ങൾ മറികടന്ന് ആ ചിത്രം കാണാൻ പോവുകയും ചെയ്തു. ആ ചിത്രം കാണാൻ പോയതിന്റെ സ്മരണ പുതുക്കുന്നതിനായി പി സുശീലയുടെ ആലാപനം കൊണ്ട് ശ്രദ്ധേയമായ അമ്പാടി പൂങ്കുയിലെ എന്ന ഗാനം ഓർമ്മച്ചപ്പിലൂടെ കേൾപ്പിക്കുമോ എന്നാണ് വൈക്കം തലയാടത്തുള്ള അജിത് കുമാർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. തീർച്ചയായും ഗാനം കേൾപ്പിക്കാമല്ലോ. വയലാർ എഴുതി, സലിൽ ചൌധരി സംഗീതം നൽകി, പി സുശീല പാടിയ ഗാനം അമ്പാടി പൂങ്കുയിലേ.

പ്രിയ ശ്രോതാക്കളെ, നമ്മുടെയൊക്കെ വീടുകളിൽ കഞ്ഞി വയ്ക്കുന്നതിന് അരി കഴുകുന്നത് കണ്ടിട്ടുണ്ടല്ലോ. അരി പാത്രത്തിലെടുത്ത് വെള്ളമൊഴിച്ച് നന്നായി ഇളക്കി തെളിച്ച് ഊറ്റിയെടുക്കും. കൂടുതൽ കലങ്ങുമ്പോൾ കൂടുതൽ തെളിയാനുള്ള സാധ്യതയും ഉളവാകുന്നു എന്നർത്ഥം. അതെ, ജീവിതം കൂടെ കൂടെ ഒന്ന് ഇളകുന്നത് നല്ലതാണ്. അതിനുശേഷമുള്ള അനുഭവങ്ങൾ കൊണ്ട് അതെന്തിനായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാകും. തീർച്ചയായും.

0: ഇന്നത്തെ ഓർമ്മച്ചപ്പ് ഇവിടെ പൂർണ്ണമാകുന്നു. ഓർമ്മച്ചപ്പിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം: ഓർമ്മച്ചപ്പ്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14. വാട്സാപ്പിലൂടെയും പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് സന്ദേശങ്ങൾ അയക്കാവുന്നതാണ്. വാട്സാപ്പ് നമ്പർ ശ്രദ്ധിക്കൂ: 8281420305. നമ്പർ ഒരിക്കൽ കൂടി പറയാം: 8281420305. ആകാശവാണിയുടെ ഫേസ്ബുക്ക് പേജിലൂടെയും പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് സന്ദേശങ്ങൾ അയക്കാവുന്നതാണ്. ഇമെയിലിലൂടെയും സന്ദേശങ്ങൾ അയക്കാം. ഇമെയിൽ വിലാസം: ormachappa@gmail.com. ഇന്നത്തെ ഓർമ്മച്ചപ്പിൽ നിന്നും വിട പറയട്ടെ. സ്നേഹപൂർവം, എൻ.ജെ. ജോഷിലാൽ.
1: ഓർമ്മച്ചപ്പ്. വിസ്മൃതിയിൽ മായാത്ത ചലച്ചിത്ര ഗാനങ്ങൾ കോർത്തിണക്കിക്കൊണ്ടുള്ള പ്രത്യേക പരിപാടി സമാപിക്കുന്നു. നിർവഹണ സഹായം: പുഞ്ചിരി രാജേന്ദ്രൻ. അവതരണം നിർവഹണം: എൻ.ജെ. ജോഷിലാൽ.
2: വിജയികളുമായി പെട്ടാപ്പിള്ളിൽ വമ്പനോണം കൊമ്പൻ ഓഫർ
3: നേടാം. 5 ഹീറോ മാവറിക് 440 ബൈക്കുകൾ, 5 ലേഡീസ് ഇവി സ്കൂട്ടറുകൾ, എസികൾ, ടിവികൾ, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീനുകൾ, മൊബൈൽ ഫോണുകൾ, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി നിരവധി സമ്മാനങ്ങൾ.
2: കൂടാതെ 10,000 രൂപ വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്, ആകർഷകമായ ഫിനാൻസ് ഓഫറുകളും.
3: പെട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
4: 82 വർഷത്തിന്റെ സ്വർണ തിളക്കവുമായി അനന്തപുരിയിൽ സുബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. 2 പവന മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
5: സ്വർണ്ണാഭരണങ്ങൾക്ക് 50%, വെള്ളി ആഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
4: സുബയ്യ ജ്വല്ലറി, കോട്ടക്കകം കിഴക്കേക്കോട്ട, പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപം.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി.
6: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
7: ക്യാമ്പസ് കളേഴ്സ് അനന്തപുരി FM ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നു.

0: ചിലപ്പോഴും നമ്മൾ വരാന്തയിൽ വന്ന് നിന്ന് ആ മഴ ആസ്വദിക്കാൻ വേണ്ടി ഇറങ്ങി നിന്ന് കണ്ടിട്ടൊക്കെ ഉണ്ട്.
1: ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281 423 0305 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.
2: നാളെ രാവിലെ 10 മണിക്ക് ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ എഴുത്തുകാരിയും മൃഗാവകാശ പ്രവർത്തകയുമായ

0: ശ്രീദേവി എസ് കർത്ത പങ്കെടുക്കുന്ന പരിപാടിയുടെ അവസാന ഭാഗം കേൾക്കാം.
1: നമ്മുടെ നാടൻ നായ്ക്കൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്ലൈമറ്റിൽ പറ്റും. നമ്മൾ കഴിക്കുന്ന കപ്പയും ചോറും ധാരാളം മതി. അതിഭയങ്കരമായ ഇമ്മ്യൂണിറ്റി പവറാണ്. അതുകൊണ്ടാണ് ഇപ്പോഴും തെരുവ് നായ്ക്കൾ ഇവിടെ ഉള്ളത്. ഈ പറയുന്ന എല്ലാ ബ്രീഡ് ഡോഗ്സിനേക്കാളും ബുദ്ധി കൂർമ്മത വളരെ കൂടുതലാണ്. ഭാഷ മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റി വളരെ ഹൈ ആണ്.
0: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നാളെ രാവിലെ 10 മണിക്ക്.
2: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 11 മണി.
3: നമസ്കാരം, പ്രധാന വാർത്തകൾ.
2: രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 3 ദിവസത്തെ ഒഡീഷ സന്ദർശനത്തിന് നാളെ തുടക്കമാകും. സന്ദർശനവേളയിൽ കട്ടക്, ഭുവനേശ്വർ, ബർഹാംപൂർ, തപ്താപാനി എന്നിവിടങ്ങളിൽ വിദ്യാഭ്യാസ, സാംസ്കാരിക, ഔദ്യോഗിക പരിപാടികളിൽ രാഷ്ട്രപതി പങ്കെടുക്കും. സ്വാതന്ത്ര്യസമര സേനാനിയും ഇന്ത്യയുടെ ദേശീയ പതാകാ ശില്പിയുമായ പിങ്കാളി വെങ്കയ്യയുടെ ജന്മവാർഷികത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് കേന്ദ്രമന്ത്രി അമിത്ഷാ. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യസമര പോരാട്ടങ്ങളിൽ പിങ്കാളി വെങ്കയ്യ വഹിച്ച പങ്ക് വരും തലമുറകൾക്ക് പ്രചോദനമായിരിക്കുമെന്നും അമിത്ഷാ പറഞ്ഞു. നശാമുക്ത് ഭാരത് എന്ന ലക്ഷ്യത്തോടെ ഫിറ്റ് ഇന്ത്യ സൺഡേ സോൺ സൈക്കിളിന്റെ 84th പതിപ്പ് രാവിലെ ന്യൂഡൽഹിയിൽ ആരംഭിച്ചു. ആരോഗ്യകരമായ ജീവിതശൈലി സ്വീകരിക്കാൻ യുവാക്കളെ പ്രോത്സാഹിപ്പിക്കുക, പരിസ്ഥിതി സൌഹൃദവും സുസ്ഥിരവുമായ യാത്ര പ്രോത്സാഹിപ്പിക്കുക എന്നിവയാണ് പരിപാടിയുടെ ലക്ഷ്യം. 2 ദിവസമായി തുടർച്ചയായി പെയ്യുന്ന കനത്ത മഴയെ തുടർന്ന് കോഴിക്കോട് ചാലിയാറിലും ഇരുവഴിഞ്ഞിയിലും ചെറുപുഴയിലും ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നു. ഇതോടെ ചാത്തമംഗലം, മാവൂർ തുടങ്ങിയ പഞ്ചായത്തുകളിലെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളപ്പൊക്ക ഭീഷണി നേരിടുകയാണ്. കോഴിക്കോട് ജില്ലയിൽ ക്വാറികളുടെ പ്രവർത്തനത്തിനും വെള്ളച്ചാട്ടങ്ങൾ, നദീതീരങ്ങൾ, ബീച്ചുകൾ ഉൾപ്പെടെ ജലാശയങ്ങളിലേക്ക് പൊതുജനങ്ങൾ പ്രവേശിക്കുന്നതിനും ജില്ലാ കളക്ടർ വിലക്കേർപ്പെടുത്തി. നിർദ്ദേശങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെ ദുരന്ത നിവാരണ നിയമപ്രകാരം നടപടിയെടുക്കും. കനത്ത മഴ കാരണം കോഴിക്കോട് ജില്ലയിൽ ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചതിനാൽ കോടഞ്ചേരി മലബാർ റിവർ ഫെസ്റ്റിവലിൽ ഇന്ന് നടത്താൻ നിശ്ചയിച്ചിരുന്ന പരിപാടികൾ പൂർണ്ണമായും റദ്ദാക്കി. ഉച്ചയ്ക്ക് ശേഷവും മഴ തുടരുമെന്ന കാലാവസ്ഥാ വകുപ്പ് നൽകിയ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിലാണ് ജില്ലാ കളക്ടർ MS മാധവിക്കുട്ടി പരിപാടി റദ്ദാക്കി ഉത്തരവിറക്കിയത്. 31st കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിൽ പ്രദർശിപ്പിക്കുന്നതിന് സിനിമകൾ തെരഞ്ഞെടുക്കുന്നതിന് ഇന്നു മുതൽ എൻട്രികൾ സമർപ്പിക്കാമെന്ന് ചലച്ചിത്ര അക്കാദമി. IFFK.IN എന്ന വെബ്സൈറ്റ് മുഖേന അപേക്ഷകൾ 10 സെപ്റ്റംബർ വരെ സ്വീകരിക്കും. മുതലപ്പുഴയിൽ വള്ളം മറിഞ്ഞുണ്ടായ അപകടത്തിൽ കാണാതായ 5 തെങ്ങ് സ്വദേശി ഫ്രീമോന്റെ മൃതദേഹം കണ്ടെത്തി. കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രിയാണ് ഫ്രീമോൻ ഉൾപ്പെട്ട സംഘം സഞ്ചരിച്ചിരുന്ന വള്ളം മുതലപ്പുഴയിൽ വച്ച് അപകടത്തിൽപ്പെട്ടത്. അനന്തപുരി FM ൽ പ്രധാന വാർത്തകൾ വീണ്ടും 12 മണിക്ക് കേൾക്കാം.

0: ഹായ് കൂട്ടുകാരെ, നമസ്കാരം. ഇന്നത്തെ ബാലലോകം അവതരിപ്പിക്കുന്നത് ഞങ്ങൾ പത്തനാപുരം മൗണ്ട് താബോർ ഹൈസ്കൂളിലെ വിദ്യാർത്ഥിനികളാണ്. ഞാൻ വൈഗ.
1: ഞാൻ അഥീന. അഥീന, ആദ്യത്തെ പരിപാടി എന്താ?
0: ആദ്യം ഒരു നല്ല വിദ്യാർത്ഥി എങ്ങനെയാവണം എന്ന് കേട്ടാലോ?
1: അതിനെപ്പറ്റി ഞാൻ തന്നെ ഒന്ന് പറയാം.
2: കാഗദൃഷ്ടി, ബേഗധ്യാനം, ശ്വാനനിദ്ര, തദൈവ ച അൽപാഹാരം, ജീർണവസ്ത്രം, ഏതത് വിദ്യാർത്ഥി ലക്ഷണം. ഉത്തമ വിദ്യാർത്ഥിയുടെ ലക്ഷണമായി പൂർവികർ പറഞ്ഞുവച്ച വചനമാണിത്. അതായത്, കാക്കിയെപ്പോലെ തക്കം പാർത്തിരിക്കുക, കൊക്കിനെപ്പോലെ പഠിച്ച വിഷയങ്ങളെ ഏകാഗ്രമായി ചിന്തിക്കുക, ശ്വാനൻ അല്ലെങ്കിൽ നായയെപ്പോലെ ഉറക്കത്തിലും ഉണർവോടെ ഇരിക്കുക, മിതമായി ആഹാരം കഴിക്കുക, അമിതമോടിയുള്ള വസ്ത്രങ്ങൾ ഒഴിവാക്കുക. ഒരു നല്ല വിദ്യാർത്ഥി അച്ചടക്കം, അഭിനിവേശം, കഠിനാധ്വാനം എന്നിവയാൽ സമ്പന്നനായിരിക്കണം. കൃത്യനിഷ്ഠ, ചോദ്യങ്ങൾ ചോദിക്കുന്ന ശീലം, മറ്റുള്ളവരോടുള്ള ആദരവ് തുടങ്ങിയവയും അവന്റെ പ്രത്യേകതയായിരിക്കണം. മികച്ച അക്കാദമിക നിലവാരത്തോടൊപ്പം തെറ്റുകളിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളാനും അങ്ങനെ സ്വയം തിരുത്തലുകൾക്ക് തയ്യാറുള്ളവനുമാകണം

0: നല്ല വിദ്യാർത്ഥി. അക്കാദമിക മികവിനൊപ്പം മികച്ച വ്യക്തിത്വ ഗുണങ്ങളും അവനുണ്ടായിരിക്കണം. മുതിർന്നവരോട് ആദരവ്, സഹജീവി സ്നേഹം, നിസ്വാർത്ഥത, പങ്കിടാനുള്ള മനസ്സ്, എന്തും ഉൾക്കൊള്ളാനുള്ള സന്നദ്ധത എന്നിവയും നല്ല വിദ്യാർത്ഥിയുടെ സവിശേഷതയായിരിക്കണം. പഠിക്കുന്നതെന്തായാലും അത് തികഞ്ഞ ഇഷ്ടത്തോടെ, ടൈം മാനേജ്മെന്റ് അഥവാ സമയനിഷ്ഠയോടെ ചെയ്യുമ്പോഴാണ് പഠനം അർത്ഥപൂർണമാകുന്നത്. പരന്ന വായന, നാളത്തേക്ക് മാറ്റിവെക്കാതിരിക്കുന്ന ശീലം എന്നിവയും നല്ല വിദ്യാർത്ഥിക്ക് ഉണ്ടായിരിക്കേണ്ട പ്രത്യേകതകളാണ്. എന്താ കൂട്ടുകാരെ, ഇതിൽ എത്ര ശീലം എനിക്കുണ്ട് എന്ന് ചിന്തിക്കുകയാണോ? നല്ല വിദ്യാർത്ഥികളായി, നാളെയുടെ നല്ല പൗരന്മാരായി, നല്ല മനുഷ്യരായി നമുക്ക് വളരാം.
1: അടുത്തതായി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഒരു പ്രത്യേക പരിപാടിയാണ്.
2: അതെന്താ?
1: അതൊരു നാടകമാണ്.
0: 8ാം ക്ലാസ്സിലെ മലയാളം പാഠപുസ്തകത്തിൽ പ്രിയ AS രചിച്ച താളുകൾക്കിടയിൽ ഒരു മയിൽപ്പീലി എന്ന ചെറുകഥയെ ആസ്പദമാക്കി ഞങ്ങളുടെ മലയാളം അധ്യാപിക ശാന്ത ടീച്ചർ രചിച്ച നാടകം.
1: താളുകൾക്കിടയിൽ ഒരു മയിൽപ്പീലി. പങ്കെടുക്കുന്നവർ വൈഗ R, അദീന ജെയ്സൺ, വൈഗ SBinu,
0: നേഹ ഡെന്നിസ്, ആൻ മാത്യു, അദാലിയ മരിയ ബിനു, കിസിയ മേരി ജിതേഷ്.
3: ഇന്നലെ നമ്മൾ എന്താ പഠിച്ചത്? നീലകണ്ഠൻ പറയൂ.
4: ഇന്നലെ നമ്മൾ പഠിച്ചത് ഉള്ളൂരിന്റെ പനിനീർപ്പൂ എന്ന കവിതയാണ്. ഒരു പൂവിനെ കണ്ടപ്പോൾ കവി ആദ്യം അതിനോട് ചോദിച്ചു, അല്ലയോ പൂവേ, എന്തിനാണ് നീ ഇങ്ങനെ പുഞ്ചിരിക്കുന്നത്? നിന്റെ ജീവിതം ചെറുതും മോശവുമല്ലേ? നാളെ ഈ പാഴ്മണ്ണിൽ വീണ് നശിക്കാനുള്ളതല്ലേ നീ?
3: വെരി ഗുഡ്. ടീച്ചറേ, ടീച്ചറേ,
5: ഒരു മിനിറ്റ്, ശബ്ദമുണ്ടാക്കല്ലേ. ആരായത്? അനുദാരയോ? എങ്ങനെയുണ്ടിപ്പോൾ? അസുഖമൊക്കെ മാറിയോ?
3: കുറച്ച് കുറവുണ്ട് ടീച്ചറേ, എന്നാലും സൂക്ഷിക്കണമെന്നാ ഡാക്ടർ പറഞ്ഞിരിക്കുന്നേ. മഴയും വെയിലും ഒന്നും കൊണ്ടുകൂടാ, ഓടയും ചാടിയും ഒന്നും ചെയ്യരുത്. സൂക്ഷിച്ചോണേ ടീച്ചറേ, വൈകിട്ട് കൂട്ടാൻ വരാം. ഇവിടെ തന്നെ ഇരുന്നാൽ മതി. പിന്നെ ടീച്ചറേ, ഉച്ചയ്ക്ക് കഴിക്കാനുള്ള മരുന്ന് കുട്ടിയുടെ ബാഗിൽ പൊതിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒന്ന് കൊടുക്കണേ ടീച്ചറേ, മരുന്ന് കഴിക്കാൻ വലിയ മടിയാ.
5: ഉവ്വ്, ഞാൻ കൊടുത്തോളാം. അനിതാര എവിടെയാ ഇരിക്കയാ? ദാ ആ ബെഞ്ചിലിരിക്ക്. നീലകണ്ഠ, അനിതാരയും കൂടി അടുത്തിരുത്തു.
2: ശരി ടീച്ചർ.
5: നീ കഴിഞ്ഞ പാഠമൊക്കെ അനിതാരയ്ക്കൊന്ന് പറഞ്ഞു കൊടുക്കണേ.
2: ആ ടീച്ചറേ.
4: അനുതാര എന്താ ഇത്രയും നാൾ വരാഞ്ഞേ?
2: ഞാൻ ആശുപത്രിയിലായിരുന്നു. പാഠമൊക്കെ കുറെ ആയോ?
4: അടുത്ത ആഴ്ച പരീക്ഷയല്ലേ. അനുതാര വിഷമിക്കേണ്ട കേട്ടോ, ഞാൻ പഠിപ്പിച്ചു തരാം. വരൂ, ഇത് നോക്ക്, ഇന്നലെ പഠിപ്പിച്ച കണക്കാ. ബുക്കിംഗ് ഇതാ, ഞാൻ നോട്ട് എഴുതി തരാം.
2: എനിക്കൊന്നും മനസ്സിലാകുന്നില്ല നീലകണ്ഠ, ഒന്ന് പറഞ്ഞു തരോ.
4: പിന്നെന്താ, ദാ ഇത് നോക്ക്.
2: നീലകണ്ഠന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്?
4: ഞാനും അമ്മയും.
2: അച്ഛനോ?
4: അച്ഛൻ മരിച്ചുപോയി. അനുതാരയുടെ വീട്ടിലോ?
2: അച്ഛൻ, അമ്മ, മുത്തശ്ശൻ, മുത്തശ്ശി, ഏട്ടൻ.
4: നാളെ സയൻസ് പഠിപ്പിച്ചു തരാമേ.
2: ശരി നീലകണ്ഠ.
3: കുട്ടിയെ, ചാടി മറിഞ്ഞില്ലല്ലോ, ഇല്ലേ?
2: ഇല്ല പാർവതി അമ്മേ. പാവം ആ നീലകണ്ഠനില്ലേ, അവൻ എനിക്ക് പാഠങ്ങൾ പറഞ്ഞു തന്നു, കൊറേ നോട്ടു എഴുതി തന്നു. പാവം, അവൻ അച്ഛനില്ല, അമ്മ മാത്രമേ ഉള്ളൂ. അവന്റെ കുപ്പായമൊക്കെ പഴകി കീറാറായി. ഞാൻ അച്ഛനോട് പറഞ്ഞ് അവന് പുതിയ കുപ്പായം മേടിച്ചു കൊടുക്കും. അവന്റെ പെൻസിലും ചെറുതാ, പുതിയൊരു പെൻസിലും കൊടുക്കണം.
3: എന്റെ കുട്ടിക്ക് നല്ല മനസ്സാ.
6: അനു, ഉച്ചക്ക് കഴിക്കാനുള്ള മരുന്ന് കഴിച്ചായിരുന്നോ?
2: ഉവ്വമ്മേ. അമ്മേ, പിന്നുണ്ടല്ലോ, പാഠമൊക്കെ കുറെ കടന്നു പോയിരിക്കണു, എനിക്ക് തീരെ മനസ്സിലായില്ല. പിന്നെ നീലകണ്ഠൻ ഒക്കെ പറഞ്ഞു തന്നു, കുറെ നോട്ടു എഴുതി തന്നു. പാവം, അവൻ അച്ഛനില്ലാത്രേ. അമ്മേ, അച്ഛനില്ലേല് ആരാ കുട്ടിക്ക് ഐസ്ക്രീം വാങ്ങിക്കൊടുക്കുക? അവനെ എട്ടുകാലി കടിക്കാതെ ആരാ നോക്കുക? വയ്യാണ്ടായ ആരാ കുട്ടീനെ ചുമലിലെടുത്ത് ആശുപത്രി കൊണ്ടുപോവുക?
6: അവന്റെ അമ്മയുണ്ടല്ലോ, എന്റെ കുട്ടി മുഖം കഴുകി വരൂ, ചായ കുടിക്കാം.
2: അച്ഛാ, നീലകണ്ഠൻ നല്ലോണം പഠിക്കും. അവൻ എനിക്ക് പാഠമൊക്കെ പറഞ്ഞു തന്നു. അവന്റെ പെൻസിൽ ചെറുതാ, ഞാൻ അവനൊരു പെൻസിൽ കൊടുത്തോട്ടെ? പിന്നെ അവന്റെ കുപ്പായമുണ്ടല്ലോ, പഴകി കീറിയതാ, അവന് ഒരു കുപ്പായം മേടിച്ചു കൊടുക്കാമോ അച്ഛാ?
3: പിന്നെന്താ, എല്ലാം കൊടുക്കാം.
2: നീലകണ്ഠന് തരാൻ ഞാനൊരു പെൻസില് കൊണ്ടുവന്നിട്ടുണ്ട്. ദാ ഇത് നോക്ക് നീലകണ്ഠ, ഈ പടങ്ങള് ഞാൻ വരച്ചതാ.
4: ഹായ്, നല്ല രസമുണ്ട്. ഷോ, ഞാനിപ്പോ ഈ വീടിന്റെ കഥയിൽ കൂടെ അകത്തോട്ട് കയറുവെന്നാ തോന്നണേ.
2: ഞാൻ വരച്ച മയിൽപ്പീലി കണ്ണു നോക്കിയെന്നില്ല കണ്ടാ.
4: ഷോ, ഇത് അനുദാരയുടെ കണ്ണുപോലുണ്ട്.
2: നാളെ കണക്ക് പരീക്ഷയ്ക്ക് ഞാൻ എന്താ കാട്ടുക? എനിക്ക് പാഠം ഒന്നും അറിയില്ലല്ലോ.
4: അനുദാര വിഷമിക്കേണ്ട കേട്ടോ, ഞാൻ കാട്ടിത്തരാം. മാഷി കാണാതെ എഴുതിക്കോളൂ കേട്ടോ.
2: നീലകണ്ട, അടുത്ത കൊല്ലം നമ്മൾ അഞ്ചിലാവുമ്പോ രണ്ട് സ്കൂളാവൂലേ. വയ്യാണ്ടായി, ക്ലാസ് കിട്ടാഞ്ഞ, ആരെന്നെ സഹായിക്ക? എനിക്ക് അതോർത്താ സങ്കടം.
4: അനുദാരയ്ക്ക് വയ്യാണ്ടാവാതിരിക്കാൻ ഞാൻ പ്രാർത്ഥിക്കാം കേട്ടോ. ഞങ്ങളുടെ സ്കൂളിന് മുന്നിൽ നിന്നാ അനുദാരയുടെ സ്കൂൾ കാണാലോ. സ്കൂളിൽ പോണ വഴി നമുക്ക് കാണാവേ. സങ്കടപ്പെടണ്ട കേട്ടോ.
6: അനു, ഈ വർഷം മുതൽ നല്ലോണം പഠിച്ചോളൂ. ഇനി പറഞ്ഞു തരാനും കാട്ടിത്തരാനും നോട്ട് പകർത്താനും നീലകണ്ഠൻ ഇല്ല കേട്ടോ.
2: അമ്മേ, ഞാൻ ഇതുവരെ നീലകണ്ഠനെ അവിടെ എങ്ങും കണ്ടിട്ടേ ഇല്ല. വലിയ സ്കൂളല്ലേ, കൊറേ പിള്ളേരാ. എന്നും വരണ വഴി ഞാൻ നോക്കും.
6: അത് നീ ശ്രദ്ധിച്ചു നോക്കാഞ്ഞിട്ടാ. അമ്മ പി ടി എ മീറ്റിങ്ങിന് വരുമ്പോ അവന്റെ സ്കൂളിൽ പോയി കാട്ടിത്തരാം.
2: ഇവമ്മേ,
6: സമയായി കുട്ടി, സൂക്ഷിച്ചു പോണേ.
7: അനുദാരേ, നീ അറിഞ്ഞോ, നമ്മുടെ നീലകണ്ഠന് പനി വന്ന് കൊറേ നാളായി സ്കൂളിൽ വരണില്ലത്രേ. പിന്നെ അവന്റെ കണ്ണ് കാഴ്ചയില്ലാണ്ടായെന്നാ കേൾക്കണേ. പാവം ലേ.
2: അയ്യോ, ജയന്തി നുണ പറയല്ലേ, നീലകണ്ഠൻ അങ്ങനെ ഒന്നും വരത്തില്ല.
7: ആ, എന്നോട് അവന്റെ ക്ലാസ്സിൽ പഠിക്കണ കുട്ടി പറഞ്ഞതാ, അവൻ സ്കൂള് മാറുവാന്നാ കേട്ടെ.
2: അമ്മേ അമ്മേ, പിന്നെ ജയന്തി പറയണ് നീലകണ്ഠന് പനി വന്ന് കാഴ്ച പോയിന്ന്. ജയന്തി പറയണ നേരാവൂ അമ്മേ.
6: അറിയില്ലല്ലോ കുട്ടി, അവന്റെ വീടെവിടെയാന്നോ അറിയില്ലല്ലോ. അച്ഛൻ വരട്ടെ, നമുക്ക് പോയി അന്വേഷിക്കാം.
2: എനിക്ക് നീലകണ്ഠനെ കാണണം അമ്മേ. അവന് കൊടുക്കാൻ ഞാൻ പെൻസിൽ എടുത്ത് വെച്ചിരിക്കണ.
6: അനുക്കുട്ടി, കരയാതെ, നമുക്ക് അവന്റെ വീട് കണ്ടുപിടിക്കാം. കുട്ടി കയ്യും മുഖവും കഴുകി വരൂ, ചായ തണുത്തു പോവാ.
8: സാറേ സാറേ, ഇവിടെ ആരും ഇല്ലേ?
6: ആരാത്?
8: ഞങ്ങൾ ഇവിടുത്തെ കുട്ടിയൊന്ന് കാണാൻ വന്നതാ. ഇതെന്റെ മോനാ, നീലാണ്ടൻ. ഇവിടുത്തെ കുഞ്ഞിന്റെ ക്ലാസ്സിലാ പഠിച്ചത്.
6: കയറി വരൂ. മോൾ ഇന്നലെയും കൂടി നീലകണ്ഠന്റെ കാര്യം പറഞ്ഞതേ ഉള്ളൂ. മോനിപ്പൊ എങ്ങനെയുണ്ട്? ഹോസ്പിറ്റലിൽ കാട്ടിയില്ലേ?
8: കൊറേ ആശുപത്രി കയറി ഇറങ്ങി, ദണ്ണം കുറവില്ല. എന്റെ കുഞ്ഞിന്റെ കണ്ണ് ചികിത്സിക്കാൻ കിടപ്പാടവും വിറ്റു. കിഴക്കൻ നാട്ടില് അമ്മാമ്മയുടെ വീട്ടിലോട്ട് മാറുക. പോണേന്റെ മുമ്പ് ഇവിടുത്തെ കുഞ്ഞിനെ ഒന്ന് കാണണമെന്ന് ഇവൻ ഒരേ വാശി. കൊച്ചിലേ അച്ഛൻ മരിച്ചുപോയി. വളരുമ്പോ എന്റെ കുട്ടി പഠിച്ച് വലിയൊരാളാവുന്നാ ഞാൻ നിരീക്ഷിച്ചത്. പക്ഷേ എല്ലാം
6: കരയാതെ, എല്ലാം മാറും. അനു, ഇങ്ങോട്ട് വരൂ. ഇതാരാ വന്നതെന്ന് നോക്കൂ.
2: ഹായ് നീലകണ്ഠ, ഞങ്ങൾക്ക് വീടറിയില്ലായിരുന്നു. ലല്ലെ അങ്ങോട്ട് വന്നേനെ. നീലകണ്ഠ, നിന്റെ കണ്ണ്.
4: പനി വന്നതാ അനുദാരേ, ഇപ്പോ എന്റെ കണ്ണ്. ദാ നോക്ക്, അനുദാരയ്ക്ക് ഞാൻ ചെറുപുന്നത്തളിരി കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്നലെ അത് വിറ്റു. അനുദാരയ്ക്ക് തരാൻ അമ്മയെ കൊണ്ട് പറക്കി വെച്ചതാ.
2: നീലകണ്ഠ,
4: അയ്യേ, എന്തിനാ ഇങ്ങനെ കരയണേ? നോക്ക്, ഞാൻ കരയണില്ലല്ലോ.
2: വാ നീലകണ്ഠ, എന്റെ മുറി കാട്ടിത്തരാ. എന്റെ കയ്യിൽ പിടിച്ചോളൂ, അവിടെ സ്റ്റെപ്പാ.
4: ഷോ, എത്ര വലിയ വീടാ അനുദാരയുടെ. ഇപ്പൊ ഏത് പാഠമാ അനുദാരെ പഠിപ്പിക്കുന്നേ? ഒന്ന് വായിച്ചേ, കേൾക്കട്ടെ.
2: ഞാൻ നീലകണ്ഠന് തരാൻ കൊറേ പെൻസിൽ എടുത്ത് വെച്ചിട്ടുണ്ട്.
4: ഇനി എനിക്ക് എന്തിനാ പെൻസിൽ? ഇതിന്റെ നിറം എന്താ അനുദാരെ?
2: അതോ പച്ച.
4: ഇതോ
2: ഇത് നീല.
6: ദാ കുറച്ച് ഡ്രസ്സും കുറച്ച് കാശുമാണ്, വഴി ചെലവിനിരിക്കട്ടെ.
8: എന്നാ നമുക്ക് ഇറങ്ങാൻ നീല.
4: അനുദാര ഒത്തിരി പടം വരയ്ക്കണം, വലിയ ചിത്രകാരിയാവണം. എന്നാ ഞങ്ങൾ പോട്ടെ അനുദാരെ. ഇനി എന്റെ പങ്കൂടെ അനുദാര പഠിച്ചോളൂ കേട്ടോ.
2: നീലകണ്ഠ, നമ്മളിനി ഒരിക്കലും കാണൂലേ.
4: ഇനി ഒരു കൂട്ടം കൂട്ടുകാരാണ് നമ്മോടൊപ്പം ഉള്ളത്.
2: എന്താ പരിപാടി എന്നറിയാൻ ആകാംക്ഷയില്ലേ?
4: ഒരു സംഘഗാനമായിട്ടാണ് എത്തുന്നത്. പാടുന്നവർ അദാലിയ മരിയ ബിനു, ആൻ മാത്യു, അനാമിക, വൈകലക്ഷ്മി,
2: അമേയ, അലീന സാറ സിനോജ്, ഐഫ റയാൻ.

0: ഇനി നമുക്കൊരു നാടൻ പാട്ട് കേട്ടാലോ?
1: നിങ്ങൾ ഈ പാട്ട് ആരാണ് പഠിപ്പിച്ചത്?
2: ഞങ്ങളുടെ മ്യൂസിക് ടീച്ചർ രാധിക ടീച്ചറാണ്.
0: പാടുന്നവർ അനുശ്രീ, ശ്രീലക്ഷ്മി, ബിയ. വൈഗ ആർ, കൃഷ്ണഗാഥ എസ്, ശ്രാവണി സുനിൽ, റിയ മറിയം, ഷാജി.

0: അടുത്തത് ഒരു കീബോർഡ് വാദനമാണ്. നേഹ ഡെനീസാണ് കീബോർഡ് വായിക്കുന്നത്.
1: നേഹ, ഏതെല്ലാം പാട്ടുകളാണ് വായിക്കുന്നത്?
2: ഞാൻ വായിക്കുന്നത് ലൈലാകമേ, പുതുമഴ എന്നീ പാട്ടുകളാണ്.

0: ഇനി ബാലലോകത്തിൽ നമുക്കൊരു ദേശഭക്തി ഗാനം കേട്ടാലോ?
1: പാടുന്നവർ അനുഗ്രഹാവി, വേദാ വിജയൻ, അമയാവി, ഇവാനിയ എൽസാഷിനു, ആയിഷ സിദ്ദിഖ, മന്ന ഗ്രേസ് സിബി, കെസിയ മേരി ജിതേഷ്, ഏഞ്ചലിൻ മേരി, കെസിയ അജു, ആഫീൻ റയാൻ.

കൂട്ടുകാരെ, ഞങ്ങൾ അവതരിപ്പിച്ച പരിപാടികൾ നിങ്ങൾക്ക് ഇഷ്ടമായോ? ഞങ്ങൾ പത്തനാപുരം മൗണ്ട് താബോർ ഹൈസ്കൂളിലെ വിദ്യാർത്ഥിനികളാണ് നിങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നത്. നന്ദി, നമസ്കാരം.

ആകാശവാണി അനന്തപുരി FM 101.9 സമയം 11 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. കുട്ടികൾക്കുള്ള ചലച്ചിത്ര ഗാനങ്ങളുമായി ഇപ്പോൾ പഞ്ചാര മിഠായി. ആദ്യം ഒപ്പം എന്ന ചിത്രത്തിൽ MG ശ്രീകുമാറും ശ്രേയ ജയദീപും പാടിയ ഗാനം കേൾക്കാം. രചന ഹരിനാരായണൻ, സംഗീതം 4 മ്യൂസിക്സ്.

0: വെളുത്ത സൗന്ദര്യ സോപ്പ്, നിർമ്മയുടെ ഉപഹാരം, എന്റെ രൂപലാവണ്യത്തിന്റെ രഹസ്യം. അയ്യായിരം വിജയികളുമായി പെട്ടാപ്പിള്ളിയിൽ വമ്പനോണം കൊമ്പൻ ഓഫർ
1: നേടാം. അഞ്ച് ഹീറോ മാവറിക് 440 ബൈക്കുകൾ, അഞ്ച് ലേഡീസ് ഇ വി സ്കൂട്ടറുകൾ, എസികൾ, ടിവികൾ, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീനുകൾ, മൊബൈൽ ഫോണുകൾ, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി നിരവധി സമ്മാനങ്ങൾ.
0: കൂടാതെ 10,000 രൂപ വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്, ആകർഷകമായ ഫിനാൻസ് ഓഫറുകളും.
1: പെട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
2: അതെ, സാനിറ്ററി വെയർ വാങ്ങണ്ടേ?
3: അനന്തപുരി സാനിറ്റേഷൻസിൽ പോകണ്ടേ എന്ന് ചോദിച്ചാ പോരെ.
4: വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകൾക്കും സന്ദർശിക്കൂ. 25 വർഷമായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
5: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ് ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ
6: ഷോറൂം സന്ദർശിക്കൂ.
7: ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
8: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വൈലൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
0: ലംഹേ സ്പോൺസേർഡ് പരിപാടി, വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.
9: ചിത്രം എന്റെ മാമാട്ടിക്കുട്ടി അമ്മയ്ക്ക്. ചിത്ര പാടിയ ഗാനം രചന ബിജു തിരുമല, സംഗീതം ജെറി അമൽദേവ്.

0: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണ ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ വീതം 20 പേർക്ക്. ടിക്കറ്റ് വില 500 രൂപ. നറുക്കെടുപ്പ് സെപ്റ്റംബർ 26.
1: കേരളത്തിലെ അംഗീകൃത ഏജന്റുമാരിൽ നിന്നും അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: MRT ലോണം പൊന്നോണം ഓഫറിൽ നിറയെ സമ്മാനം.
0: 2000 രൂപയ്ക്ക് മുകളിലുള്ള എല്ലാ പർച്ചേസുകൾക്കും സായി കുക്ക്വെയർ ഡിന്നർ സെറ്റ് തുടങ്ങിയ ഉറപ്പായ സമ്മാനങ്ങൾ.
3: ആഴ്ചയിൽ ഒരു ഭാഗ്യശാലിക്ക് ഒരു ഗോൾഡ് കോയിൻ. ഈ ഓഫർ ജൂലൈ 25 മുതൽ ഓഗസ്റ്റ് 26 വരെ. MRT മെറ്റൽ മാർട്ട് ചാലയിലും മാർക്കറ്റ് റോഡ് വാട്ടർ അതോറിറ്റിക്ക് എതിർവശത്തും. കണ്ടീഷൻസ് അപ്ലൈ.
4: ഓണം വരവായി.
5: ഏവർക്കും വേണ്ട ബ്രാൻഡഡ് വസ്ത്രങ്ങളുടെയും ബ്രാൻഡഡ് നൈറ്റികളുടെയും വലിയ കളക്ഷനുമായി നൈറ്റി ഷോപ്പ്.
4: മികച്ച ക്വാളിറ്റി ആകർഷകമായ വിലയിൽ വാങ്ങാം.
5: 2 നിലകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം. നൈറ്റി ഷോപ്പ് വെസ്റ്റ് ഫോർട്ട് NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
6: ഒരറിയിപ്പ്. നാളെ രാവിലെ 11 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ സൈബർ കുറ്റകൃത്യങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് സൈബർ ഡിവിഷനിലെ ഹരിലാൽ പി മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, 9495565631, 9495569631. അറിയിപ്പ് സമാപിച്ചു.
7: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതിപഥരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രയോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ്, വെള്ളായണി, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണന്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും കുറഞ്ഞ പണിക്കൂലിയും.
8: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി.
9: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
6: ചിത്രം അഴകിയ രാവണൻ, യേശുദാസും ശബനയും പാടിയ ഗാനം, രചന കൈതപ്രം, സംഗീതം വിദ്യാസാഗർ.

0: സ്വർണം വാങ്ങാൻ ഇനി ഒരു ടെൻഷനേ ഇല്ല. സുബയ്യ ജ്വല്ലേഴ്സിന്റെ മെഗാ ഷോറൂം ആര്യശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജ്വല്ലേഴ്സ് ആര്യശാല.
1: ചിത്രം ആകാശ മിഠായി. അഭിജിത്ത് വിജയൻ പാടിയ ഗാനം. രചന റഫീഖ് അഹമ്മദ്. സംഗീതം മൻസൂർ അഹമ്മദ്.

അനന്തപുരി എഫ് എമ്മിൽ ഇന്ന് ഉച്ചയ്ക്ക് 1-2 ഈണപൂക്കൂട. ശ്രോതാക്കൾ വാട്സ്ആപ്പ് സന്ദേശത്തിലൂടെ ആവശ്യപ്പെടുന്ന ഇഷ്ടഗാനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പരിപാടി. ഈ പരിപാടിയിലേക്ക് സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8281420305. മറക്കാതെ കേൾക്കുക, സന്ദേശങ്ങൾ അയക്കുക. നമ്പർ ഒരിക്കൽ കൂടി 8281420305. ഈണപ്പൂക്കൂട ഇന്ന് ഉച്ചയ്ക്ക് 1-2 അനന്തപുരി എഫ് എമ്മിൽ. ചിത്രം പപ്പയുടെ സ്വന്തം അപ്പോസ്. ചിത്രയും മിൻമിനിയും പാടിയ ഗാനം രചന ബിജു തിരുമല, സംഗീതം ഇളയരാജ.

ഇതുവരെ കേട്ടത് പഞ്ചാര മിഠായി. ആകാശവാണി അനന്തപുരി FM 101.9 സമയം 12 മണി.

0: നമസ്കാരം. പ്രധാന വാർത്തകൾ.
1: രാഷ്ട്രപതി ദ്രൌപദി മുർമു നാളെ 3 ദിവസത്തെ സന്ദർശനത്തിന് ഒഡീഷയിലെത്തും. കട്ടക്, ഭുവനേശ്വർ, ബഹ്റാംപൂർ, തപ്താപാനി എന്നിവിടങ്ങളിലെ വിദ്യാഭ്യാസ സാംസ്കാരിക പരിപാടികളിൽ രാഷ്ട്രപതി പങ്കെടുക്കും. ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച സൺഡേ സോൺ സൈക്കിൾ പരിപാടിയുടെ 84th പതിപ്പിൽ പങ്കെടുത്ത് കേന്ദ്രമന്ത്രി ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ ലഹരിമുക്ത ഭാരതം എന്ന ലക്ഷ്യത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ ഏത് അടിയന്തര സാഹചര്യവും നേരിടാൻ ഗവൺമെന്റ് പൂർണ്ണ സജ്ജമാണെന്ന് തദ്ദേശ ഭരണവകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടർ ഡോക്ടർ ദിവ്യ എസ് അയ്യർ. നടപടികൾ ഏകോപിപ്പിക്കുന്നതിന് അവലോകന യോഗം ചേർന്നു. കോട്ടയം ജില്ലയിൽ ശക്തമായ മഴയും വെള്ളപ്പൊക്കവും തുടരുന്ന സാഹചര്യത്തിൽ പകർച്ചവ്യാധികൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എൻ പ്രിയ. മഴക്കാല രോഗങ്ങൾ തടയുന്നതിന് ഹെൽത്ത് ഇൻസ്പെക്ടർമാരും മറ്റ് ആരോഗ്യ പ്രവർത്തകരും നൽകുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണമെന്നും ഡിഎംഒ നിർദ്ദേശിച്ചു. സംസ്ഥാനത്ത് ഇന്ന് അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് തിരുവനന്തപുരം, കൊല്ലം ഒഴികെ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയാണ്. കണ്ണൂർ മാടായിൽ വീടിന്റെ മേൽക്കൂര തകർന്നു വീണ് 7 വയസ്സുകാരന് പരിക്കേറ്റു. കുളവയൽ റോഡിലെ പാർത്ഥിപനാണ് പരിക്ക്. ബാലവേലയും കുട്ടിക്കടത്തും അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ഓപ്പറേഷൻ മുസ്കാൻ 12 എന്ന പേരിൽ 1 മാസത്തെ പ്രത്യേക ദൌത്യത്തിൽ തെലങ്കാന പോലീസ് 6307 കുട്ടികളെ രക്ഷപ്പെടുത്തി. കഴിഞ്ഞ മാസം 1 മുതൽ 31 വരെ നടത്തിയ പരിശോധനയിൽ 620 പോലീസ് ഉദ്യോഗസ്ഥർ പങ്കെടുത്തു. സംസ്ഥാന ജൂനിയർ ബോയ്സ് അന്തർജില്ലാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിന് മറ്റന്നാൾ തൃശൂർ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ തുടക്കമാകും. ഉദ്ഘാടന മത്സരത്തിൽ ആതിഥേയരായ തൃശൂർ പത്തനംതിട്ടയെ നേരിടും. അനന്തപുരി FM ൽ പ്രധാന വാർത്തകൾ വീണ്ടും 1 മണിക്ക് കേൾക്കാം.

യുഗ്മഗാനങ്ങളുമായി ഇപ്പോൾ ഗാനമാലിക. ചിത്രം ആറാം തമ്പുരാൻ. എം ജി ശ്രീകുമാറും സുജാതയും പാടിയ ഗാനം. രചന ഗിരീഷ് പോത്തഞ്ചേരി, സംഗീതം രവീന്ദ്രൻ.

0: 5000 വിജയികളുമായി പെട്ടാപ്പിള്ളിയിൽ വമ്പനോണം കമ്പൻ ഓഫർ
1: നേടാം. 5 ഹീറോ മാവറിക് 440 ബൈക്കുകൾ, 5 ലേഡീസ് ഇവി സ്കൂട്ടറുകൾ, എസികൾ, ടിവികൾ, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീനുകൾ, മൊബൈൽ ഫോണുകൾ, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി നിരവധി സമ്മാനങ്ങൾ.
0: കൂടാതെ 10,000 രൂപ വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്, ആകർഷകമായ ഫിനാൻസ് ഓഫറുകളും.
1: പെട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
2: ചിത്രം ചാന്ദുപൊട്ട്, ഷാബാസമനും സുജാതയും പാടിയ ഗാനം, രചന വയലാർ ശരചന്ദ്രവർമ്മ, സംഗീതം വിദ്യാസാഗർ.

0: ഒരറിയിപ്പ്. നാളെ രാവിലെ 11 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോൺ ഇൻ പരിപാടിയിൽ സൈബർ കുറ്റകൃത്യങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് സൈബർ ഡിവിഷനിലെ ഹരിലാൽ പി മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, 9495565631, 9496596321. അറിയിപ്പ് സമാപിച്ചു.
1: നാളെ രാവിലെ 10 മണിക്ക് ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ എഴുത്തുകാരിയും മൃഗാവകാശ പ്രവർത്തകയുമായ ശ്രീദേവി എസ് കർത്ത പങ്കെടുക്കുന്ന പരിപാടിയുടെ അവസാന ഭാഗം കേൾക്കാം.
2: ഇപ്പൊ വിശക്കുന്ന ഒരു ജീവി ഗാർഡ് ചെയ്യുമ്പോ അതിന്റെ അഗ്രഷൻ കൂടുന്ന ആലോചിച്ചു നോക്കും അല്ലെ. ഒരാളൊരു കാവൽക്കാരനാണ്, അയാൾ ഭയങ്കര എക്സ്ട്രീംലി അഗ്രസീവ്.

0: ആവുമ്പോ അയാൾ എന്തും ചെയ്യും. അതേ അവസ്ഥയാണ് ഇപ്പൊ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത്.
1: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നാളെ രാവിലെ 10 മണിക്ക്.
2: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
3: എന്നും രാവിലെ 10:30.
2: പ്രായോജകർ,
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
4: ചിത്രം റോക്ക് ആൻഡ് റോൾ. മധു ബാലകൃഷ്ണനും സുജാതയും പാടിയ ഗാനം. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

0: കനത്ത സൗന്ദര്യ സോപ്പ് നിർമ്മയുടെ ഉപഹാരം എന്റെ രൂപലാവണ്യത്തിന്റെ രഹസ്യം.
1: സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണ ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ വീതം 20 പേർക്ക്. ടിക്കറ്റ് വില 500 രൂപ. നറുക്കെടുപ്പ് സെപ്റ്റംബർ 26.
2: കേരളത്തിലെ അംഗീകൃത ഏജന്റുമാരിൽ നിന്നും അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
3: ചിത്രം കഥ തുടരുന്നു. വിജയ് യേശുദാസും ശ്വേതയും പാടിയ ഗാനം. രചന വയലാർ ശരചന്ദ്ര വർമ്മ. സംഗീതം ഇളയരാജ.

0: ലംഹെ സ്പോൺസേർഡ് പരിപാടി വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.
1: പി എം ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗൈ ഹൈ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: കേ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കറ്റ.

അനന്തപുരി എഫ്എമ്മിൽ ഇന്ന് ഉച്ചയ്ക്ക് 1-2 ഈണപ്പൂക്കൂട. ശ്രോതാക്കൾ വാട്സ്ആപ്പ് സന്ദേശത്തിലൂടെ ആവശ്യപ്പെടുന്ന ഇഷ്ടഗാനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പരിപാടി. ഈ പരിപാടിയിലേക്ക് സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8281-4203-05. മറക്കാതെ കേൾക്കുക, സന്ദേശങ്ങൾ അയക്കുക. നമ്പർ ഒരിക്കൽ കൂടി 8281-4203-05. ഈണപ്പൂക്കൂട ഇന്ന് ഉച്ചയ്ക്ക് 1-2 അനന്തപുരി എഫ്എമ്മിൽ. ചിത്രം 1983, ജയചന്ദ്രനും വാണി ജയറാമും പാടിയ ഗാനം. രചന ഹരിനാരായണൻ, സംഗീതം ഗോപി സുന്ദർ.

0: പലപ്പോഴും നമ്മൾ വരാന്തയിൽ വന്ന് നിന്ന് ആ മഴ ആസ്വദിക്കാൻ വേണ്ടി ഇറങ്ങി നിന്ന് കണ്ടിട്ടൊക്കെ ഉണ്ട്.
1: ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281 4203 05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.

ഉൾപ്പെടുത്താം എന്നുള്ളതാണ്. ലോകാരോഗ്യ സംഘടന, ഐക്യരാഷ്ട്ര ശിശുക്ഷേമ സമിതി എന്നിവയുടെ സഹകരണത്തോടെ മുലയൂട്ടൽ പ്രവർത്തനങ്ങൾ, ദി വേൾഡ് അലയൻസ് ഫോർ ബ്രസ്റ്റ് ഫീഡിംഗ് ആക്ഷൻ ഇന്ത്യയുൾപ്പെടെ 170 രാഷ്ട്രങ്ങളിൽ ഏകോപിപ്പിക്കുന്നു. ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ നിർണായകമായ ദിനങ്ങളായി കരുതപ്പെടുന്നത് അയാൾ അമ്മയുടെ ഗർഭപാത്രത്തിൽ ആയിരിക്കുന്ന കാലം മുതൽ ആദ്യത്തെ 1000 ദിവസങ്ങളാണ്. ഗർഭാശയത്തിൽ കഴിയുന്ന 270 ദിവസങ്ങളും ജനിച്ച ശേഷമുള്ള ആദ്യ 2 വർഷങ്ങളും ഉൾപ്പെട്ടതാണ് ഈ കാലഘട്ടം. ഒരു കുട്ടിയെ മാനസികവും ശാരീരികവുമായി സ്വാധീനിക്കുവാൻ കഴിയുന്ന ഈ ദിവസങ്ങൾക്ക് കുട്ടിയുടെ ഭാവി ജീവിതത്തിൽ വളരെയധികം പ്രാധാന്യമുണ്ട്. കുഞ്ഞിന്റെ ആരോഗ്യ പോഷകനില, ബുദ്ധി, ഉയരം, വിദ്യാഭ്യാസം, വൈകാരിക സാമൂഹിക വികാസം, പെരുമാറ്റം എന്നീ കാര്യങ്ങളെല്ലാം പ്രധാനമായും ഈ 1000 ദിവസങ്ങളിൽ സുപ്രധാനമായ പങ്കുവഹിക്കുന്നുണ്ട്. അമ്മയുടെ ഗർഭപാത്രത്തിലായിരിക്കുമ്പോഴേ കുഞ്ഞിന്റെ ഭാവി തീരുമാനിക്കപ്പെട്ട് കഴിഞ്ഞു എന്നർത്ഥം. മുലയൂട്ടൽ കുഞ്ഞിന്റെ ശാരീരിക മാനസികാരോഗ്യം നിലനിർത്താനുള്ള അടിത്തറയാണ്. ഇന്നത്തെ കാലത്ത് നമുക്ക് ധാരാളം ആധുനിക സൗകര്യങ്ങളും വിവിധതരം ശിശുഭക്ഷണ ഉൽപ്പന്നങ്ങളും ലഭ്യമാണ്. എന്നാൽ ഒരു കാര്യത്തിൽ ശാസ്ത്രലോകം എന്നും ഒരേ അഭിപ്രായത്തിലാണ്, അമ്മയുടെ പാലിന് പകരം വെക്കാൻ മറ്റൊന്നിനും കഴിയില്ല എന്നുള്ളത്. കുഞ്ഞ് ജനിച്ച് ഈ ലോകത്തേക്ക് വരുമ്പോൾ അതിന്റെ രോഗപ്രതിരോധ ശേഷി പൂർണമായും വികസിച്ചിട്ടുണ്ടാവില്ല. ഈ സമയം കുഞ്ഞിനെ സംരക്ഷിക്കുന്ന ആദ്യ കവചമാണ് അമ്മയുടെ പാൽ. ലോകാരോഗ്യ സംഘടനയുടെ നിർദ്ദേശമനുസരിച്ച് കുഞ്ഞ് ജനിച്ച് ആദ്യ 1 മണിക്കൂറിനുള്ളിൽ മുലയൂട്ടൽ ആരംഭിക്കണം. സിസേറിയൻ ആണെങ്കിൽ 1.5 മുതൽ 2 മണിക്കൂറിനുള്ളിൽ പാൽ കൊടുക്കാം. കുഞ്ഞ് ജനിച്ച് 1 മണിക്കൂറിനുള്ളിൽ തന്നെ അമ്മയിൽ നിന്ന് കുഞ്ഞിന് നൽകുന്ന മുലപ്പാലാണ് കൊളസ്ട്രം. കുഞ്ഞിന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യ പാലാണ് കൊളസ്ട്രം. പ്രസവിക്കുന്നതിന് തൊട്ടു മുൻപ് തന്നെ എല്ലാ സ്ത്രീകളിലും കൊളസ്ട്രം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. ഇളം മഞ്ഞ നിറത്തിലുള്ള പാലാണിത്. ചിലർ ഇത് കളയണമെന്ന് തെറ്റായി വിശ്വസിക്കാറുണ്ട്. എന്നാൽ ഇതാണ് യഥാർത്ഥത്തിൽ കുഞ്ഞിന്റെ ആദ്യ വാക്സിൻ. ഇതിൽ കൊഴുപ്പിന്റെ അളവ് വളരെ കുറവാണ്. കൊളസ്ട്രം കുഞ്ഞിന് നിർബന്ധമായും നൽകേണ്ടതാണ്. ഇത് കുഞ്ഞിന്റെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു, മഞ്ഞപ്പിത്തം തടയുന്നു, വളർച്ചയ്ക്ക് സഹായിക്കുന്നു. ഇതിലുള്ള ഇമ്മ്യൂണോഗ്ലോബുലിൻ IgA പോലുള്ള പ്രതിരോധ ഘടകങ്ങൾ കുഞ്ഞിന്റെ കുടലിനെയും ശ്വാസകോശത്തെയും അണുബാധകളിൽ നിന്ന് സംരക്ഷിക്കുന്നു. ജനനം മുതൽ ആദ്യ 6 മാസം വരെ അമ്മയുടെ പാൽ മാത്രം നൽകണമെന്നാണ് WHO യുണിസെഫും ശുപാർശ ചെയ്യുന്നത്. കുഞ്ഞ് ജനിച്ചതിനു ശേഷമുള്ള ആദ്യത്തെ 6 മാസക്കാലം അതിന്റെ വളർച്ചയിലും ആരോഗ്യത്തിലും ഏറ്റവും നിർണായകമാണ്. ഈ കാലയളവിൽ കുഞ്ഞിന് മുലപ്പാൽ മാത്രം നൽകുന്നതിനെയാണ് എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിംഗ് എന്ന് പറയുന്നത്. ആദ്യത്തെ 6 മാസം കുഞ്ഞിന് ആവശ്യമുള്ള എല്ലാ പോഷകങ്ങളും കൃത്യമായ അളവിൽ മുലപ്പാലിൽ അടങ്ങിയിരിക്കുന്നു. മുലപ്പാലിലുള്ള ആന്റിബോഡികൾ കുഞ്ഞിനെ അണുബാധകൾ, വയറിളക്കം, ന്യൂമോണിയ എന്നിവയിൽ നിന്ന് സംരക്ഷിക്കുന്നു. കുഞ്ഞിന്റെ ദഹനവ്യവസ്ഥ വളരെ മൃദുവാണ്. എളുപ്പത്തിൽ ദഹിക്കാൻ സഹായിക്കുന്ന ഒരേ ഒരു ആഹാരം മുലപ്പാൽ മാത്രമാണ്. കുഞ്ഞിന്റെ തലച്ചോറിന്റെ ശരിയായ വളർച്ചയ്ക്കും ബുദ്ധിശക്തിക്കും സഹായിക്കുന്ന DHA ഡെക്കോസാ ഹെക്സനോയിക് ആസിഡ് പോലുള്ള അവശ്യ ഫാറ്റി ആസിഡുകൾ മുലപ്പാലിൽ ധാരാളമുണ്ട്. അമ്മയുടെ പാലിൽ ഏകദേശം 87% വെള്ളമാണ്. അതിനാൽ കുഞ്ഞിനാവശ്യമായ ജലാംശം മുഴുവൻ അമ്മയുടെ പാലിൽ തന്നെ ലഭിക്കും. തേൻ, ഗ്ലൂക്കോസ് വെള്ളം, കഞ്ഞിവെള്ളം, പശുവിൻ പാൽ, ജ്യൂസ് എന്നിവ ആദ്യ 6 മാസം നൽകുന്നത് അണുബാധയ്ക്കും ദഹന പ്രശ്നങ്ങൾക്കും കാരണമാകും. മുലപ്പാൽ കുഞ്ഞിനെ വൈറസ്, ഫംഗസ് ബാധകളിൽ നിന്ന് സംരക്ഷിച്ചു നിർത്തുന്നു. മൂക്ക്, തൊണ്ട, ദഹനഗ്രന്ഥി എന്നിവയ്ക്ക് പ്രൊട്ടക്ഷൻ തീർക്കാനും ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളിൽ നിന്ന് സംരക്ഷിച്ചു നിർത്താനും മുലപ്പാൽ നല്ലതാണ്. മുലപ്പാൽ കുടിക്കുന്ന കുഞ്ഞിന്റെ ശരീരത്തിൽ നല്ല ഗട്ട് ബാക്ടീരിയ ഉണ്ടായിരിക്കും. ഇത് ശരീരത്തിൽ കൊഴുപ്പടിയുന്നത് തടഞ്ഞ് ഭാവിയിൽ പൊണ്ണത്തടി വരാതെ സംരക്ഷിക്കുന്നു. മുലപ്പാലിൽ അടങ്ങിയിരിക്കുന്ന ബയോ ആക്റ്റീവ് ഘടകങ്ങൾ മെറ്റബോളിസം നിയന്ത്രിക്കുന്നു. മുലയൂട്ടൽ കൊണ്ട് അമ്മയ്ക്കുള്ള ഗുണങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം. മുലയൂട്ടൽ ഗർഭാശയ സങ്കോചത്തിന് സഹായിക്കുകയും പ്രസവാനന്തര രക്തസ്രാവം കുറയ്ക്കുകയും ചെയ്യുന്ന ഓക്സിറ്റോസിൻ എന്ന ഹോർമോണിന്റെ ഉൽപ്പാദനത്തിന് കാരണമാകുന്നു.
കൂടാതെ ഗർഭാശയം ഗർഭധാരണത്തിന്

0: മുൻപുള്ള വലിപ്പത്തിലേക്ക് വേഗം മടങ്ങാൻ സഹായിക്കുന്നു. മുലയൂട്ടൽ അധിക കലോറി ഉപയോഗിക്കുന്നതിനാൽ അമ്മമാർക്ക് ഗർഭകാലത്ത് വർദ്ധിച്ച ഭാരം കുറയ്ക്കാൻ സഹായിക്കുന്നു. സംഭരിക്കുന്ന കൊഴുപ്പിനെ ഊർജത്തിനായി സമാഹരിക്കുന്നതിനും ക്രമേണ ആരോഗ്യകരമായ ശരീരഭാരം കുറച്ചു നിർത്തുകയും ചെയ്യുന്നു. മുലയൂട്ടൽ പ്രൊലാക്ടിൻ, ഓക്സിറ്റോസിൻ എന്നീ ഹോർമോണുകളെ നിയന്ത്രിക്കാൻ സഹായിക്കുന്നു. സമ്മർദ്ദത്തിന്റെയും ഉത്കണ്ഠയുടെയും അളവ് കുറയ്ക്കുന്നതിനും ഈ ഹോർമോണുകൾ പങ്കുവഹിക്കുന്നു. മുലയൂട്ടുന്ന അമ്മമാർക്ക് സ്തനാർബുദം, അണ്ടാശയാർബുദം, ടൈപ്പ് 2 പ്രമേഹം, പ്രസവാനന്തര വിഷാദം തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. മുലയൂട്ടൽ അമ്മയും കുഞ്ഞും തമ്മിലുള്ള ഒരു സവിശേഷമായ വൈകാരിക ബന്ധം സാധ്യമാക്കുന്നു. പ്രസവശേഷം അമ്മയുടെ ആഹാരം എങ്ങനെ തിരഞ്ഞെടുക്കാം? പ്രസവശേഷം അമ്മയുടെ ആഹാരം തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ ഏറെ ശ്രദ്ധയും ജാഗ്രതയും പുലർത്തേണ്ടത് പ്രധാനമാണ്. അമ്മയുടെ ഭക്ഷണം കുഞ്ഞിന്റെ വളർച്ചയ്ക്കും വികാസത്തിനുമുള്ള പോഷണം ലഭ്യമാക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്നു. മുലയൂട്ടുന്ന അമ്മയ്ക്ക് സമീകൃതാഹാരം പ്രധാനമാണ്. കൃത്യമായ അളവിലുള്ള അന്നജം, മാംസ്യം, കൊഴുപ്പ്, പഴങ്ങൾ, പച്ചക്കറികൾ, നാരുകൾ, വെള്ളം ഇവയെല്ലാം അടങ്ങിയ ഭക്ഷണം നിത്യവും ആഹാരത്തിൽ ഉൾപ്പെടുത്തണം. പ്രസവശേഷം അമ്മയ്ക്ക് ഊർജത്തിന്റെ ആവശ്യകത വളരെ കൂടുതലാണ്. ആദ്യത്തെ 6 മാസത്തിൽ അധിക ഊർജം പ്രതിദിനം 500 മുതൽ 550 കിലോ കലോറിയും തുടർന്നുള്ള മാസങ്ങളിൽ 400 മുതൽ 450 കിലോ കലോറിയും ഉണ്ടെന്ന് ഉറപ്പാക്കണം. ഒരു ദിവസത്തേക്ക് വേണ്ട ഊർജത്തിന്റെ അളവ് 2400 മുതൽ 3000 കിലോ കലോറി വരെയാണ്. കൂടുതൽ ഊർജം നൽകുന്ന കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്സ് അടങ്ങിയ തവിടുകളയാത്ത അരി, റാഗി, ഗോതമ്പ്, ഓട്സ്, ബജറ എന്നീ മുഴുധാന്യങ്ങൾ ഉൾപ്പെടുത്തണം. മുലയൂട്ടുന്ന കാലത്ത് പ്രോട്ടീനിന്റെ ആവശ്യകത കൂടുതലാണ്. ആദ്യത്തെ 6 മാസം 19 ഗ്രാം പ്രോട്ടീനും പിന്നീടുള്ള 6 to 12 മാസം 13 ഗ്രാം പ്രോട്ടീനും അധികമായി ആവശ്യമാണ്. പാൽ, പാലുൽപ്പന്നങ്ങൾ, പയർ, പരിപ്പ് വർഗ്ഗങ്ങൾ, മത്സ്യം, മുട്ട, ഇറച്ചി എന്നിവ ആഹാരത്തിൽ ഉൾപ്പെടുത്തണം. 3 മണിക്കൂർ ഇടവിട്ട് ചെറിയ അളവിൽ ഭക്ഷണം കഴിക്കാൻ ശ്രദ്ധിക്കണം. ദിവസവും പഴങ്ങൾ കഴിക്കണം. നന്നായി പാലുണ്ടാകാൻ കുറഞ്ഞത് 8 ഗ്ലാസ് വെള്ളം കുടിക്കണം. നാരങ്ങാ വെള്ളം, മോരിൻ വെള്ളം, കരിക്കിൻ വെള്ളം ഇവ ഉൾപ്പെടുത്തണം. കാൽഷ്യം, വൈറ്റമിൻ ഡി, വൈറ്റമിൻ B12, ഒമേഗ 3 ഫാറ്റി ആസിഡുകൾ, വിറ്റമിൻ കെ തുടങ്ങിയ പോഷകങ്ങൾ ഭക്ഷണത്തിൽ ഉറപ്പാക്കണം. മുലയൂട്ടുന്ന അമ്മമാർക്ക് ദിവസേനയുള്ള ഭക്ഷണത്തിൽ 30% ഊർജത്തിന്റെ അളവ് കൊഴുപ്പിനുള്ളതാണ്. മുലയൂട്ടൽ കാലം ചില അവശ്യ ഫാറ്റി ആസിഡുകളുടെ ആവശ്യം വർദ്ധിക്കുന്നു. കൊഴുപ്പ് ലയിക്കുന്ന വിറ്റമിനുകളായ വിറ്റമിൻ എ, വിറ്റമിൻ ഡി, ഇ ആൻഡ് കെ കൂടാതെ വെള്ളത്തിൽ ലയിക്കുന്ന ബി വിറ്റമിനുകളും ഈ കാലത്ത് അത്യാവശ്യമാണ്. തവിടുകളയാത്ത അരി, റാഗി, മുഴുവൻ ഗോതമ്പ് ഇവയിൽ വിറ്റമിൻ ബി അടങ്ങിയിട്ടുണ്ട്. മുലയൂട്ടൽ വിജയകരമാക്കാൻ അമ്മയ്ക്ക് മാത്രമല്ല കുടുംബത്തിന്റെയും സമൂഹത്തിന്റെയും പിന്തുണ ആവശ്യമാണ്. ജോലിസ്ഥലങ്ങളിലും മുലയൂട്ടുന്ന അമ്മമാർക്ക് അനുയോജ്യമായ സൗകര്യങ്ങൾ ഒരുക്കേണ്ടത് സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണ്. മുലയൂട്ടൽ എന്നത് കുഞ്ഞിന്റെ വിശപ്പ് മാറ്റാനുള്ള മാർഗം മാത്രമല്ല ആരോഗ്യമുള്ള ഒരു തലമുറയെ വളർത്താനുള്ള ഫലപ്രദമായ മാർഗമാണ്.
1: ലോക മുലയൂട്ടൽ വാരത്തോടനുബന്ധിച്ച് ഇതുവരെ സംസാരിച്ചത് പോഷകാഹാര വിദഗ്ധ പ്രീതി ആർ നായർ.

ആകാശവാണി അനന്തപുരി എഫ് എം 101.9 സമയം 12 മണി കഴിഞ്ഞ് 50 മിനിറ്റ്. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ചിത്രം ഞാൻ ഗന്ധർവൻ, യേശുദാസ് പാടിയ ഗാനം, രചന കൈതപ്രം, സംഗീതം ജോൺസൺ.

0: സമയം 1 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ഇന്ത്യ വികസിത ഭാരതത്തിലേക്ക് നീങ്ങുമ്പോൾ യുവാക്കൾ ശാരീരികമായി യോഗ്യരും ആത്മവിശ്വാസം നിറഞ്ഞവരുമായിരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ലഹരി ഉപയോഗത്തിനെതിരെ നശാമുക്ത യുവാഫോർ വികസിത ഭാരത് സങ്കൽപ്പ് അഭിയാൻ വീഡിയോ കോൺഫറൻസിലൂടെ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. ഇന്ത്യൻ വിസയ്ക്ക് അപേക്ഷിക്കുന്ന ചൈനീസ് പൌരന്മാരുടെ രേഖകൾ അടുത്ത ആഴ്ച മുതൽ ലളിതമാക്കുമെന്ന് ചൈനയിലെ ഇന്ത്യൻ അംബാസഡർ വിക്രം ദൊരൈസ്വാമി. ബീജിംഗിൽ ഇന്ത്യൻ എംബസിയുടെ ആദ്യ ഓപ്പൺ ഹൌസിലാണ് അംബാസഡർ ഇക്കാര്യം വ്യക്തമാക്കിയത്. കൊല്ലത്ത്

കടലിൽ കാണാതായ രണ്ട് മത്സ്യത്തൊഴിലാളികൾക്കായി തെരച്ചിൽ തുടരുന്നു. കന്യാകുമാരി സ്വദേശി അർജുൻ, പുത്തൻതുറ സ്വദേശി ഗൌതം എന്നിവർക്കായാണ് തെരച്ചിൽ. പത്തനംതിട്ട ജില്ലയ്ക്ക് ആശ്വാസമായി മഴയ്ക്ക് നേരിയ ശമനം. പമ്പ നദിയിലെയും മറ്റ് നദികളിലെയും ജലനിരപ്പ് താഴ്ന്നു. നിറപുത്തരി പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട ഇന്ന് വൈകിട്ട് 5 തുറക്കും. പമ്പയിലെ അപകട സാധ്യത കണക്കിലെടുത്ത് ഭക്തർ പരമാവധി ദർശനം ഒഴിവാക്കണമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. കോട്ടയം ജില്ലയിൽ മഴയ്ക്ക് ശമനമുണ്ടെങ്കിലും നദികളിലെ ജലനിരപ്പ് താഴാത്തത് ആശങ്കയായി തുടരുന്നു. മീനച്ചിലാറ്റിലും മണിമലയാറ്റിലും ജലനിരപ്പ് ഇപ്പോഴും ഉയർന്ന നിലയിൽ തന്നെയാണ്. കോഴിക്കോട് കക്കയം ഡാമിൽ ജലനിരപ്പ് ഉയർന്നതിനാൽ ഡാമിന്റെ ഷട്ടറുകൾ തുറക്കാൻ സാധ്യതയുണ്ടെന്ന് ഡാം സുരക്ഷാ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. യാതൊരു കാരണവശാലും ആരും പുഴയിൽ ഇറങ്ങരുതെന്നും തീരങ്ങളിൽ താമസിക്കുന്നവർ അതീവ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. തായ്പേ ഓപ്പൺ സൂപ്പർ 300 ബാഡ്മിന്റൺ ടൂർണമെന്റ് വനിതാ സിംഗിൾസ് ഫൈനലിൽ ഇന്ത്യയുടെ 17-കാരി തൻവി ശർമ്മയ്ക്ക് കിരീടം. വിയറ്റ്നാം താരത്തെയാണ് തൻവി തോൽപ്പിച്ചത്. അനന്തപുരി FM ൽ പ്രധാന വാർത്തകൾ വീണ്ടും 2 മണിക്ക് കേൾക്കാം.

ഈണപ്പൂക്കൂടയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ശ്രോതാക്കൾ വാട്സ്ആപ്പ് സന്ദേശത്തിലൂടെ ആവശ്യപ്പെടുന്ന ഇഷ്ടഗാനങ്ങൾ കേൾപ്പിക്കുന്ന ഈ പരിപാടിയിലേക്ക് സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8281420305. ആദ്യം കണ്ണകി എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. രചന കൈതപ്രം, സംഗീതം കൈതപ്രം വിശ്വനാഥൻ. ഈ ഗാനം ആവശ്യപ്പെട്ടത് തുറവിക്കൽ നിന്ന് സതീഷ്, സുമ, അനൂപ്, അശ്വനാഥ് എന്നീ ശ്രോതാക്കളാണ്.

ചിത്രം കായലും കയറും. യേശുദാസ് പാടിയ ഗാനത്തിനായി സന്ദേശമയച്ചത് ചിറയൻകീഴ് വലിയ കടയിൽ നിന്നും മനാഫ്. രചന പൂവച്ചൽ ഖാദർ, സംഗീതം കെ.വി. മഹാദേവൻ.

0: വരവായി.
1: ഏവർക്കും വേണ്ട ബ്രാൻഡഡ് വസ്ത്രങ്ങളുടെയും ബ്രാൻഡഡ് നൈറ്റികളുടെയും വലിയ കളക്ഷനുമായി നൈറ്റി ഷോപ്പ്.
0: മികച്ച ക്വാളിറ്റി ആകർഷകമായ വിലയിൽ വാങ്ങാം.
1: രണ്ട് നിലകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം. നൈറ്റി ഷോപ്പ്, വെസ്റ്റ് ഫോർട്ട്, NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
2: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതിപഥകം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രയോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ്, വെള്ളായണി, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണന്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും കുറഞ്ഞ പണിക്കൂലിയും.
0: 5,000 വിജയികളുമായി പെട്ടാപ്പിള്ളിൽ വമ്പനോണം കൊമ്പൻ ഓഫർ
3: നേടാം. 5 ഹീറോ മാവറിക് 440 ബൈക്കുകൾ, 5 ലേഡീസ് EV സ്കൂട്ടറുകൾ, AC കൾ, TV കൾ, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീനുകൾ, മൊബൈൽ ഫോണുകൾ, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി നിരവധി സമ്മാനങ്ങൾ.
0: കൂടാതെ 10,000 രൂപ വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്, ആകർഷകമായ ഫിനാൻസ് ഓഫറുകളും.
3: പെട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
4: ചിത്രം ഹരിചന്ദനം. യേശുദാസ് പാടിയ ഗാനത്തിനായി സന്ദേശം അയച്ചത് പൂടനാട് നിന്ന് വിമല തോമസ്. രചന ഗിരീഷ് പോത്തഞ്ചേരി. സംഗീതം SP വെങ്കടേഷ്.

ചിത്രം AR M. വൈക്കം വിജയലക്ഷ്മി പാടിയ ഗാനം ആവശ്യപ്പെട്ടത് കൊല്ലം കുണ്ടറ നിന്നും അമ്മു. രചന മനു മഞ്ജിത്, സംഗീതം ദിബു നൈനാൻ തോമസ്.

0: നാളെ രാവിലെ 10 മണിക്ക് ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ എഴുത്തുകാരിയും മൃഗാവകാശ പ്രവർത്തകയുമായ ശ്രീദേവി എസ് കറുത്ത പങ്കെടുക്കുന്ന പരിപാടിയുടെ അവസാന ഭാഗം കേൾക്കാം.
1: ഇങ്ങനത്തെ ഒരു സന്ദർഭത്തിൽ ഒരാൾ എടുത്തോണ്ട് പോകുമ്പോൾ അവരുടെ വിചാരം എന്താണറിയോ, എന്റെ വീട്ടുകാർക്ക് എന്തോ അപകടം പറ്റി, അതുകൊണ്ടാണ് അവരെന്നെ കാണാൻ വരാത്തത്. ഉപേക്ഷിക്കുന്നു എന്ന് ഒരു ജീവി മനസ്സിലാക്കില്ല. അതൊരു വല്ലാത്ത നമ്മളെ ബാധിക്കുന്ന കാര്യമാണ്. കാര്യം പരിപൂർണമായിട്ട് വിശ്വസിക്കുകയാണേ ഈ മനുഷ്യൻ എന്നെ ഉപേക്ഷിക്കില്ല എന്ന്.
0: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നാളെ രാവിലെ 10 മണിക്ക്.
2: ഈ ആർപ്പവിളി എന്തിനാണല്ലേ? 2000 രൂപയ്ക്ക് മുകളിൽ MRC നിന്ന് ഷോപ്പ് ചെയ്താൽ സാരി, കുക്ക്വെയർ, ഡിന്നർ സെറ്റ് തുടങ്ങി ഉറപ്പായ സമ്മാനങ്ങൾ കിട്ടും. ആഴ്ചയിൽ ഒരു ഭാഗ്യശാലിക്ക് ഗോൾഡ് കോയിനും.
3: ഈ ഓഫർ ജൂലൈ 25 മുതൽ ഓഗസ്റ്റ് 26 വരെ. MRC മെറ്റൽ മാർട്ട്, ചാനലും മാർക്കറ്റ് റോഡ്, വാട്ടർ അതോറിറ്റി എതിർവശത്തും. കണ്ടീഷൻസ് അപ്ലൈ.
4: മക്കാച്ചിയുടെ പായസക്കട, ഗ്രാമകേരളം, നാളെ രാവിലെ 7:40. പ്രായോജകർ മക്കാച്ചിയുടെ പായസക്കട, ശാസ്തമംഗലം, പൈപ്പിൻ മൂഡ് റോഡ്, ദേവസ്വം ബോർഡ് നിയർ ക്ലിഫ് ഹൗസ്, ജവഹർ നഗർ, പെട്രോൾ പമ്പിന് എതിർവശം.
5: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും, ടാപ്പുകൾ കുറേ മാറ്റേണ്ടി വരും, പക്ഷെ ഇതിന്റെ ഒക്കെ സ്പെയർ കിട്ടുമോ എന്തോ.
6: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡ് കളക്ഷൻസ് ഉണ്ട്, അതും മിതമായ നിരക്കിൽ.
7: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
8: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.
9: ചിത്രം കുലം. ചിത്രപാടിയ ഗാനം ആവശ്യപ്പെട്ടത് പെരുകാവ് നിന്നും വിനു. രചന മധുസൂദനൻ നായർ. സംഗീതം MG രാധാകൃഷ്ണൻ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455 എന്ന നമ്പറിൽ വിളിക്കുക.
1: ചിത്രം സുജാത യേശുദാസ് പാടിയ ഗാനത്തിനായി സന്ദേശമയച്ചത് കാലടിയിൽ നിന്ന് അമ്മു, ദീപു, ശ്രേയസ് എന്നീ ശ്രോതാക്കളാണ്. രചന മങ്കുമ്പ ഗോപാലകൃഷ്ണൻ, സംഗീതം രവീന്ദ്ര ജെയിൻ.

ചിത്രം ഫോർ ഫ്രണ്ട്സ്. യേശുദാസ് വിജയ്, യേശുദാസ് അഖില എന്നിവർ പാടിയ ഗാനത്തിനായി സന്ദേശമയച്ചത് പെരുമ്പാവൂർ നിന്നും മിശ്രിയ. രചന കൈതപ്രം, സംഗീതം എം ജയചന്ദ്രൻ.

0: ചിലപ്പോഴും നമ്മൾ വരാന്തയിൽ വന്ന് നിന്ന് ആ മഴ ആസ്വദിക്കാൻ വേണ്ടി ഇറങ്ങി നിന്ന് കണ്ടിട്ടൊക്കെ ഉണ്ട്.
1: ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281 4203 05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.
2: ചിത്രം ധനം. ചിത്രപാഠ്യഗാനം ആവശ്യപ്പെട്ടത് പെരിന്തൽമണ്ണ പൂപ്പലത്ത് നിന്നും രമ്യ. രചന PK ഗോപി. സംഗീതം രവീന്ദ്രൻ.

0: ഹലോ,
1: രാജേഷ് അല്ലേ? ഇത് പോലീസ് സ്റ്റേഷനിൽ നിന്നാ വിളിക്കുന്നത്.
0: വീണ്ടും
1: നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്. വേറൊരു റൂമിലേക്ക് പോകൂ. ഒറ്റയ്ക്ക് നിങ്ങൾ അയച്ച പാഴ്സലിൽ നിന്നും ഡ്രഗ്സ് കിട്ടിയിട്ടുണ്ട്. പണിയാവേ.
2: ഒരു 10 ലക്ഷം തന്നാ മതി, വിട്ടേക്കാം.
0: സർ, ഇത്രയും രൂപ.
2: ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്, തൽക്കാലം പ്രോസസിംഗിനായി 2 ലക്ഷം അയക്ക്, ബാക്കി പിന്നെ.
0: 2 ലക്ഷം
3: എന്ത് പറ്റി അച്ഛാ?
0: മോളെ, ഇവര് പറയുന്നു എന്റെ പാഴ്സലിൽ നിന്ന് ഡ്രഗ്സ് കിട്ടിയെന്ന്.
1: അയ്യോ,
0: കട്ട് ചെയ്തു.
3: പേടിക്കാതിരിക്ക അച്ഛാ, ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്.
0: തട്ടിപ്പോ?
3: പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ. അപ്പോ നിങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ
0: നിങ്ങളുടെ പണം നഷ്ടപ്പെടും. RBI പറയുന്നു,
3: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
4: ചിത്രം പെരുമഴക്കാലം. രചന റഫീഖ് അഹമ്മദ്. സംഗീതം നൽകി പാടിയത് എം ജയചന്ദ്രൻ. ഈ ഗാനത്തിനായി സന്ദേശമയച്ചത് പാലോട് ഇലവുപാലത്ത് നിന്നും ജയകേഷ്.

0: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
1: ചിത്രം കാവ്യമേള യേശുദാസ് പാടിയഗാനം ആവശ്യപ്പെട്ടത് തിരുമല നിന്നും ശൈലജ, രചന വയലാർ, സംഗീതം വി ദക്ഷിണാമൂർത്തി.

0: ലംഹെ സ്പോൺസേർഡ് പരിപാടി വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.
1: ചിത്രം മയൂഖം. ചിത്രപാടിയ ഗാനത്തിനായി സന്ദേശമയച്ചത് പാലപ്പൂരിൽ നിന്നും സുധ എബ്രഹാം, ആൻസി, ജെറിൻ എന്നീ ശ്രോതാക്കളാണ്. രചന മങ്കുമ്പ ഗോപാലകൃഷ്ണൻ, സംഗീതം രവി ബോംബെ.

0: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 2 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: കഴിഞ്ഞ മാസം രാജ്യത്തെ കൽക്കരി ഉൽപ്പാദനം മുൻവർഷത്തെ അപേക്ഷിച്ച് 7.51% വർധന രേഖപ്പെടുത്തി. കഴിഞ്ഞ മാസം രാജ്യത്തെ ആകെ കൽക്കരി ഉൽപ്പാദനം 697.5 ലക്ഷം ടണ്ണിലെത്തിയതായി കൽക്കരി മന്ത്രാലയം അറിയിച്ചു. പൊതുവിഭാഗം റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റുന്നതിന്റെ സംസ്ഥാനതല വിതരണം നാളെ രാവിലെ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. മഴക്കെടുതിയുടെ സാഹചര്യത്തിൽ എല്ലാവരുടെയും ജീവനും സുരക്ഷയ്ക്കുമാണ് ഗവൺമെന്റ് ആദ്യ പരിഗണന നൽകുന്നതെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. പോലീസ്, അഗ്നിസുരക്ഷാ സേന, ദുരന്ത നിവാരണ സേന, സന്നദ്ധ പ്രവർത്തകർ എന്നിവർ കർമ്മരംഗത്തുണ്ടെന്ന് അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. കാലവർഷ സാഹചര്യം നേരിടാൻ ഗവൺമെന്റ് പൂർണ്ണ സജ്ജമാണെന്ന് മന്ത്രി എ പി അനിൽകുമാർ. കാലവർഷം നേരിടാൻ മുന്നൊരുക്കങ്ങൾ നടത്തിയിരുന്നതായും ഇതു സംബന്ധിച്ച് എല്ലാ വകുപ്പുകൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. സംസ്ഥാന സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് മറ്റ് രാജ്യങ്ങൾക്ക് മാതൃകയാണെന്ന് DGP റവട ചന്ദ്രശേഖർ. SPCയുടെ 16th വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരത്ത് SPC കേഡറ്റുകളുടെ പരേഡിൽ അഭിവാദ്യം സ്വീകരിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മലബാർ റിവർ ഫെസ്റ്റിവലിനോടനുബന്ധിച്ച് ഈ വർഷത്തെ എല്ലാ മത്സരങ്ങളും പൊതുപരിപാടികളും റദ്ദാക്കി. ഉച്ചയ്ക്ക് ശേഷവും ശക്തമായ മഴ തുടരുമെന്ന കാലാവസ്ഥാ വകുപ്പ് നൽകിയ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിലാണ്

പരിപാടികൾ റദ്ദാക്കിയതെന്ന് ജില്ലാ കളക്ടർ എം എസ് മാധവിക്കുട്ടി അറിയിച്ചു. മലങ്കര ഡാമിലെ ജലനിരപ്പ് ഉയർന്നേക്കാമെന്ന് മുന്നറിയിപ്പ്. ഡാമിലെ ജലനിരപ്പ് ക്രമീകരിക്കാൻ ഷട്ടറുകൾ ഘട്ടംഘട്ടമായി 1.50 മീറ്റർ വരെ ഉയർത്തുമെന്ന് അധികൃതർ അറിയിച്ചു. ഗ്ലാസ്ഗോയിൽ കോമൺവെൽത്ത് ഗെയിംസിന്റെ 10-ാം ദിനത്തിൽ ഉജ്ജ്വല മുന്നേറ്റവുമായി ഇന്ത്യ. 4 കായിക ഇനങ്ങളിലായി 16 മെഡലുകൾ നേടി മെഡൽ പട്ടികയിൽ ഇന്ത്യ 4-ാം സ്ഥാനത്തേക്ക് ഉയർന്നു. അനന്തപുരി FM ൽ പ്രധാന വാർത്തകൾ വീണ്ടും 5 മണിക്ക് കേൾക്കാം.

0: ഇതുവരെ കേട്ടത് ബാക്ക് ടു ബാക്ക് ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ.
1: ക്യാമ്പസ് കളേഴ്സ് അനന്തപുരി FM ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നു.

0: ചിലപ്പോഴും നമ്മൾ വരാന്തയിൽ വന്ന് നിന്ന് ആ മഴ ആസ്വദിക്കാൻ വേണ്ടി ഇറങ്ങി നിന്ന് കണ്ടിട്ടൊക്കെ ഉണ്ട്.
1: ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281 4203 05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.
2: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 2 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ചിത്രം സുഖമോ ദേവി, യേശുദാസ് പാടിയ ഗാനം, രചന ONV കുറുപ്പ്, സംഗീതം രവീന്ദ്രൻ.

0: ലംഹേ സ്പോൺസേർഡ് പരിപാടി വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.
1: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി പഥകം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി തിരുവല്ലം ശ്രീകാര്യം മണ്ണന്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും കുറഞ്ഞ പണിക്കൂലിയും.
2: യേശുദാസ് പാടിയ മറ്റൊരു ഗാനം ചിത്രം ഇസബെല്ല, രചന ഒ എൻ വി കുറുപ്പ്, സംഗീതം ജോൺസൺ.

タケタドン、タタケタドン、ディンタケタドン、ディンタケタドン。

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
1: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
0: ചിത്രം കർണ, എസ് പി ബാലസുബ്രഹ്മണ്യം, എസ് ജാനകിയും പാടിയ ഗാനം.

0: ഒരറിയിപ്പ്. നാളെ രാവിലെ 11 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ സൈബർ കുറ്റകൃത്യങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് സൈബർ ഡിവിഷനിലെ ഹരിലാൽ പി മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, 9495565321, 9495569321. അറിയിപ്പ് സമാപിച്ചു.
1: സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണ ബമ്പർ 1 സമ്മാനം 30 കോടി രൂപ, 2 സമ്മാനം 1 കോടി രൂപ വീതം 20 പേർക്ക്. ടിക്കറ്റ് വില 500 രൂപ. നറുക്കെടുപ്പ് സെപ്റ്റംബർ 26.
2: കേരളത്തിലെ അംഗീകൃത ഏജന്റുമാരിൽ നിന്ന് മറ്റൊരു ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
0: എസ് പി ബാലസുബ്രഹ്മണ്യവും എസ് ജാനകിയും പാടിയ മറ്റൊരു ഗാനം, ചിത്രം വേദം പൊതുത്.

0: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
1: എസ് പി ബാലസുബ്രഹ്മണ്യവും സ്വർണ്ണലതയും പാടിയ ഗാനം ചിത്രം ചിന്നത്തമ്പി.

0: സമയം 3 മണി കഴിഞ്ഞ് 45 മിനിറ്റ്.
1: ദീനസാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
2: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. പ്രോസ്റ്റേറ്റ് വീക്കം, അറിയേണ്ട വസ്തുതകൾ എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് റേഡിയോ ഹെൽത്ത് ചർച്ച ചെയ്യുന്നത്. ഇതിൽ പങ്കെടുക്കുന്നത് യൂറോളജിസ്റ്റായ ഡോക്ടർ അരുൺ ബി. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
3: നമസ്കാരം
2: സർ. ഈ പ്രോസ്റ്റേറ്റ് വീക്കം ഉണ്ടാകാൻ സാധ്യതയുള്ളത് ഏത് പ്രായക്കാരിലാണ്?
3: ആദ്യമായിട്ട് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി എന്താണെന്ന് ഞാൻ ആദ്യം ഒന്ന് വിശദീകരിക്കാം. ഇതായത് നമ്മുടെ മൂത്രാശയത്തിൻ്റെയും മൂത്രനാളിയുടെയും ഇടയിലായിട്ട് വരുന്ന ഒരു ഗ്രന്ഥിയാണ് ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി. അപ്പോൾ സാധാരണഗതിയിൽ ഇത് പുരുഷന്മാർക്ക് മാത്രമുള്ള ഒരു ഗ്രന്ഥിയാണ്, പുരുഷ ഗ്രന്ഥിയാണ്. സാധാരണഗതിയിൽ ഇത് വലിപ്പം വയ്ക്കുക ഒരു പ്രായം കഴിഞ്ഞിട്ടാണ്. അപ്പം സാധാരണഗതിയിൽ പ്രോസ്റ്റേറ്റ് സംബന്ധിച്ച രോഗങ്ങൾ കാണുന്നതും ഒരു 45 മുകളിലോട്ടുള്ള പുരുഷന്മാരിലാണ്. കൂടുതലും അതൊരു 50 വയസ്സിന് ശേഷമായിരിക്കും ഇതിൻ്റെ രോഗലക്ഷണങ്ങളും മറ്റും കാണുക. ഇത് പ്രായത്തിനോടനുബന്ധിച്ച് വരുന്ന പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കം അഥവാ BPH എന്ന രോഗത്തിൻ്റെ കാര്യമാണ് ഞാനീ പറഞ്ഞത്. ഇനി ഇത് കൂടാതെ ക്യാൻസർ രോഗബാധയും പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിൽ വരും. അത് കുറച്ചുകൂടി പ്രായമായ പുരുഷന്മാരിൽ, ഒരു 65 വയസ്സുകൾക്ക് ശേഷമുള്ള പുരുഷന്മാരിലാണ് സാധാരണഗതിയിൽ കാണുന്നത്.
2: സർ, ഈ പ്രോസ്റ്റേറ്റ് വീക്കം ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്തെല്ലാമാണ്?
3: ഇതിനകത്ത് ഒത്തിരിയധികം പഠനങ്ങൾ നടന്നിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ വ്യക്തമായിട്ടൊരു കാരണം അതിനകത്ത് കണ്ടുപിടിക്കാൻ തന്നെ സാധിച്ചിട്ടില്ലെങ്കിലും ഒത്തിരിയും പോസ്റ്റുലേഷൻസ് നമ്മൾ പറയും, അല്ലെങ്കിൽ ഒത്തിരിയും കാരണങ്ങൾ ഇതിനായിട്ട് കരുതുന്നുണ്ട്, ഇതിൻ്റെ ഈ ഗ്രന്ഥി വീക്കത്തിനുള്ള കാരണങ്ങളായിട്ട്. ഒരു പ്രധാനപ്പെട്ടത് നമ്മുടെ ഈ ശരീരത്തിൽ വരുന്ന, പ്രായത്തിനോടനുബന്ധിച്ച് വരുന്ന ഹോർമോണൽ വ്യതിയാനങ്ങളാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണമായിട്ട് വിലയിരുത്തുന്നത്. ഈ ആൻഡ്രജൻസ് എന്ന് പറയാം, അതായത് ടെസ്റ്റോസ്റ്റിറോൺ എന്നുള്ള ഒരു ഹോർമോണിൻ്റെ പ്രവർത്തനത്താലാണ് ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് വീക്കം വരുന്നത്. അപ്പോൾ പ്രായത്തിനോടനുബന്ധിച്ച് ഈ ടെസ്റ്റോസ്റ്റിറോണിൻ്റെ പ്രവർത്തനം ഗ്രന്ഥിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിൽ വീക്കം വരാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം.
2: സർ, ഈ രോഗാവസ്ഥയിൽ കാണപ്പെടുന്ന ലക്ഷണങ്ങൾ എന്തെല്ലാമാണ്?
3: പ്രോസ്റ്റേറ്റ് വീക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിനകത്ത് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞതുപോലെ, ഒരു 50 വയസ്സ് കഴിഞ്ഞുള്ള പുരുഷന്മാരിലാണ് സാധാരണഗതിയിൽ വീക്കം വരുന്നത്. ഇതിനകത്ത് ഏറ്റവും രസകരമായ കാര്യം എന്ന് പറഞ്ഞാൽ, വീക്കമുണ്ടെങ്കിൽ ഒരു ലക്ഷണമില്ലാതെ തന്നെ ഇത് വരാം. ഭൂരിഭാഗം പേരിലും അങ്ങനെയാണ്, പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് വീക്കം കാണും, ഒരു ലക്ഷണവും കാണില്ല. ഇത് കൂടാതെ ഈ BPH അഥവാ പ്രായത്തിനോടനുബന്ധിച്ച് വരുന്ന പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കങ്ങൾക്ക് പല രീതിയിലുള്ള ലക്ഷണങ്ങൾ വരാം. ഒന്ന്, ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി ഞാൻ നേരത്തെ പറഞ്ഞ് സൂചിപ്പിച്ചതുപോലെ മൂത്രനാളിക്ക് ചുറ്റുമുള്ളൊരു ഗ്രന്ഥിയാണ്. അപ്പോൾ ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കം വരുമ്പോൾ ഈ മൂത്രനാളിയിൽ ഒരു ചുരുക്കം സംഭവിക്കും. ചുരുക്കമോ ഒരു തടസ്സമോ വരുമ്പം സാധാരണയായിട്ട് മൂത്രത്തിൻ്റെ ഒഴുക്കിനെ അത് ബാധിക്കും. അപ്പോൾ അത് കാരണം ഉണ്ടാകുന്ന ലക്ഷണങ്ങളാണ് നമ്മൾ ഒബ്സ്ട്രക്റ്റീവ് സിംറ്റംസ് എന്ന് പറയും. അതായത് തടസ്സം കാരണമുള്ള ലക്ഷണങ്ങൾ. ഇത് പ്രധാനമായിട്ട് മൂത്രം ഒഴിക്കാൻ നമ്മൾ പോയി നിന്നാൽ തുടങ്ങാനൊരു താമസം, അതുപോലെ മൂത്രത്തിൻ്റെ ആ ഒരു ഫ്ലോ പഴയതുപോലെ ദൂരോട്ട് വീഴുന്നില്ല എന്നൊരു തോന്നൽ, മൂത്രം ഒഴിച്ചുകൊണ്ടിരിക്കുക ഇടയ്ക്ക് നിന്ന് പോവുക, അതുപോലെ തന്നെ മൂത്രം

ഒഴിച്ച ശേഷം മൂത്രാശയത്തിനകത്ത് മൂത്രം കെട്ടി നിൽക്കുക. ഇതും കൂടാതെ ചിലപ്പോൾ മൂത്രം ഒഴിച്ച ശേഷം തുള്ളി തുള്ളിയായിട്ട് മൂത്രം വീഴുക. ഇതൊക്കെ ഈ തടസ്സത്തിൻ്റെതായിട്ടുള്ള അനുബന്ധിച്ചുള്ള ലക്ഷണങ്ങളാണ്. പിന്നെ ഈ തടസ്സം വരുമ്പോൾ മൂത്രാശയം, അതായത് ഈ തടസ്സത്തിനെതിരെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മൂത്രാശയത്തിൽ കുറേ വ്യതിയാനങ്ങൾ വരും. അപ്പോൾ അതിനോടനുബന്ധിച്ച് കുറേ ലക്ഷണങ്ങളും വരും. അതാണ് ഈ അടിക്കടി, അതായത് മൂത്രാശയം അനവസരത്തിൽ ചുരുങ്ങാൻ തുടങ്ങും. അപ്പോൾ തന്മൂലം എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ, ഈ ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കുക, അതുപോലെ രാത്രിയിൽ എഴുന്നേറ്റ് കൂടുതൽ പ്രാവശ്യം മൂത്രം ഒഴിക്കുക, അതുപോലെ മൂത്രം ഒഴിക്കണമെന്ന് തോന്നിയാൽ നമുക്ക് പിടിച്ചു നിർത്താൻ വയ്യാത്തൊരവസ്ഥ, ഉടനടി നമുക്ക് ബാത്റൂമിലേക്ക് പോകണം എന്നുള്ളൊരവസ്ഥ വരിക, അതുപോലെ മൂത്രം ഒഴിച്ചുകൊണ്ടിരിക്കുക, നമ്മൾ ഈ മൂത്രം ഒഴിക്കാൻ തോന്നിക്കഴിഞ്ഞാൽ ബാത്റൂമിലേക്ക് പോകുന്ന വഴിയിൽ തന്നെ മൂത്രം പോയി പോവുക, ഇതൊക്കെയാണ് ഈ

0: ഈ അകഞ്ചട്ടയിലാണ് പ്രധാനമായിട്ടും ഈ BPH അഥവാ പ്രായത്തിനോടനുബന്ധിച്ചുള്ള വീക്കം വരുന്നത്. ഇതിൻ്റെ പുറം ചട്ടയിൽ വരുന്ന ഒരു അസുഖമാണ് പ്രോസ്റ്റേറ്റിലെ ക്യാൻസർ. അപ്പോൾ ഈ ക്യാൻസർ രോഗത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ഒരു ലക്ഷണവും ആദ്യ തുടക്കത്തിൽ കാണില്ല, ആരംഭദശയിൽ യാതൊരു ലക്ഷണവും ഇല്ലാത്ത അസുഖമാണ്. ആയതിനാലാണ് നമ്മളിത് കുറേ കൂടി നമ്മളിതിനെക്കുറിച്ച് നമ്മൾ അവബോധരായിരിക്കേണ്ടത്. കാരണം ഇതിനകത്ത് ഈ ഗ്രന്ഥി, അതായത് ഈ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുമ്പോഴേക്കും പലപ്പോഴും രോഗം വല്ലാതെ വ്യാപിച്ചിട്ടുണ്ടാകും. അപ്പോൾ ക്യാൻസർ രോഗബാധയുടെ ഈ വ്യാപിച്ചു കഴിഞ്ഞാൽ അതിന് ചികിത്സയ്ക്ക് ഒരു പരിമിതികളുണ്ട്. നേരെ മറിച്ച് ഇത് വളരെ ആരംഭദശയിൽ തന്നെ നമ്മൾ ഈ രോഗം കണ്ടുപിടിച്ചാൽ അതിന് ചികിത്സിച്ച് തീർത്തും ഭേദമാക്കാവുന്ന ഒരു ക്യാൻസറാണ് പ്രോസ്റ്റേറ്റ് ക്യാൻസർ. പക്ഷേ നിർഭാഗ്യമെന്ന് പറയട്ടെ, ആ സമയത്ത് ലക്ഷണങ്ങളൊന്നും കാണില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇനിയും ചർച്ചയുടെ പിന്നീട് പറയാം, അതായത് ഈ കുറച്ച് പരിശോധനകളൊക്കെ നമ്മൾ ചെയ്താൽ വളരെ നേരത്തെ തന്നെ ഈ ക്യാൻസർ രോഗബാധ കണ്ടുപിടിക്കാനും അതിന് വേണ്ട ചികിത്സാ മാർഗങ്ങൾ സ്വീകരിക്കാനും സാധിക്കും.
1: സർ, അതുപോലെ തന്നെ മറ്റൊരു സംശയമുള്ളത്,
0: രോഗലക്ഷണങ്ങളോടുകൂടി ഒരു രോഗി നമ്മുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യമായി ഇവരുടെ മലദ്വാരത്തിനുള്ളിലൂടെ ഗ്രന്ഥി ഒന്ന് ഗ്രന്ഥി വീക്കം പരിശോധിക്കും. അപ്പോൾ നമുക്കൊരു പരിധി വരെ നമുക്കിത് അറിയാൻ പറ്റും, ഇത് പ്രായത്തിനോടനുബന്ധിച്ചുള്ള വീക്കമാണോ അതോ ക്യാൻസർ രോഗബാധയാണോ എന്ന്. പക്ഷേ നമുക്ക് ഇതെല്ലാം ആണെങ്കിൽ തന്നെയും ഒരു പരിശോധനകൾ, പ്രത്യേകിച്ച് PSA എന്നൊരു പരിശോധനയുണ്ട്. ഇതിനെക്കുറിച്ച് നമ്മളെല്ലാവരും അവബോധരായിരിക്കണം. കാരണം പാശ്ചാത്യ രാജ്യങ്ങളിൽ മറ്റും ഇത് വളരെ ഒരു, അതായത് 50 വയസ്സിന് മുകളിലുള്ള എല്ലാ പുരുഷന്മാരും വർഷം തോറും സ്ക്രീനിങ് എന്ന് പറയും. അപ്പോൾ എല്ലാ വർഷവും ഇത് ചെയ്ത് എന്തെങ്കിലും ഒരു വ്യതിയാനം ഈ PSA ടെസ്റ്റിൽ കണ്ടാൽ കൂടുതൽ പരിശോധനകൾക്ക് അവരെ വിധേയരാക്കും. നമ്മുടെ നാട്ടിൽ നിർഭാഗ്യവശാൽ പറയട്ടെ, ഈ ഒരു സ്ക്രീനിങ് ഫലപ്രദമായി പലപ്പോഴും നടക്കുന്നില്ല. ആളുകൾക്ക് ഇതിനെക്കുറിച്ചൊരു അവബോധത്തിൻ്റെ ഒരു കുറവുള്ളത് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. അപ്പോൾ എന്താ പറ്റുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രോഗാവസ്ഥ വളരെ മൂർച്ഛിച്ച് ലക്ഷണങ്ങളാകുമ്പോൾ മാത്രമാണ് നമ്മുടെ അടുത്ത് ഇവർ വരുന്നത്. നേരെ മറിച്ച് നമ്മളിത് സ്ക്രീൻ ചെയ്താൽ വളരെ നേരത്തെ തന്നെ രോഗം, അതായത് ഈ പ്രോസ്റ്റേറ്റിക് ഗ്രന്ഥിയിൽ രോഗം ഒതുങ്ങിയിരിക്കുന്ന ആ അവസരത്തിൽ തന്നെ നമുക്കിത് കണ്ടുപിടിക്കാനും ആ സമയത്ത് ഫലപ്രദമായ ചികിത്സാ രീതികളിലൂടെ തീർത്തും ഭേദമാക്കാനും നമുക്ക് സാധിക്കും. അപ്പോൾ PSA ടെസ്റ്റിംഗ് ആണ് വളരെ ആവശ്യം. അത് എല്ലാ പുരുഷന്മാരും 50 വയസ്സിന് മുകളിലുള്ളവർ നിർബന്ധമായും വാർഷികമായിട്ട് ഒരിക്കലെങ്കിലും ഇത് ചെയ്തിരിക്കണം. പിന്നെ ഈ കുടുംബത്തിലൊക്കെ ക്യാൻസർ രോഗബാധയുള്ളവർ വളരെ കുറച്ചുകൂടി നേരത്തെ, അതായത് 40 വയസ്സ് മുതൽ തന്നെ ഈ സ്ക്രീനിങ് ടെസ്റ്റുകൾ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. കാരണം ഈ പ്രോസ്റ്റേറ്റ് ക്യാൻസറിന് ഒരു കുടുംബത്തിൻ്റെ ഒരു അങ്ങനെ ഒരു ഒരു എന്താ പറയുക, അങ്ങനെ വരുന്ന ഒരു രോഗം കൂടിയാണ്. കുറച്ചൊരു ഫാമിലിയിൽ ആർക്കെങ്കിലും ഈ രോഗമുണ്ടെങ്കിൽ അവർ ബാക്കിയുള്ളവർക്കും വരാനുള്ള സാധ്യത കുറച്ചുകൂടി കൂടുതലാണ്. അപ്പോൾ അതാണ് PSA ടെസ്റ്റ് എന്ന് പറയുക. പിന്നെ നമ്മൾ ഈ PSA ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് പ്രധാനമായിട്ട് ഇതൊരു ക്യാൻസർ രോഗബാധയാണോ അതോ പ്രായത്തിനോടനുബന്ധിച്ച് വരുന്ന ഒരു രോഗമാണോ എന്ന് നമുക്ക് തരംതിരിക്കാൻ പറ്റും. പിന്നീട് നമുക്ക് അറിയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ക്യാൻസർ രോഗബാധയാണെങ്കിൽ അതിൻ്റെ ആയിട്ടുള്ള കൂടുതൽ പരിശോധനകൾ, അതായത് നമുക്ക് ഈ MRI പ്രോസ്റ്റേറ്റ് എന്ന് പറയും, MRI ചെയ്യുമ്പോൾ ഈ രോഗബാധ, അതായത് ഈ പ്രോസ്റ്റേറ്റിൽ ഉണ്ടായിരിക്കുന്ന ഈ ദശ, അതിന് ചെറിയ ലക്ഷണങ്ങൾ ഈ MRIയിൽ കാണിക്കും. അപ്പോൾ അങ്ങനെ ഉണ്ട് നമുക്കിത് പ്രായം കൊണ്ടുവരുന്ന BPH ആണോ അതോ ക്യാൻസർ രോഗബാധയാണോ എന്ന് തിരിച്ചറിയാൻ പറ്റും. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ പിന്നീട് അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്നൊരു ബയോപ്സി എടുക്കുക എന്നുള്ളതാണ്. അതായത് ഈ സംശയാസ്പദമായ രീതികളിൽ നിന്ന്, സംശയാസ്പദമായ പ്രോസ്റ്റേറ്റിൻ്റെ ആ സ്ഥലങ്ങളിൽ നിന്ന് ഒരു അൾട്രാസൗണ്ട് എന്നൊരു ഉപകരണം വെച്ച് ഇത് കറക്റ്റായിട്ട് ആ പ്രശ്നബാധിത മേഖലകളിൽ നിന്ന് തന്നെ ബയോപ്സി എടുക്കുന്നതാണ് അതിൻ്റെ രീതി. അങ്ങനെയാണ് രോഗനിർണയം സാധ്യമാവുന്നത്. നേരെ മറിച്ച് പ്രായം, ഞാൻ പറഞ്ഞല്ലോ പ്രായത്തിനോടനുബന്ധിച്ച് വരുന്ന വീക്കമാണ് വളരെ കോമൺ ആയിട്ട്, അതായത് സാധാരണയായി കാണു വരുന്നത് അങ്ങനെയുള്ള വീക്കമാണ്. അങ്ങനെയുള്ള വീക്കത്തിന് നമ്മൾ പിന്നീട് ചെയ്യാന്ന് പറഞ്ഞാൽ അൾട്രാസൗണ്ട് സ്കാൻ എന്ന് പറയും. അതാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ളൊരു പരിശോധന. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഈ ഗ്രന്ഥിക്ക് എന്തുമാത്രം വീക്കമുണ്ട്, മാത്രമല്ല ഈ മൂത്രാശയത്തിൻ്റെ ആവരണത്തിൻ്റെ, അതിൻ്റെ ഭിത്തിയുടെ ആവരണത്തിന് കട്ടി കൂടുക, അങ്ങനെയൊക്കെയുള്ള ചില വ്യതിയാനങ്ങൾ വരുത്തും. അതുപോലെ മൂത്രാശയത്തിനകത്ത് മൂത്രം ഒഴിച്ച ശേഷവും മൂത്രം കെട്ടി നിൽക്കും. അപ്പോൾ ഇങ്ങനെയുള്ള രോഗലക്ഷണങ്ങളൊക്കെ നമുക്ക് സ്കാൻ ചെയ്യുമ്പോൾ അറിയാൻ പറ്റും. പിന്നെ യൂറോഫ്ലോമെട്രി എന്നൊരു പരിശോധനയുണ്ട്. അതായത് രോഗിയെക്കൊണ്ട് മൂത്രാശയത്തിനകത്ത് മൂത്രം നിറഞ്ഞ ശേഷം മൂത്രം ഒഴിപ്പിച്ച് നോക്കുന്നൊരു പരിശോധനയാണ്. അതുവഴി നമുക്ക് മൂത്രത്തിൻ്റെ ഫ്ലോയും മറ്റും അറിയാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഈ രോഗ നിർണയം ചെയ്യാനുള്ള പരിശോധനകൾ.
1: സർ, പ്രോസ്റ്റേറ്റ് വീക്കത്തിൻ്റെ ചികിത്സയെക്കുറിച്ച് ഒന്ന് പറയാമോ?
0: ചികിത്സാ രീതികളെക്കുറിച്ച് ഞാൻ പറയാം. അതായത് നമ്മൾ ഒരു ധാരണയെന്ന് പറഞ്ഞാൽ പ്രോസ്റ്റേറ്റ് വന്നു കഴിഞ്ഞാൽ ഉടനടി ഓപ്പറേഷൻ ചെയ്യണം എന്നുള്ളതാണ്. എന്നാൽ അതൊരു തെറ്റായ ധാരണയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ 50 വയസ്സിനുള്ള പുരുഷന്മാരെ നോക്കിയാൽ ഭൂരിഭാഗം ആളുകൾക്കും കുറച്ചെങ്കിലും ഒരു പ്രോസ്റ്റേറ്റ് വീക്കം കാണും. കാരണം ഈ ഹോർമോണൽ വ്യതിയാനങ്ങൾ എല്ലാവരിലും സംഭവിക്കുന്ന ഒരു മാറ്റമാണ്. അത് നമുക്ക് തടുത്തു നിർത്താൻ പറ്റുന്ന ഒന്നല്ല. പക്ഷേ ഈ ഗ്രന്ഥി വീക്കം ഉണ്ടെങ്കിൽ പോലും എല്ലാവർക്കും രോഗലക്ഷണങ്ങളില്ല. അപ്പോൾ ഈ രോഗലക്ഷണങ്ങൾ ഉള്ളവരിൽ മാത്രമേ ചികിത്സയുടെ ആവശ്യമുള്ളൂ. അപ്പോൾ ഈ രോഗലക്ഷണങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞ രോഗലക്ഷണം

0: പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ സാധാരണയായി മരുന്ന് കൊണ്ടുള്ള ചികിത്സയാണ് ഈ പ്രായത്തിനോടനുബന്ധിച്ചുള്ള അഥവാ ബി പി എച്ച് എന്നുള്ള രോഗത്തിന് ആദ്യമായി കൊടുക്കുന്നത്. ഇപ്പോൾ മരുന്നുകൾ കൊണ്ട് ഫലപ്രദമായി ഒരു 60-70% ആളുകളിലും മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ മുമ്പോട്ട് പോകാൻ സാധിക്കും. പക്ഷെ ഇവിടെ ഏറ്റവും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പ്രോസ്റ്റേറ്റിൻ്റെ അസുഖം എന്ന് പറഞ്ഞാൽ ചികിത്സിച്ചങ്ങ് ഭേദമാക്കാൻ പറ്റുന്ന ഒരു രോഗമല്ല, ഒരു ശമനം എന്ന് പറയും നമ്മൾ. അപ്പോൾ അതുകൊണ്ട് ഈ മരുന്നുകൾ മറ്റും ചിലപ്പോൾ ശിഷ്ടകാലം നമ്മൾ തുടർച്ചയായി കഴിക്കേണ്ടതായിട്ട് വരും. പലപ്പോഴും സംഭവിക്കുന്നത് മരുന്ന് കഴിച്ച് ആദ്യത്തെ ഏതാനും മാസങ്ങൾ കഴിയുമ്പോൾ രോഗിക്ക് നല്ലൊരു വ്യതിയാനം അനുഭവപ്പെടും. അപ്പോൾ ഈ രോഗം ഭേദമായെന്ന് വെച്ച് മരുന്നുകൾ നിർത്തുകയും വീണ്ടും ഈ രോഗലക്ഷണങ്ങൾ 5-6 മാസം കഴിയുമ്പോൾ വീണ്ടും വരികയും ചെയ്യും. പിന്നെ ഓപ്പറേഷന്, അതായത് ഒരു ശസ്ത്രക്രിയ ചെയ്യേണ്ടതിനായിട്ട് വ്യക്തമായ നിബന്ധനകളുണ്ട്. അതിന് ഈ ബി പി എച്ച് അതായത് പ്രായത്തിനോടനുബന്ധിച്ചുള്ള വീക്കം കാരണമുണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ് നമ്മൾ പറയും, അങ്ങനെയുള്ളൊരവസ്ഥയിൽ മാത്രമേ നമുക്ക് ഓപ്പറേഷൻ ചെയ്യേണ്ടതായിട്ടുള്ളൂ. അത് ചിലപ്പോൾ ചിലർക്ക് നമ്മളറിയാം തീർത്ത് മൂത്രം പോകാത്തൊരവസ്ഥ വരും. അങ്ങനെ വരുമ്പോൾ നമുക്ക് മൂത്രം പോകാനൊരു ട്യൂബ് അഥവാ കത്തീറ്റർ ഇടുക സ്വാഭാവികമാണ്. അങ്ങനെ വരുമ്പോൾ ശിഷ്ടകാലം നമുക്ക് ഇവർക്ക് ട്യൂബ് ഇട്ടുകൊണ്ട് നടക്കാൻ സാധ്യമല്ല. അപ്പോൾ അങ്ങനെയുള്ളവരിൽ നമുക്ക് ഓപ്പറേഷൻ ചെയ്യേണ്ടതായിട്ട് വരും. അതുകൂടാതെ ചിലർക്ക് അടിക്കടി മൂത്രത്തിലൂടെ രക്തസ്രാവം വരാൻ സാധ്യതയുണ്ട്, അങ്ങനെയുള്ളവർക്കും ചിലപ്പോൾ ഓപ്പറേഷൻ വേണ്ടി വന്നേക്കാം. ചിലർക്ക് അടിക്കടി മൂത്രത്തിൽ അണുബാധ വരാൻ സാധ്യതയുണ്ട് ഈ പ്രോസ്റ്റേറ്റ് വീക്കം കാരണം, അതും ഓപ്പറേഷൻ്റെ ഒരു ഹേതുവാണ്. പിന്നീട് ചില ആളുകൾക്കാണെങ്കിൽ മൂത്രാശയത്തിനകത്ത് കല്ലുകൾ രൂപാന്തരപ്പെടാം ഈ പ്രോസ്റ്റേറ്റ് വീക്കം കാരണം. അങ്ങനെ കല്ലുകൾ രൂപാന്തരപ്പെടുന്ന ആളുകളിലും പലപ്പോഴും ഓപ്പറേഷനിൽ ചെന്നെത്താറുണ്ട്. പിന്നെ അപൂർവമായിട്ട് ഈ മൂത്രാശയത്തിനകത്ത് മൂത്രം ക്രമാതീതമായിട്ട് കെട്ടുന്നൊരവസ്ഥയുണ്ട്, അതായത് ക്രോണിക് റിട്ടൻഷൻ എന്ന് പറയും. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ രോഗി പോലും അറിയുകയില്ല, പലപ്പോഴും ലിറ്റർ കണക്കിന് മൂത്രം മൂത്രാശയത്തിനകത്ത് കെട്ടുകയും ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ മൂത്രം തിരിച്ച് സാധാരണഗതി കിഡ്നിയിൽ നിന്ന് ഒരു ട്യൂബ് വഴി മൂത്രം മൂത്രാശയത്തിലേക്ക് വരുന്നതിന് പകരം മൂത്രാശയത്തിൽ നിന്ന് തിരിച്ച് മൂത്രം കിഡ്നിയിലേക്ക് പോകുന്നൊരവസ്ഥ വരും. അങ്ങനെ വരുമ്പോൾ കിഡ്നികളുടെ പ്രവർത്തനത്തെ വരെ അത് ബാധിക്കാൻ തുടങ്ങും. അപ്പോൾ അങ്ങനെ ഒരവസ്ഥയിലും മറ്റും ആ ഒരവസ്ഥയിലും നമുക്ക് ഓപ്പറേഷൻ ചെയ്യേണ്ടതായിട്ട് വരും. പ്രോസ്റ്റേറ്റ് ക്യാൻസറിൻ്റെത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ചികിത്സാ മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട, അതായത് പ്രധാനമായിട്ട് നമ്മൾ നോക്കുന്നത് ഈ അസുഖം പ്രോസ്റ്റേറ്റിനകത്ത് പരിമിതപ്പെട്ട് നിൽക്കുകയാണോ അതോ പ്രോസ്റ്റേറ്റിൻ്റെ പുറത്തേക്ക് അതായത് കഴലുകളിലേക്കോ അല്ലെങ്കിൽ എല്ലുകളിലേക്കോ ആണ് സാധാരണഗതിയിൽ ഇത് പടരുന്നത്. അപ്പോൾ അങ്ങനെ പടർന്നിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അങ്ങനെ രണ്ടിനും രണ്ട് ചികിത്സാ രീതികളാണ്. ഇപ്പം പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് അകത്ത് തന്നെ പരിമിതമായിട്ട് നിൽക്കുകയാണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വളരെ ഏർലി സ്റ്റേജിൽ വളരെ പ്രാരംഭ ദിശയിൽ മാത്രമേ നമുക്ക് അങ്ങനെ കാണാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരവസ്ഥയിൽ നമുക്ക് ഈ ഗ്രന്ഥി നീക്കം ചെയ്യുന്ന ഒരു ഓപ്പറേഷനാണ് നമ്മൾ ചെയ്യുന്നത്. ഗ്രന്ഥി പൂർണ്ണമായിട്ട് നീക്കം ചെയ്ത് മൂത്രാശയത്തെ മൂത്രനാളിയായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു ഓപ്പറേഷൻ, അതിനെ റാഡിക്കൽ പ്രോസ്റ്റേറ്റെക്ടമി എന്നാണ് നമ്മുടെ പദം ഉപയോഗിക്കുന്നത്. പ്രോസ്റ്റേറ്റിക് ഗ്രന്ഥി പൂർണ്ണമായിട്ട് നീക്കം ചെയ്യുന്ന ഒരു ഓപ്പറേഷനാണ് അത് ചെയ്യുന്നത്. നേരെ മറിച്ച് ഈ അസുഖം പടർന്നിട്ടുണ്ട്, അതായത് കഴലുകളിലേക്കോ അല്ലെങ്കിൽ എല്ലുകളിലേക്കോ മറ്റോ പടർന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നീടുള്ള അതിൻ്റെ ചികിത്സാ മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരുന്നുകളാണ്, അതായത് ഹോർമോണൽ ട്രീറ്റ്മെൻറ്റ് എന്ന് നമ്മൾ പറയും. മരുന്നുകളും ഇഞ്ചക്ഷനും മറ്റും ഉണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ടെസ്റ്റോസ്റ്ററോണിൻ്റെ ഒരു എന്താ അതിൻ്റെ ഒരു അതിപ്രസരമാണ് ഈ ക്യാൻസറിൻ്റെ വളർച്ചയ്ക്ക് ഉതകുന്നത്. അപ്പോൾ ആ ടെസ്റ്റോസ്റ്ററോണിൻ്റെ ആ ഒരു പ്രവർത്തനത്തെ ശമിപ്പിക്കുന്ന രീതിയിലുള്ള മരുന്നുകളും ഇഞ്ചക്ഷനും മറ്റും ഉണ്ട്. അപ്പോൾ ആ രീതി ചെയ്യാം. ഇനി നേരത്തെ പറഞ്ഞ ഈ ബി പി എച്ചിൻ്റെ അതായത് പ്രായത്തിനോടനുബന്ധിച്ചുള്ള വീക്കത്തിനുള്ള ഓപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പ്രധാനമായിട്ടും അതായത് പണ്ട് കാലങ്ങളൊക്കെ കീറിയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ പിന്നീടൊരു എന്താ പറയുക ഒരു വളരെ വളരെ ഒരു മാറ്റം സംഭവിച്ച ഓപ്പറേഷനാണ് ഈ ഉള്ളിലൂടെ, അതായത് മൂത്രനാളിക്ക് ഉള്ളിലൂടെ തന്നെ ഈ പ്രോസ്റ്റേറ്റിനെ ചെറു കഷ്ണങ്ങളായിട്ട് നീക്കം ചെയ്യുന്ന TURP എന്നുള്ള ഒരു ഓപ്പറേഷനാണ് ഇപ്പം പൂർവാധികം ഈ ബി പി എച്ച് എന്നുള്ള രോഗാവസ്ഥയ്ക്ക് ഓപ്പറേഷൻ വേണ്ടി വന്നാൽ ചെയ്യുന്നത്. ഇത് നമ്മളൊരു ഗോൾഡ് സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻ എന്നാണ് പറയുന്നത്. ഗോൾഡ് സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ അത് വർഷങ്ങളുടെ എന്താ വർഷങ്ങളായിട്ട് ഈ രോഗത്തെ രോഗാവസ്ഥയ്ക്ക് വേണ്ടി നമ്മളത് ചെയ്യുകയും അതിന് എന്താ പറയുക അതിൻ്റെതായിട്ടുള്ള എല്ലാവിധ ഇത് പരിശോധനകളും മറ്റും ചെയ്തിട്ട് ഇതൊരു പ്രൂവൺ ആയിട്ടുള്ള ഒരു ചികിത്സാ രീതിയാണ്. അപ്പോൾ അതിനെ അതുകൊണ്ടാണ് നമ്മൾ അതിനൊരു ഗോൾഡ് സ്റ്റാൻഡേർഡ് ആയിട്ട്. അപ്പോൾ ബാക്കിയുള്ള ചികിത്സാ മാർഗങ്ങളെല്ലാം നമ്മൾ ഇതിനോടാണ് താരതമ്യപ്പെടുത്തുന്നത്. അപ്പോൾ ഈ ഉള്ളിലൂടെ ക്രോസ്റ്റേറ്റ് ഗ്രന്ഥി നീക്കം ചെയ്യുമ്പം അതിനെയാണ് നമ്മൾ ഈ ബി പി എസ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇതിൻ്റെ അകഞ്ചട്ടയിലാണ് ഉണ്ടാകുന്നത്. അപ്പോൾ മൂത്രനാളിയിൽ ആ തടസ്സം വരുന്ന ഭാഗം മാത്രമേ നമ്മൾ ബി പി എച്ചിൻ്റെ ചികിത്സയെ നീക്കം ചെയ്യുന്നുള്ളൂ. ക്യാൻസർ രോഗബാധ പോലെ മുഴുവനായിട്ട് ഗ്രന്ഥി നീക്കം ചെയ്യുന്നില്ല. അപ്പം ആയതിനാൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഓപ്പറേഷൻ ചെയ്ത രോഗിക്കും ഭാവിയിൽ ക്യാൻസർ രോഗബാധ വരാം, കാരണം പുറം ചട്ട അവിടെ ഇരിപ്പുണ്ട്.
1: പ്രോസ്റ്റേറ്റ് വീക്കം അറിയേണ്ട വസ്തുതകൾ എന്ന വിഷയത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ച യൂറോളജിസ്റ്റായ ഡോക്ടർ അരുണിന് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
0: നന്ദി, നമസ്കാരം.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കും.

നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.

0: മലയാളികളുടെ മനസ്സിലിടം പിടിച്ച ഒരുപാട് ചലച്ചിത്ര ഗാനങ്ങളുണ്ട്. പഴയ ഗാനങ്ങളോ പുതിയ ഗാനങ്ങളോ ഏതുമായിക്കോട്ടെ, അതിലേതെങ്കിലും ഒരു പ്രിയ ഗാനത്തിനായി നിങ്ങളുടെ ശബ്ദ സന്ദേശം യുവർ വോയിസിലേക്ക് അയയ്ക്കൂ. ഇന്നത്തെ യുവർ വോയിസിൽ കുറച്ച് ശ്രോതാക്കളുടെ ശബ്ദ സന്ദേശങ്ങളും അവരുടെ ഇഷ്ടഗാനങ്ങളും കേൾക്കാം നമുക്ക്.
1: ഞാൻ ജയവന്ത് മാറോളി, തൃക്കാക്കര, എറണാകുളം. മലയാളി മനസ്സുകളെ എന്നും താലോലിക്കുന്ന ശബ്ദത്തിലൂടെ കൊതിപ്പിച്ചുകൊണ്ടിരുന്ന ജാനകിയമ്മ നമ്മളെ വിട്ടുപിരിഞ്ഞു പോയിരിക്കുന്നു. ഈ അവസരത്തിൽ മിഴിയോരം വഴിഞ്ഞൊഴുകും എന്ന ഗാനത്തിലപ്പുറം മറ്റൊരു ഗാനം നമുക്ക് ഓർമ്മിക്കാൻ പറ്റുന്നില്ല. മഞ്ഞൾ വിരിഞ്ഞ പൂക്കൾ എന്നുള്ള ഈ സിനിമയിലെ ഗാനം യുവർ വോയിസ് എന്ന ആ പരിപാടിയിൽ കൂടി എല്ലാവർക്കും വേണ്ടി സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അതോടൊപ്പം ഞങ്ങളുടെ കൂട്ടായ്മയായ വൈറസ് എന്നുള്ള ആശാൻ മെമ്മോറിയൽ കോളേജ് ഓഫ് മാനേജ്മെന്റ് ചെന്നൈയിൽ ഉള്ള എല്ലാ സുഹൃത്തുക്കൾക്കും വേണ്ടി ഈ ഗാനം ആവശ്യപ്പെടുന്നു.

ഞാൻ പി എ അലക്സാണ്ടർ റാന്നി കരികുളത്ത് നിന്ന് സംസാരിക്കുന്നു. എനിക്ക് കള്ളിച്ചെല്ലമ്മ എന്ന സിനിമയിലെ കരിമുകിൽ കാട്ടിലെ രജനി തൻ വീട്ടിലെ എന്ന പാട്ട് കേൾക്കാൻ ആഗ്രഹം ഉണ്ട്. ഞാൻ ഇത് എന്റെ പുത്രൻ ജോർജ് അലക്സിനും അവന്റെ ഭാര്യ എൽസയ്ക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു.

ഹായ്, ഞാൻ നേഹ. ഞാൻ എറണാകുളം ജില്ലയിൽ നിന്നാണ്. യുവർ വോയിസിലൂടെ ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് മിന്നി മിന്നി കണ്ണ് ചിമ്മി ജൂണിൽ നിന്നുള്ള ആ പാട്ടാണ്. ഇത് ഞാൻ എൻ്റെ +1 +2 സ്കൂൾ ഫ്രണ്ട്സിന് ഡെഡിക്കേറ്റ് ചെയ്യുന്നു.

നമസ്കാരം, എൻ്റെ പേര് അഞ്ജന. ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ കിളിമാനൂർ എന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. അനന്തപുരി FM-ൻ്റെ സ്ഥിരം ശ്രോതാവാണ് ഞാൻ. പാട്ടുകൾ കേൾക്കാൻ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. യുവർ വോയിസ് എന്ന പ്രോഗ്രാമിലൂടെ വെള്ളിൽ പറവകളായി നാം പൊങ്ങിപ്പടരാം എന്ന പാട്ട് കേൾക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ പാട്ട് എൻ്റെ മോൾക്ക് ഒരുപാട് ഇഷ്ടമാണ്. കൂടാതെ ഞാൻ കോളേജ് കാലം ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. ഈ പാട്ട് വെച്ചു തരുമെന്ന് പ്രതീക്ഷിക്കുന്നു.

ഹലോ, നമസ്കാരം. എന്റെ പേര് സെന്തിൽ ചിറങ്ങി എന്നാണ്. ഞാനൊരു മിമിക്രി ആർട്ടിസ്റ്റ് ആണ്, സ്റ്റേജ് ആർട്ടിസ്റ്റ് ആണ്. തിരുവനന്തപുരം മാഗ്നറ്റോ എന്ന് പറഞ്ഞൊരു പ്രൊഫഷണൽ പ്രോഗ്രാം ഷോ ഉണ്ട് ഞങ്ങൾക്ക്. എനിക്കൊരു സോങ് വേണം. എനിക്ക് ഇഷ്ടമുള്ളൊരു സോങ് ആണ്, അതായത് ജയറാം നായകനായിട്ട് അഭിനയിച്ച ആയുഷ്കാലം എന്ന് പറഞ്ഞ സിനിമയിലെ മൗനം സ്വരമായി എന്ന് പറയുന്ന ഒരു ഗാനമുണ്ട്. എന്റെ വളരെ ഫേവറേറ്റ് സോങ്സുകളിൽ ഒന്നാണത്. വളരെ ഇഷ്ടമാണ് എനിക്കത്. അത് എനിക്ക് വെച്ച് തന്നാൽ വലിയ ഉപകാരമായി. ഓക്കെ, താങ്ക് യു.

மௌனம் பரமா என் பொன் வீணை ஸ்வப்னம் மலரா இசை கும்பிலே

ഹലോ, എന്റെ പേര് അച്ചു. എനിക്ക് യുവർ വോയിസിലൂടെ തണ്ണീർമത്തൻ ദിനങ്ങൾ എന്ന മൂവിയിലെ എന്ത് വിധി ഇത് എന്ന പാട്ട് കേൾക്കാൻ ആഗ്രഹിക്കുന്നു. എന്റെ ഫ്രണ്ട് ദേവർ

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 500,000 രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2,00,000 കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ 1 സമ്മാനം 30 കോടി രൂപ, 2 സമ്മാനം 1 കോടി രൂപ വീതം. 20 പേർക്ക് ടിക്കറ്റ് വില 500 രൂപ. നറുക്കെടുപ്പ് സെപ്റ്റംബർ 26.
2: കേരളത്തിലെ അംഗീകൃത ഏജന്റുമാരിൽ നിന്നും അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
3: എന്റെ പേര് അശ്വതി, ഞാൻ ട്രിവാൻഡ്രത്തു നിന്നാണ്. എനിക്ക് കസ്തൂരിമാൻ എന്ന സിനിമയിലെ
4: പറഞ്ഞിട്ടുള്ള
3: പാട്ടാണ് വേണ്ടത്. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു പാട്ടാണ്. സോ അത് വെച്ച് തരുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.

ഹായ്, എൻ്റെ പേര് ശ്രീജ. ഞാൻ ട്രിവാൻഡ്രത്തു നിന്നാണ്. യുവർ വോയിസ് എന്ന പരിപാടിയിലൂടെ ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഗാനം മൺചിത്രത്താഴ് എന്ന മൂവിയിലെ പഴം തമിഴ് പാട്ട്. ഈ പാട്ട് ഞാൻ എൻ്റെ ചേച്ചിക്ക് ഡെഡിക്കേറ്റ് ചെയ്യുന്നു.

ഹായ്, എൻ്റെ പേര് ആനന്ദ്. ഞാൻ ട്രിവാൻഡ്രത്ത് നിന്നാണ്. യുവർ വോയിസ് എന്ന പ്രോഗ്രാമിലൂടെ ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് സ്പിരിറ്റ് സിനിമയിലെ മഴ കൊണ്ട് മാത്രം എന്ന ഗാനമാണ്. ഞാൻ ഈ സോങ് എൻ്റെ ഫാമിലിക്കായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു.

നമസ്കാരം, എന്റെ പേര് പ്രമിത. ഞാൻ തൃശൂർ ജില്ലയിൽ നിന്നാണ്. യുവർ വോയിസ് എന്ന പ്രോഗ്രാമിലൂടെ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഗാനം ആമി എന്ന സിനിമയിലൂടെ പുറത്തിറങ്ങിയ നീർമാതളപ്പൂ എന്ന് പറഞ്ഞ ആ ഒരു പാട്ട് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്.

പാടിപ്പതിഞ്ഞതോ കേട്ട് മനസ്സിൽ പതിഞ്ഞതോ ആയ ഒരു ഗാനം നിങ്ങൾക്ക് യുവർ വോയിസിലൂടെ കേൾക്കണോ? എങ്കിൽ 8281420305 എന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് ഒരു വോയിസ് മെസ്സേജ് അയക്കൂ. വൈകാതെ നിങ്ങളുടെ പ്രിയഗാനം യുവ വോയിസിലൂടെ നിങ്ങളിലേക്കെത്തും. ഇന്നത്തെ യുവ വോയിസ് ഇവിടെ സമാപിച്ചു.

ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ചിത്രം കേരളവർമ്മ പഴശ്ശിരാജ. ചന്ദ്രശേഖരം സംഗീതം പാടിയ ഗാനം. രചന ഗിരീഷ് പുത്തഞ്ചേരി. സംഗീതം ഇളയരാജ.

0: സമയം 5 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: വികസിത രാഷ്ട്രമെന്ന ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ മുന്നേറുമ്പോൾ രാജ്യത്തെ യുവാക്കൾ കരുതിയിരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നശാമുക്ത് യുവ ഫോർ വികസിത് ഭാരത് സങ്കൽപ് അഭിയാൻ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് 12 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. വരും മണിക്കൂറുകളിൽ കൊല്ലം, കോട്ടയം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, കാസർഗോഡ് ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. മഴ മുന്നറിയിപ്പ് തുടരുന്ന സാഹചര്യത്തിൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്താൻ നിർദ്ദേശം. ഉരുൾപൊട്ടൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങൾ, നദീതീരങ്ങൾ, അണക്കെട്ടുകളുടെ പരിസര പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറണം. ജില്ലാ കൺട്രോൾ റൂമുകളിലോ ടോൾ ഫ്രീ നമ്പറുകളായ 1077 അല്ലെങ്കിൽ 1070 എന്നിവയിലേക്കോ സഹായത്തിനായി ബന്ധപ്പെടാം. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ തീരങ്ങളിൽ ഇന്ന് വൈകുന്നേരം 5:30 വരെ കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം. കണ്ണൂർ ഇരിട്ടിയിൽ നാളെ നടത്താനിരുന്ന സഹജീവനം ജനസേവന അദാലത്തുകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മാറ്റിവച്ചതായി വനംവകുപ്പ് അറിയിച്ചു. കണ്ണൂർ കൂത്തുപറമ്പ് കൈത്തേരിയിൽ കാൽ വഴുതി വെള്ളച്ചാലിൽ വീണ് 1 മരണം. കലാശപ്പറമ്പത്ത് രാരീഷ് ആണ് മരിച്ചത്. പാലക്കാട് കിഴക്കഞ്ചേരി പാലക്കുഴി വെള്ളച്ചാട്ടത്തിൽ കാണാതായ യുവതിയുടെ മൃതദേഹം കണ്ടെത്തി. കോയമ്പത്തൂർ സ്വദേശിയായ ഭാനുപ്രിയയാണ് മരിച്ചത്. പ്രൊഫസർ എം കെ സാനു സാംസ്കാരിക കേന്ദ്രത്തിന്റെ പുരസ്കാരമായ സാനു സമ്മാനം പ്രതിപക്ഷ നേതാവ് മുന്നേറി ഇന്ത്യ. മെഡൽ നേട്ടം 39. അണ്ടവരി FM-ൽ പ്രധാന വാർത്തകൾ ഇനി 6 മണിക്ക്.

ഇത് ആകാശവാണി അനന്തപുരി എഫ് എം 101.9. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം കൈതപ്രത്തിന്റെ രചിച്ച് രവീന്ദ്രൻ ഈണം നൽകിയ യേശുദാസ് പാടിയ ഗാനം, ചിത്രം ഹിസ് ഹൈനസ് അബ്ദുള്ള.

0: 5000 വിജയികളുമായി പെട്ടാപ്പിള്ളിയിൽ വമ്പനോണം കൊമ്പൻ ഓഫർ
1: നേടാം. 5 ഹീറോ മാവറിക് 440 ബൈക്കുകൾ, 5 ലേഡീസ് ഇവി സ്കൂട്ടറുകൾ, എസികൾ, ടിവികൾ, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീനുകൾ, മൊബൈൽ ഫോണുകൾ, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി നിരവധി സമ്മാനങ്ങൾ.
0: കൂടാതെ 10,000 രൂപ വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്, ആകർഷകമായ ഫിനാൻസ് ഓഫറുകളും.
1: പെട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
2: 916 ഹോൾ മാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
3: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും. സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
4: പി ഭാസ്കരന്റെ വരികൾക്ക് ശ്യാം സംഗീതം നൽകി. കൃഷ്ണചന്ദ്രൻ പാടിയ ഗാനം ചിത്രം ഡെയ്സി.

0: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ്, ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ
1: ഷോറൂം സന്ദർശിക്കൂ. ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
2: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വയലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
3: സ്വർണം വാങ്ങാൻ ഇനിയൊരു ടെൻഷനേ ഇല്ല. സുബയ്യ ജുവലേഴ്സിന്റെ മെഗാ ഷോറൂം ആര്യശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജുവലേഴ്സ് ആര്യശാല.
4: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും, ടാപ്പുകൾ കുറേ മാറ്റേണ്ടി വരും, പക്ഷെ ഇതിന്റെയൊക്കെ സ്പെയർ കിട്ടുമോ എന്തോ.
5: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡഡ് കളക്ഷൻസ് ഉണ്ട്. അതും മിതമായി.

0: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കറ്റ്.
1: ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് വിദ്യാസാഗർ സംഗീതം നൽകി. ഉദിത് നാരായണനും സുജാതയും പാടിയ ഗാനം ചിത്രം സി ഐ ഡി മൂസ.

0: 5000 വിജയികളുമായി പെട്ടാപ്പിള്ളിൽ വമ്പനോണം കമ്പൻ ഓഫർ
1: നേടാം. 5 ഹീറോ മാവറിക് 440 ബൈക്കുകൾ, 5 ലേഡീസ് ഇവി സ്കൂട്ടറുകൾ, എസികൾ, ടിവികൾ, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീനുകൾ, മൊബൈൽ ഫോണുകൾ, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി നിരവധി സമ്മാനങ്ങൾ.
0: കൂടാതെ 10,000 രൂപ വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്, ആകർഷകമായ ഫിനാൻസ് ഓഫറുകളും.
1: പെട്ടാപ്പിള്ളിൽ ഏജൻസീസ്.

0: 82 വർഷത്തിന്റെ സ്വർണ തിളക്കവുമായി അനന്തപുരിയിൽ സുബ്ബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. രണ്ട് പവന മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
1: സ്വർണ്ണാഭരണങ്ങൾക്ക് 50% വെള്ളിയാഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
0: സുബ്ബയ്യ ജ്വല്ലറി, കോട്ടക്കകം കിഴക്കേക്കോട്ട, പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന് സമീപം.
2: അടുത്ത ഗാനം ഒ എൻ വി കുറുപ്പിന്റെ വരികൾക്ക് ഉത്തം സിംഗ് സംഗീതം നൽകി. പി ജയചന്ദ്രനും ചിത്രയും പാടിയത്. ചിത്രം പ്രേം പൂജാരി.

0: സമയം 6 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: യുവതലമുറ ലഹരി വസ്തുക്കളിൽ നിന്നും വിട്ടുനിൽക്കണമെന്നും ആരോഗ്യകരമായ ജീവിതശൈലി സ്വീകരിക്കണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നശാമുക്ത് യുവ ഫോർ വികസിത് ഭാരത് സങ്കൽപ് അഭിയാൻ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് മഴ തുടരും. 12 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. വരും മണിക്കൂറുകളിൽ കൊല്ലം, കോട്ടയം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, കാസർഗോഡ് ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. കനത്ത മഴയുടെ പശ്ചാത്തലത്തിൽ പത്തനംതിട്ട, കണ്ണൂർ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. മഴ മുന്നറിയിപ്പ് തുടരുന്ന സാഹചര്യത്തിൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്താൻ നിർദ്ദേശം. ഉരുൾപൊട്ടൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങൾ, നദീതീരങ്ങൾ, അണക്കെട്ടുകളുടെ പരിസര പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറണം. ജില്ലാ കൺട്രോൾ റൂമുകളിലേക്കോ ടോൾ ഫ്രീ നമ്പറുകളായ 1077 അല്ലെങ്കിൽ 1070 എന്നിവയിലേക്കോ സഹായത്തിനായി ബന്ധപ്പെടാം. കോട്ടയം പൂഞ്ഞാർ പയ്യാനിത്തോട്ടത്ത് മണ്ണിടിച്ചിലുണ്ടായ അപകടത്തിൽ മരിച്ച മണപ്പാട് വീട്ടിൽ റെജീന ജോണിയുടെയും മകൻ ജോസഫിൻ ജോണിയുടെയും ഭൌതിക ശരീരം പയ്യാനിത്തോട്ടം സെന്റ് അൽഫോൺസ പള്ളി സെമിത്തേരിയിൽ സംസ്കരിച്ചു. നിറപുത്തരി പൂജകൾക്കായി ശബരിമല നട തുറന്നു. കനത്ത മഴയുടെ പശ്ചാത്തലത്തിൽ ഭക്തർക്ക് പമ്പാ സ്നാനത്തിന് വിലക്ക്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ 32 കേസുകളിലായി 43 പേർ കൂടി അറസ്റ്റിലായി. കോമൺവെൽത്ത് ഗെയിംസ് ഇന്ന് സമാപിക്കും. 13 സ്വർണവുമായി ഇന്ത്യ 4-ാം സ്ഥാനത്ത്. അന്തപുരി FM-ൽ പ്രധാന വാർത്തകൾ ഇനി 8 മണിക്ക്.

ആകാശവാണി അനന്തപുരി എഫ് എം 101.9. ഇപ്പോൾ അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ഈ അറിയിപ്പിനെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 അധ്യാത്മരാമായണ പാരായണം, 17-ാം ദിവസം കാവാലം ശ്രീകുമാർ പാരായണം ചെയ്തത്. 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 സന്ധ്യാഗീതം, 6:50 വയലും വീടും, കാർഷിക മേഖലയിൽ ബൌദ്ധിക സ്വത്തവകാശം, ഡോക്ടർ ലൗലി ബിയുമായി അഭിമുഖം. 7:20, 8:20 ചലച്ചിത്ര ഗാനങ്ങൾ. 8:45 ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസ് സ്പോൺസേഡ് പരിപാടി. 9:00 സൺഡേ സെലക്ഷൻസ്. 9:30 സംഗീത സുധ നെയ്യാറ്റിൻകര വാസുദേവൻ അവതരിപ്പിച്ച സംഗീത കച്ചേരി. 10:30 നിശ സുരഭി. 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം. 11:05 മുതൽ വിവിധ ഭാരതി റിലേ. ഇനി നാളത്തെ പരിപാടികൾ. നാളെ രാവിലെ 5:15 സുഭാഷിതം ഹരിപ്പാട് അച്യുത ശാസ്ത്രി അവതരിപ്പിക്കുന്നു. 6:20 അറിയിപ്പിനെ തുടർന്ന് നമസ്തേ അനന്തപുരി. ഇതിൽ ഉഷമലരി, ബാലാമണിയമ്മയുടെ മഴുവിന്റെ കഥ എന്ന കവിത ആലാപനം വസുധ വാസുദേവൻ. അധ്യാത്മരാമായണ പാരായണം, 18-ാം ദിവസം ശ്രീവത്സൻ ജെ മേനോൻ പാരായണം ചെയ്തത്. തുടർന്ന് ഉദയഗീതം പി എസ് സുമം, എസ് സിന്ധുദേവി എന്നിവർ പാടിയത്. തുടർന്ന് പ്രഭാതഭേരി. 6:45 പ്രാദേശിക വാർത്തകൾ. 6:55 നമസ്തേ അനന്തപുരി തുടരും. ഇതിൽ ഇന്നത്തെ ചോദ്യം, രാമായണ പൊരുൾ സ്വാമി നരസിംഹാനന്ദ അവതരിപ്പിച്ചത്. കാർഷിക മേഖലാ വാർത്തകൾ. 7:15 ആരണ്യകം ആയുരാരോഗ്യം, ചരിത്രത്തിലിന്ന് തൊഴിൽ ദർശനം. 7:40 മക്കാച്ചിയുടെ പായസക്കട, ഗ്രാമകേരളം. ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം കാലം സാക്ഷി. നമുക്ക് ചുറ്റും ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും. 8:30 ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം. ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, 98-ാം ഭാഗം. 8:35 തൃശൂർ

ആഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം. 8:45 യോഗ സൗഖ്യം, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും. 9:00 ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്. 9:30 ഗാനോപഹാരം. 12:00 ഞാൻ എന്റെ പ്രിയഗാനങ്ങൾ. എഴുത്തുകാരിയും മൃഗാവകാശ പ്രവർത്തകയുമായ ശ്രീദേവി എസ് കർത്ത പങ്കെടുക്കുന്നതിന്റെ പരിപാടിയുടെ അവസാന ഭാഗം. 10:30 റീഗൽ ജുവലേഴ്സ് ഇന്നത്തെ സ്വർണവില. 10:30 ഞാൻ എന്റെ പ്രിയഗാനങ്ങൾ തുടരും. 11:00 ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി. സൈബർ കുറ്റകൃത്യങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് സൈബർ ഡിവിഷനിലെ ഹരിലാൽ പി മറുപടി നൽകുന്നു. 12:00 ചിത്രമഞ്ജുഷ, തുടർന്ന് തിരേപ്പൂക്കൾ. 12:40 പ്രകാശധാര, ദേശീയ അവയവദാന ദിനത്തോടനുബന്ധിച്ച് ഡോക്ടർ നോബിൾ ഗ്രേഷ്യസ് സംസാരിക്കുന്നു. 12:50 ചലച്ചിത്ര ഗാനങ്ങൾ. ഒന്ന് രണ്ടിന് ഏകതാര, 2:00 ഹലോ ഡോക്ടർ, ആഹാര രീതികളും ആരോഗ്യവും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഡോക്ടർ അനിതാ മോഹൻ മറുപടി നൽകിയ ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടിയിലെ തെരഞ്ഞെടുത്ത ഭാഗങ്ങൾ. 2:30 ചലച്ചിത്ര ഗാനങ്ങൾ, 2:45 തിരൈപ്പൂക്കൾ, 3:00 വെള്ളി വെളിച്ചം പുനഃപ്രക്ഷേപണം, 3:45 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി, 4:00 പിത്താര സ്പോൺസർഷിപ്പ് പരിപാടി, 4:30 5:00 ചലച്ചിത്ര ഗാനങ്ങൾ, 5:45 ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി, 6:00 അറിയിപ്പിനെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ, 6:20 അധ്യാത്മ രാമായണ പാരായണം, 18-ാം ദിവസം ശ്രീവത്സൻ ജെ മേനോൻ പാരായണം ചെയ്തത്, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 സന്ധ്യാഗീതം, 6:50 വയലും വീടും. അത്യുൽപാദന ശേഷിയുള്ള പശുക്കളെ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഡോക്ടർ സൌമ്യ എം പിയുമായി അഭിമുഖം. 7:20 ചലച്ചിത്ര ഗാനങ്ങൾ, 7:30 രാഗരസം, 8:20 ചലച്ചിത്ര ഗാനങ്ങൾ, 9:30 സംഗീത സുധ ടി ആർ ശ്രീനാഥ് അവതരിപ്പിക്കുന്ന പുല്ലാങ്കുഴൽ കച്ചേരി, 10:30 നിശാ സുരഭി, 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം, 11:05 വിപിത് ഭാദ്യറിലെ. ഇതുവരെ കേട്ടത് ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ഇനി കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശ പൊതുവെ മേഘാവൃതമായിരിക്കും. ഇടവിട്ട് മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 29.7 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.5 ഡിഗ്രി സെൽഷ്യസ്, പെയ്ത മഴ 1 മില്ലിമീറ്റർ. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 23 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 29.6 ഡിഗ്രി സെൽഷ്യസ്, പെയ്ത മഴ 1.5 മില്ലിമീറ്റർ. കാലാവസ്ഥ അറിയിപ്പ് കഴിഞ്ഞു.

ആകാശവാണി അണ്ടവരിയ എഫ് എം 101.9 ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് രവീന്ദ്രൻ സംഗീതം നൽകി എം ജി ശ്രീകുമാറും രാധിക തിലകും പാടിയത് ചിത്രം നന്ദനം.

0: വരവായി.
1: ഏതൊക്കെ വേണ്ട ബ്രാൻഡഡ് വസ്ത്രങ്ങളുടെയും ബ്രാൻഡഡ് നൈറ്റികളുടെയും വലിയ കളക്ഷനുമായി നൈറ്റി ഷോപ്പ്.
0: മികച്ച ക്വാളിറ്റി, ആകർഷകമായ വിലയിൽ വാങ്ങാം.
1: രണ്ട് നിലകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം. നൈറ്റി ഷോപ്പ്, വെസ്റ്റ് ഫോർട്ട്, NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
2: വിനായക് ശശികുമാറിന്റെ വരികൾക്ക് സായി അഭ്യങ്കാർ സംഗീതം നൽകി. സായി അഭ്യങ്കാറും സുഭലക്ഷ്മിയും പാടിയത് ചിത്രം ബാൾട്ടി.

0: അന്ത്യഗീതത്തിൽ തുടർന്ന് കേൾക്കാം.
1: ഈ ആർപ്പവിലെ എന്തിനാണല്ലേ? 2000 രൂപയ്ക്ക് മുകളിൽ എം ആർ ടിയിൽ നിന്ന് ഷോപ്പ് ചെയ്താൽ സാരി, കുക്ക്വെയർ, ഡിന്നർ സെറ്റ് തുടങ്ങി ഉറപ്പായ സമ്മാനങ്ങൾ കിട്ടും. ആഴ്ചയിൽ ഒരു ഭാഗ്യശാലിക്ക് ഗോൾഡ് കോയിനും.
2: ഈ ഓഫർ ജൂലൈ 25 മുതൽ ഓഗസ്റ്റ് 26 വരെ. എം ആർ ടി മെറ്റൽ മാർട്ട് ചാലിലും മാർക്കറ്റ് റോഡ് വാട്ടർ അതോറിറ്റി എതിർവശത്തും. കണ്ടീഷൻസ് അപ്ലൈ.
3: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണ ബമ്പർ 1 സമ്മാനം 30 കോടി രൂപ. 2 സമ്മാനം 1 കോടി രൂപ വീതം 20 പേർക്ക്. ടിക്കറ്റ് വില 500 രൂപ. നറുക്കെടുപ്പ് സെപ്റ്റംബർ 26.
4: കേരളത്തിലെ അംഗീകൃത ഏജന്റുമാരിൽ നിന്നും അറ്റടുത്ത ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
0: ആകാശവാണി അനന്തപുരി FM 101.9.
5: രാമായണ പാരായണം 17-ാം ദിവസം.
6: ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ.
5: ബാലസുഗ്രീവയുദ്ധം, ബാലിവധം എന്നീ കഥാഭാഗങ്ങളാണ് ഇന്നത്തെ പാരായണത്തിൽ ചേർത്തിട്ടുള്ളത്. ശ്രീ കാവാലം ശ്രീകുമാർ പാരായണം ചെയ്തു.

ശ്രേഷ്ഠാശു ചിത്ത വിശുദ്ധി ഭവിച്ചു കപീന്ദ്രനും രാമനെ നാരായണനെന്നറിഞ്ഞുടൻ താമസഭാവമകന്നു സസംഭ്രമം.

0: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് മഴ ശക്തം. 64 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി കഴിയുന്നത് 1349 പേർ. മഴ തുടരുന്ന സാഹചര്യത്തിൽ ഏത് അടിയന്തര സാഹചര്യവും നേരിടാൻ സജ്ജമെന്ന് സംസ്ഥാന സർക്കാർ. വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. തിരുവനന്തപുരം, കൊല്ലം ഒഴികെ മറ്റെല്ലാ ജില്ലകളിലും ഇന്ന് ഓറഞ്ച് ജാഗ്രത. ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. കണ്ണൂർ, പത്തനംതിട്ട ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. പുതുതായി അനുവദിച്ച മുൻഗണനാ റേഷൻ കാർഡുകളുടെ വിതരണോദ്ഘാടനം നാളെ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. വികസിത രാഷ്ട്രമെന്ന ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ മുന്നേറുമ്പോൾ രാജ്യത്തെ യുവാക്കൾ കായികമായും മാനസികമായും കരുത്തുള്ളവരും ആത്മവിശ്വാസം നിറഞ്ഞവരുമായിരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കോമൺവെൽത്ത് ഗെയിംസിന് ഇന്ന് സമാപനം. 39 മെഡലുമായി ഇന്ത്യ നാലാം സ്ഥാനത്ത്. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയും മറ്റെല്ലാ ജില്ലകളിലും ഓറഞ്ച് ജാഗ്രതയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, തൃശൂർ, പാലക്കാട് ഒഴികെയുള്ള ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. സംസ്ഥാനത്ത് കാലവർഷക്കെടുതിയിൽ 8 മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്കും വീടും ജീവനോപാധികളും നഷ്ടപ്പെട്ടവർക്കും സഹായം ഉറപ്പാക്കുമെന്ന് സംസ്ഥാന സർക്കാർ. മലയോര മേഖലകളിൽ ജാഗ്രത തുടരണം. ഏത് സാഹചര്യവും നേരിടാനുള്ള മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ ഏത് അടിയന്തര ഘട്ടവും നേരിടാൻ സർക്കാരും തദ്ദേശ സ്വയംഭരണ വകുപ്പും സജ്ജമായ റൂമുകൾ തുറക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. അപകട സാധ്യതാ പ്രദേശങ്ങളിൽ നിരീക്ഷണം ശക്തമാക്കുകയും മുൻകൂട്ടി ആളുകളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്കും ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കും മാറ്റുകയും ചെയ്യും. രക്ഷാപ്രവർത്തനത്തിനാവശ്യമായ ഉപകരണങ്ങൾ പ്രാദേശികമായി സജ്ജമാക്കാനും കുടുംബശ്രീ, സന്നദ്ധ പ്രവർത്തകർ എന്നിവരുടെ സേവനം ഉറപ്പാക്കാനും നിർദ്ദേശമുണ്ട്. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിലായി 64 ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നത് 1349 പേർ. കൂടുതൽ പേർ കഴിയുന്നത് പത്തനംതിട്ട ജില്ലയിലാണ്. 567 പേർ. കോട്ടയം 505, ഇടുക്കി 79, കോഴിക്കോട് 78, മലപ്പുറം 61 എന്നിങ്ങനെയാണ് ക്യാമ്പുകളിൽ കഴിയുന്നവരുടെ എണ്ണം. സംസ്ഥാനത്തെ എല്ലാ താലൂക്ക് കൺട്രോൾ റൂമുകളും 24 മണിക്കൂറും പ്രവർത്തന സജ്ജമാണെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ കൺട്രോൾ റൂം അറിയിച്ചു. കണ്ണൂർ ജില്ലയിൽ മഴയ്ക്ക് കുറവുണ്ടെങ്കിലും മഴക്കെടുതി രൂക്ഷം. നിലവിൽ ഒരു മരണമാണ് ജില്ലയിലുണ്ടായത്. കൂത്തുപറമ്പ് കൈത്തേരിയിൽ അപ്പു എന്ന രാരീഷാണ് മരിച്ചത്. മന്ത്രി സണ്ണി ജോസഫ് അപകടസ്ഥലം സന്ദർശിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
1: കഴിഞ്ഞ രണ്ടു ദിവസത്തെ മഴക്കെടുതിയിൽ ഇന്ന് ഉച്ചവരെയുള്ള കണക്കുകൾ പ്രകാരം കണ്ണൂർ ജില്ലയിൽ ഒരു വീട് പൂർണ്ണമായും 47 വീടുകൾ ഭാഗികമായും തകർന്നു. കാലവർഷക്കെടുതി 32 വില്ലേജുകളിലാണ് കൂടുതലായി ബാധിച്ചത്. 18 വില്ലേജുകൾ

0: ിൽ വെള്ളപ്പൊക്കം ദുരിതം വിതച്ചു. 18 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലായി പ്രവർത്തിക്കുന്നത്. 876 പേരെയാണ് ക്യാമ്പുകളിലേക്ക് മാറ്റിയത്. കണ്ണൂർ വളപട്ടണം മുതൽ ന്യൂമാഹി വരെയും കാസർഗോഡ് കുഞ്ചത്തൂർ മുതൽ കോട്ടക്കുന്ന് വരെയും തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു.
1: സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ വെള്ളച്ചാട്ടങ്ങൾ, ജലാശയങ്ങൾ, മലയോര വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ എന്നിവയിൽ നിയന്ത്രണം ഏർപ്പെടുത്താൻ ദുരന്ത നിവാരണ അതോറിറ്റി ടൂറിസം വകുപ്പിനും DTPC കൾക്കും നിർദ്ദേശം നൽകി. അപകട സാധ്യതയുള്ള റോഡുകളിൽ മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കാനും സഞ്ചാരികൾക്ക് സുരക്ഷാ വിവരങ്ങൾ ലഭ്യമാക്കാനും നിർദ്ദേശമുണ്ട്. കൂടാതെ കൺട്രോൾ റൂമുകൾ തുറക്കാനും പോലീസ്, ഫയർഫോഴ്സ് സേനകളുമായി ഏകോപിപ്പിച്ച് പ്രവർത്തിക്കാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. കനത്ത മഴയുടെ പശ്ചാത്തലത്തിൽ പത്തനംതിട്ട, കണ്ണൂർ ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂർ, കുട്ടനാട് താലൂക്കുകളിലും നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോഴിക്കോട് കൊയിലാണ്ടിയിൽ വെള്ളക്കെട്ടിൽ വീണ് ചികിത്സയിലായിരുന്ന 2 വയസ്സുകാരൻ മരിച്ചു. കാപ്പാട് സ്വദേശി നൌഷാദിന്റെ മകൻ മാസിനാണ് മരിച്ചത്. അതേസമയം മലബാർ റിവർ ഫെസ്റ്റിവലിനോടനുബന്ധിച്ചുള്ള ഈ വർഷത്തെ എല്ലാ മത്സരങ്ങളും പൊതുപരിപാടികളും റദ്ദാക്കിയതായി സംഘാടകർ അറിയിച്ചു. 73,024 അർഹരായ കുടുംബങ്ങളുടെ പൊതുവിഭാഗം റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റിയതിന്റെ സംസ്ഥാനതല വിതരണോദ്ഘാടനം നാളെ. പദ്ധതിയുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ രാവിലെ തിരുവനന്തപുരത്ത് നിർവഹിക്കും. ഗുണഭോക്താക്കൾക്ക് ഓഗസ്റ്റ് മുതലുള്ള സൌജന്യ റേഷൻ വിതരണോദ്ഘാടനവും ചടങ്ങിൽ നടക്കും. മന്ത്രി അനൂപ് ജേക്കബ് ചടങ്ങിൽ അധ്യക്ഷം വഹിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: വികസിത രാഷ്ട്രമെന്ന ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ മുന്നേറുമ്പോൾ രാജ്യത്തെ യുവാക്കൾ കായികമായും മാനസികമായും കരുത്തുള്ളവരും ആത്മവിശ്വാസം നിറഞ്ഞവരുമായിരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നശാമുക്ത് യുവ ഫോർ വികസിത് ഭാരത് സങ്കൽപ് അഭിയാൻ വീഡിയോ കോൺഫറൻസിംഗിലൂടെ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. യുവതലമുറ എപ്പോഴും ലഹരി വസ്തുക്കളിൽ നിന്നും വിട്ടുനിൽക്കണമെന്നും ആരോഗ്യകരമായ ജീവിതശൈലി സ്വീകരിക്കണമെന്നും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. കേരള പോലീസിന്റെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതി രാജ്യത്തിനും വിദേശ രാജ്യങ്ങൾക്കും മാതൃകയെന്ന് സംസ്ഥാന പോലീസ് മേധാവി റവാഡ ആസാദ് ചന്ദ്രശേഖർ. മാനസികവും ശാരീരികവുമായ വികാസം ഉറപ്പാക്കി സാമൂഹിക സേവനം ചെയ്യാൻ പ്രാപ്തമായ ഒരു സംഘം യുവാക്കളെ വാർത്തെടുക്കുന്നതിൽ വിജയം നേടിയ മാതൃകയാണ് SPC പദ്ധതിയെന്ന് അദ്ദേഹം പറഞ്ഞു. കോമൺവെൽത്ത് ഗെയിംസിന് ഇന്ന് സമാപനമാകും. 39 മെഡലുമായി ഇന്ത്യ 4 സ്ഥാനത്താണ്. 13 സ്വർണം, 17 വെള്ളി, 9 വെങ്കലം എന്നിങ്ങനെയാണ് ഇന്ത്യയുടെ മെഡൽ നേട്ടം. പത്തനംതിട്ട ജില്ലയിൽ മഴക്കെടുതികൾക്ക് ശമനമാകുന്നു. അതേസമയം ജാഗ്രത തുടരണമെന്ന് ജില്ലാ ഭരണകൂടം നിർദ്ദേശിച്ചു. ആകാശവാണി ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: ജില്ലയിൽ ഏറ്റവും കൂടുതൽ മഴനാശം വിതച്ച റാന്നി പ്രദേശങ്ങളിലും ആറന്മുള പ്രദേശങ്ങളിലും വെള്ളം ഇറങ്ങിത്തുടങ്ങിയത് ജനങ്ങൾക്ക് ആശ്വാസമാകുന്നു. എന്നാൽ ഇവിടങ്ങളിൽ നിന്ന് ഇറങ്ങുന്ന ജലം അപ്പർ കുട്ടനാടൻ പ്രദേശങ്ങളിലെത്തുന്നത് കൃഷി ഉൾപ്പെടെ ജനജീവിതത്തെ സാരമായി ബാധിക്കും. മഴ തുടർന്നാൽ മലയോര മേഖലയിൽ മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിലുള്ളവർ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറി താമസിപ്പിക്കണമെന്ന് ജില്ലാ ഭരണകൂടം പൊതുജനങ്ങൾക്ക് പ്രത്യേക നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്.
1: സംസ്ഥാനത്തെ സാഹചര്യങ്ങൾ മനസ്സിലാക്കി ഇടപെടാനും ജനങ്ങളെ സഹായിക്കാനുമുള്ള ഉത്തരവാദിത്തം മുഖ്യമന്ത്രി VD സതീശൻ നിറവേറ്റണമെന്ന് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ്. കാലവർഷക്കെടുതിയും കടലാക്രമണവും മൂലം അരക്ഷിതാവസ്ഥയിലായ ജനങ്ങൾ പ്രതീക്ഷ വയ്ക്കുന്നത് സംസ്ഥാന സർക്കാരിലാണെന്നും പാർട്ടി സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിൽ പറഞ്ഞു. ജനങ്ങൾ അനുഭവിക്കുന്ന പ്രതിസന്ധിയെ നേരിടുന്നതിന് എല്ലാ പാർട്ടി ഘടകങ്ങളും സജീവമായി രംഗത്തിറങ്ങണമെന്നും പ്രസ്താവനയിൽ പറയുന്നു. മഴക്കെടുതികളിൽ ദുരിതം അനുഭവിക്കുന്ന ഓരോ കുടുംബത്തിനും അടിയന്തര ആശ്വാസവും അർഹമായ നഷ്ടപരിഹാരവും സംസ്ഥാന സർക്കാർ ഉറപ്പാക്കണമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. ദുരന്തമുഖത്ത് ജനങ്ങൾക്ക് വേണ്ടത് പിന്തുണയും ആശ്വാസവും അതിജീവനത്തിനായുള്ള മാർഗവുമാണെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ലോക മുലയൂട്ടൽ വാരാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ മന്ത്രി K മുരളീധരൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. V മുരളീധരൻ MLA അധ്യക്ഷത വഹിക്കും. ഈ മാസം 7 വരെയാണ് ലോക മുലയൂട്ടൽ വാരം. മുലയൂട്ടൽ ജീവിതത്തിന്റെ സുസ്ഥിരമായ തുടക്കത്തിന് എന്നതാണ് ഈ വർഷത്തെ സന്ദേശം. കർക്കിടകത്തിലെ പരമ്പരാഗത ആരോഗ്യ ഭക്ഷണശീലങ്ങൾ പ്രചരിപ്പിക്കുന്നതിനായി കുടുംബശ്രീ എറണാകുളം ജില്ലാ മിഷൻ സംഘടിപ്പിക്കുന്ന 10 ഇല കർക്കിടക ഫെസ്റ്റ് നാളെ മുതൽ ഈ മാസം 7 വരെ എറണാകുളം കളക്ട്രേറ്റ് കോമ്പൌണ്ടിൽ നടക്കും. കുടുംബശ്രീ സംരംഭകർ ഒരുക്കുന്ന കർക്കിടക വിഭവങ്ങൾ, ഭക്ഷ്യവസ്തുക്കൾ, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ പ്രദർശനവും വിപണനവും മേളയിലുണ്ടായിരിക്കും. സംസ്ഥാനത്ത് മഴ ശക്തം. 64 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി കഴിയുന്നത് 1349 പേർ. മഴ തുടരുന്ന സാഹചര്യത്തിൽ ഏത് അടിയന്തര സാഹചര്യവും നേരിടാൻ സജ്ജമെന്ന് സംസ്ഥാന സർക്കാർ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. തിരുവനന്തപുരം, കൊല്ലം ഒഴികെ മറ്റെല്ലാ ജില്ലകളിലും ഇന്ന് ഓറഞ്ച് ജാഗ്രത. ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. കണ്ണൂർ, പത്തനംതിട്ട ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. പുതുതായി അനുവദിച്ച മുൻഗണനാ റേഷൻ കാർഡുകളുടെ വിതരണോദ്ഘാടനം നാളെ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. വികസിത രാഷ്ട്രമെന്ന ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ മുന്നേറുമ്പോൾ രാജ്യത്തെ യുവാക്കൾ കായികമായും മാനസികമായും കരുത്തുള്ളവരും ആത്മവിശ്വാസം നിറഞ്ഞവരുമായിരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കോമൺവെൽത്ത് ഗെയിംസിന് ഇന്ന് സമാപനം. 39 മെഡലുമായി ഇന്ത്യ 4 സ്ഥാനത്ത്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
4: ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ സന്ധ്യാഗീതം. ആദ്യഗാനം യേശുദാസ് പാടിയത്.

സന്ധ്യാഗീതം സമാപിച്ചു. ആകാശവാണി അനന്തപുരി എഫ് എം 101.9.

0: നമുക്ക് നല്ലതെന്ന് തോന്നുന്ന എന്തെങ്കിലും കാര്യം ചെയ്യുമ്പോൾ ചിലപ്പോൾ അതിനെ എതിർക്കാൻ കുറെ ആളുകൾ ഉണ്ടായേക്കാം. നാം തീർത്തും ഒറ്റപ്പെട്ടു പോയേക്കാം. പല അഭിപ്രായങ്ങളും ഉയരാം, നമ്മെ പിന്തിരിപ്പിക്കാനും ശ്രമിച്ചെന്നിരിക്കും. പക്ഷേ ചെയ്യുന്ന കാര്യം നല്ലതാണെന്ന് നമുക്കുറപ്പുണ്ടെങ്കിൽ സ്വന്തം തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുക. മറ്റുള്ളവരെ ഭയക്കേണ്ട കാര്യമില്ല. ധീരമായ ചില തീരുമാനങ്ങളാണ് ലോകത്തെ തന്നെ മാറ്റിമറിച്ചിട്ടുള്ളത് എന്നത് ചരിത്ര സത്യമാണ്. ഈയൊരു ചിന്തയോടെ നമുക്ക് ഇന്നത്തെ വയലും വീടും പരിപാടി ആരംഭിക്കാം. കാർഷിക മേഖലയിൽ ബൌദ്ധിക സ്വത്തവകാശത്തിന്റെ പ്രാധാന്യം എന്നതാണ് ഇന്നത്തെ പ്രധാന വിഷയം. എന്നാൽ അതിനു മുമ്പ് നമുക്ക് എന്നത്തെയും പോലെ ഒരു ചോദ്യത്തിന് ശേഷം പരിപാടിയിലേക്ക് പോകാം. ചോദ്യം ഇതാണ്: പശുത്തൊഴുത്തിൽ ഒരു പശുവിന് സാധാരണ എത്ര സ്ഥലമാണ് ആവശ്യമുള്ളത്? ചോദ്യത്തിന്റെ ഉത്തരം ഈ പരിപാടിയുടെ അവസാനം പറയാം. ഇനി നമുക്ക് പ്രധാന പരിപാടിയിലേക്ക് പോകാം. സ്വത്തവകാശം എന്താണെന്ന് നമുക്കറിയാം. പാരമ്പര്യമായുള്ള വീടും വസ്തുക്കളും അടുത്ത തലമുറയ്ക്ക് കൈമാറുക എന്നതാണ്. എന്നാൽ ബൌദ്ധിക സ്വത്തവകാശം എന്നാൽ എന്താണ്? പാരമ്പര്യമായി പല നെല്ലിനങ്ങളും വിത്തായി സൂക്ഷിക്കുന്ന കർഷകരുണ്ടാവും. അതുപോലെ മറ്റ് കാർഷിക വിളകളുടെയും വിത്തുകൾ സൂക്ഷിക്കുന്നുണ്ട്. പിന്നെ ഭൗമസൂചിക പദവി കിട്ടിയ അനേകം കാർഷിക വിളകളുണ്ട്. ഇതെല്ലാം കൈമോശം വരാതെ വരും തലമുറയ്ക്ക് കൈമാറാം. അത് നിയമമാക്കിയിട്ടുണ്ട്. ഇത് പലർക്കും അപരിചിതമായ കാര്യമാണ്. കാർഷിക മേഖലയിൽ ബൌദ്ധിക സ്വത്തവകാശത്തിന്റെ പ്രസക്തിയെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്നത് ഡോക്ടർ ലൌലി ബി ആണ്. ഡോക്ടർ ലൌലിയുമായി സംസാരിക്കുന്നത് ഷിബു ജോർജ്.
1: മാഡം, ഈ ഐ പി ആർ ഇംഗ്ലീഷിലെ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് എന്ന് പറയും, ബൌദ്ധിക സ്വത്തവകാശം. ഇത് നമ്മൾ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ട്സിനെ പറ്റിയൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ കാർഷിക മേഖലയിൽ ഇത് എന്തുവാണ്, അല്ലെങ്കിൽ ഐ പി ആർ എന്തുവാണ്, ഇതൊന്ന് വിശദീകരിക്കാം.
2: നമ്മൾ ഇന്നത്തെ കാലത്ത് ഒരുപാട് കേൾക്കുന്ന ഒരു കാര്യമാണ് ബൌദ്ധിക സ്വത്തവകാശം. വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി സ്വത്തവകാശം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വത്ത്, നമ്മളുടെ സ്വത്ത്, അതൊരു പക്ഷെ നമ്മുടെ വീടാകാം, കാറാകാം, ഇങ്ങനെയുള്ള എല്ലാം നമ്മുടെ സ്വത്തുക്കളാണ്. ഇതിന്റെ അവകാശം നമുക്കുണ്ട്. ഇത് മെറ്റീരിയലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന നമ്മുടെ വസ്തുവകൾ. ഇത് കൂടാതെ ബൗദ്ധികപരമായ, അതായത് നമ്മൾ മനസ്സുകൊണ്ടല്ലേ ബുദ്ധിപരമായി ഉണ്ടാക്കിയെടുക്കുന്ന സാധനങ്ങൾക്ക് നമുക്കെന്തവകാശം, അത് ഒരു നിയമം വഴി നമുക്കതിനൊരു അവകാശം തരുന്നതാണ് ബൗദ്ധിക സ്വത്തവകാശം. അപ്പൊ ഈ ബൗദ്ധിക സ്വത്തവകാശം കിട്ടുക, എന്തിനെങ്കിലും ആയിക്കോട്ടെ, ഒരു ഉൽപ്പന്നത്തിനാകാം, പല പല കാര്യങ്ങളും
1: ഒരു
2: പ്രോസസ്സിനാകാം, ഇതെന്ത് തന്നെ ആയാലും ഇത് നമുക്ക് തൊടാൻ പറ്റുന്ന സാധനം ആയിക്കൊള്ളണമെന്നില്ല, ഒരു ഐഡിയ ആകാം. ഇതിനൊക്കെയാണ് ബൗദ്ധിക സ്വത്തവകാശം വരുന്നത്. ഇത് ഇന്നത്തെ കാലത്ത് വളരെയധികം പ്രസക്തമാണ്. കാരണം വ്യക്തികൾ പുതിയ കണ്ടുപിടുത്തങ്ങളും പുതിയ പുതിയ കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ കലാപരമായ സൃഷ്ടികളായിക്കോട്ടെ, ഇതിനെല്ലാം തന്നെ വളരെയധികം പ്രാധാന്യം ഇന്നത്തെ കാലത്ത് ആൾക്കാർ കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഉദാഹരണമാണ് കോപ്പിറൈറ്റ്. ഇതെല്ലാവരും കേട്ടിട്ടുള്ളതാണ്. ഈ കോപ്പിറൈറ്റ് എന്ന് പറയുന്നത് ഒരു വ്യക്തി എഴുതുന്ന ഒരു കഥയോ നോവലോ എന്തെങ്കിലും ആകാം,
1: കൂടാതെ
2: പാട്ട്, ഇതെല്ലാം കോപ്പിറൈറ്റ് ഉണ്ട്. ഇത് നമുക്കറിയാവുന്ന കാര്യമാണ്. ഇതിന് മേലില് അയാൾക്ക് കിട്ടുന്ന അവകാശം, അത് നമ്മൾ വെറുതെ വാഗുണ്ട് പറയുകയല്ല, നിയമപരമായി അത് ആ വ്യക്തിക്ക്, ഒരു പക്ഷെ ഒരു വ്യക്തിയാകാം, ഒരു സംഘടനയാകാം, ഒരു ഗ്രൂപ്പ് ഓഫ്, എങ്ങനെ വേണമെങ്കിലും നമുക്കത് വരാം, അതിന് കൊടുക്കുന്നതാണ് ബൗദ്ധിക സ്വത്തവകാശം.
1: അപ്പൊ ഇത് കാർഷിക മേഖലയിൽ ഇതിന്റെ ഒരു പ്രസക്തി, അല്ലെങ്കിൽ ഇതൊരു ഉദാഹരണം വെച്ച് വേണമെന്ന്.
2: കാർഷിക മേഖലയിൽ ഒരുപാട് പ്രസക്തമായ കാര്യങ്ങൾ ബൗദ്ധിക സ്വത്തവകാശവുമായിട്ടുണ്ട്. അത് നമ്മളുടെ നാട്ടിൽ പൊതുവെ ആൾക്കാർ അറിഞ്ഞു വരുന്നതേ ഉള്ളൂ, മനസ്സിലാക്കി വരുന്നതേ ഉള്ളൂ. ഇത് പണ്ട് തൊട്ടേ നമുക്കുള്ള പല കാര്യങ്ങളും അത് ഈ നിയമപരമായി നമ്മുടേതാണ് എന്ന് വരുത്തി തീർക്കാൻ, നമുക്ക് നിയമപരമായിട്ട് എഴുതി ഒരു റൂളായിട്ട് അത് നമ്മുടെ തന്നെ അവകാശം എന്ന് വരുമ്പോഴാണ് അതിന് പ്രസക്തമാവുന്നത്. അല്ലെങ്കിൽ ഇത് ആർക്ക് വേണമെങ്കിലും എടുത്ത് ഉപയോഗിക്കാം, എന്റേത് തന്നെ ആണെന്ന് എനിക്കറിയാം, മറ്റൊരാൾക്കറിയാം, പക്ഷെ വേറൊരാള് ഇതെടുത്ത്

0: ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമുക്കതിന് ഒന്നും പറയാൻ പറ്റത്തില്ല. അതിനാണ് ഈ ബൗദ്ധിക സ്വത്തവകാശം വരുന്നത്. കാർഷികപരമായിട്ട് വരുമ്പോൾ ബൗദ്ധിക സ്വത്തവകാശത്തിൽ ഒരുപാട് കാര്യങ്ങൾ പറയും. ഇപ്പൊ പറഞ്ഞല്ലോ കോപ്പിറൈറ്റ് ഉണ്ട്, നമ്മൾ കേട്ടിട്ടുള്ളതായിരിക്കാം പേറ്റന്റിങ്, മറ്റൊന്നാണ് ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ അല്ലെ GI ടാഗ്. ഇതിടയ്ക്കെങ്കിലും പത്രങ്ങളിലൊക്കെ വന്നെങ്കിലും ആൾക്കാർ കണ്ടു ഭൗമസൂചക പദവി. ഭൗമസൂചക പദവി എന്നുള്ള മലയാളം വാക്ക് പലരും ഇത് ശ്രദ്ധിക്കുന്നുണ്ടാവില്ല. GI ടാഗ് എന്ന് തന്നെയാണ് പല പത്രങ്ങളിലും മാസികകളിലും എല്ലാം നമ്മൾ കേൾക്കാറുള്ളത്. ഇതെല്ലാം തന്നെ കാർഷികപരമായിട്ട് വളരെയധികം ബന്ധമുണ്ട്. ഭൗമസൂചക പദവി എന്ന് പറയുമ്പം കാർഷിക ഉൽപ്പന്നങ്ങളാകാം, അത് ഉൽപ്പന്നം ഉണ്ടാക്കുന്ന രീതികളാകാം, ഇതിനെല്ലാം തന്നെ ഭൗമസൂചക പദവി ലഭിക്കാം.
1: കൃഷിരീതികളും വേണമെങ്കിൽ
0: കൃഷിരീതികളും ആകാം, പക്ഷെ അത് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ചില നിയമങ്ങളുണ്ട്.
1: അതെ, സ്ഥിരീകരിക്കണം.
0: അതെ, നമ്മളത് തെളിയിക്കണം. ഈ പറഞ്ഞ പോലെ ഇതെല്ലാം ഒരു ആക്ട് ആണ്. ആക്ട് എന്ന് പറയുമ്പോൾ നിയമപരമായിട്ടുള്ള പല കാര്യങ്ങളും അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അതെല്ലാം ക്ലിയർ ആയാൽ മാത്രമേ നമുക്കത് ലഭിക്കുകയുള്ളൂ. അപ്പൊ അത് നമുക്ക് തെളിയിക്കാൻ പറ്റണം. ഇത് യഥാർത്ഥത്തിൽ
1: എന്റെ തന്നെയാണ്,
0: അതെ എന്റെ കണ്ടുപിടുത്തം. അതൊരു കോടതിയിൽ നമ്മൾ പോയി നമ്മുടെ അവകാശവാദം ഉന്നയിക്കുന്നതിന് തുല്യമാണ്. അത് ഭൗമസൂചക പദവി ഒന്ന്. മറ്റൊന്നാണ് പ്ലാന്റ് ജീനോം സേവിയർ അവാർഡ്. അതായത് ജനിതക ശേഖരം ഉള്ള വ്യക്തികൾ അല്ലെങ്കിൽ ഒരു സമൂഹം കമ്മ്യൂണിറ്റി അവാർഡ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കും.
1: ഏതെങ്കിലും വിളവിന് വേണ്ടിയുള്ളത്?
0: ഒരു വിളവ് തന്നെ ആകണമെന്നില്ല, പല വിളവുകളാകാം. അതിന്റെ ഒരു അമൂല്യമായ ശേഖരം സൂക്ഷിക്കുന്ന കർഷകർ അല്ലെങ്കിൽ ഒരു കർഷക കൂട്ടായ്മ, അവർക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന ഒരു പ്രോത്സാഹനം എന്നുള്ള രീതിയിൽ നമുക്കത് മനസ്സിലാക്കാം. കാരണം ഇത് ചെയ്യുന്നതിനുള്ള ഒരു പ്രോത്സാഹനം എന്നോണം അവർക്ക് കൊടുക്കുന്ന ഒരു അവാർഡാണ് പ്ലാന്റ് ജീനോം സേവിയർ.
1: അത് അവരുടെയാണ്, ആ സ്വത്ത് അവരുടേതാണ്. ആ ഇനം അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ജീനോം അല്ലെങ്കിൽ ആ ഒരു സ്പീഷീസ് അവരുടേതാണ്.
0: അവരതിനെ സൂക്ഷിക്കുന്നു, കരുതുന്നു, നശിച്ചു പോകാതെ വീണ്ടും അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നു. അതിനോടനുബന്ധിച്ച് നമ്മൾ വായിക്കേണ്ട വേറൊരു കാര്യമുണ്ട്. പണ്ട് കാലത്ത് നമ്മുടെ നാട്ടിലെല്ലാം വളരെ അമൂല്യമായ പരമ്പരാഗത ഇനങ്ങളുണ്ടായിരുന്നു. ഏത് വിളവെടുത്താലും അറിയാം, ഇപ്പൊ നെല്ലിൽ തന്നെ പല പരമ്പരാഗത ഇനങ്ങളുണ്ട്. ഇതില് പകുതി കൂടുതലും നമുക്കിന്ന് കാണാൻ കിട്ടത്തില്ല. അതിന്റെ ഒരു കാരണം എന്തെന്ന് വെച്ചാൽ, ഈ പുതിയ ഇനങ്ങൾ വരുമ്പോൾ പുതിയ ഇനങ്ങൾക്ക് വിളവ് കൂടുതലാണ്. അപ്പൊ കർഷകർ എന്താണ് ചെയ്യുക, പുതിയ വിളവിലേക്ക് മാറും, പുതിയ ഇനങ്ങളിലേക്ക് മാറും. അപ്പൊ പഴയ ഇനങ്ങൾ ഇവർക്ക് അത്രയും വിളവ് കിട്ടാത്തത് കൊണ്ട് തന്നെ സാമ്പത്തികമായിട്ടുള്ള നേട്ടം കുറയുന്നത് കൊണ്ട് ഇവർ അത് കൃഷി ചെയ്യുന്നത് നിർത്തും. പുതിയ ഇനങ്ങൾ വരുമ്പോഴത്തേക്ക് പരമ്പരാഗതമായ ഇനങ്ങൾ പലതും നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അത് സംരക്ഷിക്കുക എന്നുള്ളതും ഇതിന്റെ ഒരു ഉദ്ദേശമാണ്, പഴയതിനെ സംരക്ഷിക്കുക. അത് വെറുതെ ഒരാൾ സംരക്ഷിക്കണമെന്നില്ല. അപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു പ്രയോജനമുള്ള കാര്യങ്ങളല്ലേ നമ്മൾ മാറ്റിവെക്കുകയും സൂക്ഷിക്കുകയും ചെയ്യുള്ളൂ.
1: മനുഷ്യ സ്വഭാവമാണ്,
0: നമുക്ക് ആരും കുറ്റം പറയുകയോ അതിനെപ്പറ്റിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ അത് പല ശാസ്ത്രജ്ഞന്മാരും കൂടിയിരുന്ന് ആലോചിച്ചിട്ടാണ് ഈ നല്ല ജനിതക ശേഖരം സൂക്ഷിക്കേണ്ടതാണെന്നും അതിന്റെ ആവശ്യകതയെ പറ്റി മനസ്സിലാക്കിയിട്ടാണ് ഇങ്ങനെയൊരു കാര്യം കൊണ്ടുവരുന്നത്.
1: അപ്പൊ മേഡം, നമുക്ക് ഇവിടെ നോക്കുമ്പോൾ പ്ലാന്റ് ജീനോം സേവിയർ അവാർഡ് അല്ലെങ്കിൽ ജനിതക ശേഖരം സൂക്ഷിക്കുന്ന കർഷകര്, ഇതാണ് നമ്മുടെ കർഷകർ ഡയറക്റ്റ് ആയിട്ട് ഈ ഒരു ബൗദ്ധിക സ്വത്തവകാശത്തില് അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം
0: അല്ലേ?
1: അപ്പം ഇതെന്തുവാന്ന് ഇതൊന്ന് വിശദീകരിക്കാം. ഒരു കർഷകർ ഇതിൽ എങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നേ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കർഷകന് തോന്നുന്നുണ്ട് ഞാൻ ഇത്രയും ഇനങ്ങൾ ശേഖരിച്ച് വെച്ചിട്ടുണ്ട്, ഇതെല്ലാം അപൂർവ ഇനങ്ങളാണ്, അപ്പൊ ആ കർഷകൻ എങ്ങനെ ഈ ഒരു അവാർഡിന് അർഹനാവുന്നത്, അല്ലെങ്കിൽ എന്തോ ചെയ്യാൻ സാധിക്കും?
0: ഇത് പറയുന്നതിന് മുന്നോടിയായിട്ട് ഇത് ആരാണ് ഈ പ്ലാന്റ് ജീനോം സേവിയർ അവാർഡ് കൊടുക്കുന്നത്, നമ്മൾ ആർക്കാണ് അപേക്ഷിക്കേണ്ടത്?
1: അതെ,
0: ഇത് ആദ്യമായിട്ട് ശരിക്കും ഒരു അന്താരാഷ്ട്ര തരത്തിലുള്ളൊരു ട്രീറ്റി ആദ്യമേ വന്നിരുന്നു, ഉപ്പോ ട്രീറ്റി എന്നൊക്കെ പറയും. അതിനുശേഷമാണ് PPVFRA, അതായത് പ്ലാന്റ് പ്രൊട്ടക്ഷൻ ഓഫ് വെറൈറ്റീസ് ആൻഡ് ഫാമേഴ്സ് റൈറ്റ് ആക്ട്, ഇങ്ങനൊരു ആക്ട് നിലവിൽ വരുന്നത് 2001.
1: ഇനങ്ങളെ സംരക്ഷിക്കുക,
0: ഇനങ്ങളെ സംരക്ഷിക്കുക, കർഷകരുടെയും അവരുടെ അവകാശങ്ങളും സംരക്ഷിക്കുക. ഈ കർഷകരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളത് ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ. ഇതേപോലത്തെ ആക്ട് മറ്റ് രാജ്യങ്ങളിലും ഉണ്ട്. അവിടെയൊന്നും ഈ കർഷകരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനുള്ള നിയമങ്ങളും മറ്റുമില്ല. അവിടെയൊക്കെ ശാസ്ത്രജ്ഞരുടെ കാര്യങ്ങൾ, അല്ലെ പുതിയ ഇനങ്ങൾ ഉണ്ടാക്കുന്ന ആൾക്കാരുടെ അവരുടെ വെച്ച് നിൽക്കുവാണ്. കർഷകരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നത് ഇന്ത്യയിൽ മാത്രമാണ്.
1: ഇപ്പൊ ഇവിടെ ഒരു കാര്യം പറയാനുള്ളത്, എനിക്ക് തോന്നുന്നു ഈ പുതിയ ഇനങ്ങൾ ശാസ്ത്രജ്ഞര് പുറത്തെടുക്കണമെങ്കിൽ ഈ പഴയ ഇനങ്ങൾ വേണം.
0: തീർച്ചയായിട്ടും ഈ നിയമത്തിന്റെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് സസ്യ ഇനങ്ങൾ സംരക്ഷിക്കുക,

0: കൂടാതെ തന്നെ ഈ ഇനങ്ങൾ പുതിയ ഒരു വിത്തിനം ഉൽപ്പാദിപ്പിക്കുന്നതിലേക്ക് വേണ്ടി കർഷകര് ഇത് ഷെയർ ചെയ്യണം, മറ്റ് ശാസ്ത്രജ്ഞർക്ക് ഇത് കൊടുക്കണം. അവരുടെ കയ്യിൽ തന്നെ വെച്ചുകൊണ്ടിരിക്കുന്നതിൽ അവരുടെ കയ്യിൽ ഇരിക്കുമെന്നേ ഉള്ളൂ. അതിൽ നിന്നും എന്താണ് സമൂഹത്തിന് നേട്ടം? കർഷകൻ സ്വന്തം താല്പര്യത്തിന് കയ്യിൽ വയ്ക്കുന്നതിനോടൊപ്പം തന്നെ സമൂഹത്തിന് ഇത് പ്രയോജനപ്പെടുന്ന രീതിയിലേക്ക് അത് വരികയും ചെയ്യുമ്പോഴാണ് ഒരു വലിയൊരു നന്മയിലേക്ക് അത് എത്തുക. അത് പ്രോത്സാഹിപ്പിക്കുന്നു ഈ PPVFRA. അപ്പൊ നമ്മള് ഇതിനു വേണ്ടിയിട്ട് കർഷകർക്ക്, ശാസ്ത്രജ്ഞർക്ക്, എല്ലാവർക്കും തന്നെ നമ്മൾ ഉള്ള ഒരു ഇനം നമുക്ക് രജിസ്റ്റർ ചെയ്യാം. അതിന് ഈ PPVFRA തന്നെ രജിസ്ട്രാറുണ്ട്. അവിടേക്കാണ് നമ്മൾ ഇതിന്റെ അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഈ രജിസ്റ്റർ ചെയ്യുമ്പോൾ കർഷകന്റെ കയ്യിലുള്ള ഒരു ഇനം, അല്ലെ സയന്റിസ്റ്റിന്റെ കയ്യിലാകാം, ഈ ഇനം ഒരു പുതിയ ഇതൊന്നായിരിക്കണം, പണ്ടുണ്ടായിരുന്നത് പോലത്തതായിരിക്കരുത്, പ്രത്യേകതകൾ എന്തെങ്കിലും അതിനുണ്ടായിരിക്കണം. മാത്രവുമല്ല, നമ്മളിപ്പോ ഒരു കിലോ വിത്ത് കൊടുത്താൽ ഇതെടുത്തിടുമ്പം ഈ ഒരു കിലോ വിത്തിൽ നിന്നും വളർന്നു വരുന്ന ചെടികൾ ഒരേപോലെ ആയിരിക്കണം, യൂണിഫോമിറ്റി ഉണ്ടായിരിക്കണം. മാത്രമല്ല, നമ്മൾ ഈ വിത്ത് വീണ്ടും അതിൽ നിന്നെടുത്ത് ഒരു രണ്ട് മൂന്ന് തലമുറ നമ്മൾ വീണ്ടും നടുമ്പോൾ അതേ ഗുണങ്ങൾ തന്നെ ഇതിലുണ്ടായിരിക്കണം. ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഇനങ്ങളെ രജിസ്റ്റർ ചെയ്യാൻ പറ്റുക. ഇത് കർഷകർക്ക് ചെയ്യാം. ഇത് അവര് ഈ പറയുന്ന ഗുണങ്ങളെല്ലാം ഉണ്ടോ എന്നെല്ലാം പരിശോധിച്ച ശേഷം മാത്രമേ ആ ഇനം ഈ വ്യക്തിയുടെ പേര് രജിസ്റ്റർ ചെയ്ത് കൊടുക്കുകയുള്ളൂ. ഇനി പ്ലാന്റ് ജീനോം സേവിയർ അവാർഡ് അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി അവാർഡ് എന്ന് പറയുമ്പോൾ, ഒരു വ്യക്തിയുടെ കയ്യിലുള്ള ജനിതക ശേഖരം, അത് ഏതെങ്കിലും ഒരു വിളയിലായിരിക്കാം, പലതരം വിളകളിലായിരിക്കാം, എങ്ങനെ ആയിക്കോട്ടെ, അത് എത്രയുണ്ട് എന്നുള്ളത് ഏതെങ്കിലും ഒരു ശാസ്ത്രജ്ഞനോ അല്ലെ ബയോഡൈവേഴ്സിറ്റി ബോർഡ്, എല്ലാ സംസ്ഥാനങ്ങളിലും ഉണ്ട്, നമ്മുടെ ഇവിടെയുണ്ട്, കേരളത്തിലുള്ളതാണ് കേരള സ്റ്റേറ്റ് ബയോഡൈവേഴ്സിറ്റി ബോർഡ്. ഇവർക്കെല്ലാം തന്നെ ഇത് കണ്ട് പരിശോധിച്ച് ശരിയാണെന്ന് ബോധ്യപ്പെട്ടതിന് ശേഷമേ ഈ അപേക്ഷ അവർ പരിഗണിക്കുകയുള്ളൂ. ഇങ്ങനെ വരുമ്പോൾ അവരുടെ അപേക്ഷയിൽ നമ്മൾ കൊടുക്കേണ്ട വിവരങ്ങളിൽ ഒന്നാണ് ഈ കർഷകന്റെ കയ്യിലുള്ള ഇനങ്ങളിൽ ഏതെങ്കിലും പുതിയ ഒരു ഇനം ഉരുത്തിരിച്ചെടുക്കുന്നതിന് സഹായകമായിട്ടുണ്ടോ. അപ്പൊ കർഷകൻ തന്റെ കയ്യിൽ ഒരു ജനിതക ശേഖരം സൂക്ഷിക്കുക മാത്രമല്ല ചെയ്യേണ്ടത്, അത് ഒരു ശാസ്ത്രജ്ഞനോ അതിനുവേണ്ടി കൊടുക്കാം, ഇല്ലെങ്കിൽ കർഷകന് തന്നെ മറ്റൊരു ഇനം ഉരുത്തിരിച്ചെടുക്കുകയും ആകാം.
1: കർഷകർ അങ്ങനെ
0: ചെയ്യുന്നുണ്ട്, ധാരാളം ചെയ്യുന്നുണ്ട്. അതിന് അവരുപയോഗിച്ച പ്രക്രിയ എന്താണെന്നും എല്ലാം വിശദമായിട്ട് ഇതില് നമ്മൾ കൊടുക്കണം. അതുപോലെ കമ്മ്യൂണിറ്റി ആയിട്ടുമുണ്ട്. അത് കൂടുതലും നമ്മൾ കാണുന്നത് ഈ പല ട്രൈബ്സ്,
1: ഗോത്രവർഗക്കാർ,
0: അവരുടെ ഒരു ജീവിത രീതിയാണ്, യഥാർത്ഥത്തിൽ ഒരു ജീവിത രീതിയാണ് അവരുടെ കയ്യിലുള്ള ജനിതക ശേഖരം സൂക്ഷിക്കുക എന്നുള്ളത്. അത് അവരാരും പറഞ്ഞു പഠിപ്പിച്ചിട്ടോ ഈ PPVFRA ആക്ട് വായിച്ചിട്ടോ ഈ ഒരു അവാർഡ് പ്രതീക്ഷിച്ചിട്ടോ ഒന്നും അല്ല അവർ ചെയ്യുന്നത്. പക്ഷെ അതിന് പ്രോത്സാഹിപ്പിക്കാൻ നമുക്ക് സാധിക്കും. അതിനുള്ള ഒരു വലിയ മാർഗമാണ് ഈ കേന്ദ്ര ഗവൺമെന്റ് ചെയ്യുന്നത്. ഇപ്പൊ അട്ടപ്പാടിയിലും മറ്റുമുള്ള ചെറിയ ഗോത്രവർഗക്കാര് അവര് തന്നെ ചെറുധാന്യങ്ങൾ ഉണ്ടല്ലോ, പലതരത്തിലുള്ള ചെറുധാന്യങ്ങൾ നമ്മളൊന്നും കണ്ടിട്ട് പോലും കാണത്തില്ല, ചെറുധാന്യങ്ങളുണ്ട്, അതുപോലെ പൾസസ്, പയറുവർഗ്ഗങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ളത് അവര് സൂക്ഷിക്കുന്നുണ്ട്. നമ്മൾ പുറത്ത് കണ്ടിട്ടില്ലാത്ത തരം ഇനങ്ങൾ പോലും അവരുടെ കയ്യിലുണ്ട്. അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കമ്മ്യൂണിറ്റി അവാർഡ്. ഈ പ്ലാന്റ് ജീനോം സേവിയർ അവാർഡിന് വേണ്ടി ഒരു അപേക്ഷ കൊടുക്കാനെന്നും പറഞ്ഞിട്ട് ഞാൻ പോയിട്ടുണ്ട് ഒരു കർഷകന്റെ വീട്ടിൽ. ഇപ്പൊ നമുക്കറിയാം ഇയാളുടെ കയ്യിൽ നിന്നും ധാരാളം സാധനങ്ങൾ പലയിടത്തും പോയിട്ടുണ്ട്, ഒരു പക്ഷേ അതിൽ നിന്നായിരിക്കാം ചില ഇനങ്ങളൊക്കെ പുറത്ത് വന്നിട്ടുണ്ടാവുക,
1: പക്ഷെ
0: രേഖകളൊന്നുമില്ല. ഇത് ആൾക്കാർ അറിയണം,
1: ബോധവൽക്കരണം
0: അത്യാവശ്യമാണ്.
1: അപ്പൊ മേഡം, ഇത് ഒരു പക്ഷമാണ് ഇതിന്റെ. മേഡം പറഞ്ഞത് പ്ലാന്റ് ജീനോം സേവിയർ അവാർഡിൽ ഇനങ്ങൾ നമ്മൾ എങ്ങനെ സംരക്ഷിക്കുന്നത്, ജനിതക ശേഖരം നമ്മൾ എങ്ങനെ കൺസേർവ് ചെയ്യുന്നത്. പിന്നെ മറ്റൊരു കാര്യം മേഡം സൂചിപ്പിച്ചത് ഭൗമസൂചിക പദവിയാണ്, ജിയോ ടാഗിംഗ്. ഇതിനെ കുറിച്ചും കൂടെ ഒന്ന് പറയാം.
0: ഭൗമസൂചക പദവി എന്ന് പറഞ്ഞാല് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ നമ്മൾ പറയുന്നു, അല്ലെ GI ടാഗിംഗ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇത് ഒരു ഉൽപ്പന്നത്തിനോ അല്ലെങ്കിൽ ആ ഒരു പ്രക്രിയക്കോ, അതും ഒരു പ്രദേശവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രത്യേകതകൾ ഉണ്ടെങ്കിലാണ് ഭൗമസൂചക പദവി ലഭ്യമാവുക. ഭൗമസൂചക പദവിക്ക് വേണ്ടിയിട്ട് ഇതിന്റെ രജിസ്ട്രാറുണ്ട്. ചെന്നൈയിലാണ് ഇതിന്റെ ഓഫീസ് ഇരിക്കുന്നത്. നമ്മൾ അവിടേക്കാണ് ഇതിന്റെ അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഇനി ഇത് അപേക്ഷിക്കുമ്പോൾ കർഷകർക്ക് മാത്രമല്ല ഭൗമസൂചക പദവി എന്ന് പറയുന്നത്, ഏതൊരു ഉൽപ്പന്നത്തിനുമാകാം, പക്ഷെ പ്രദേശവുമായി ബന്ധപ്പെട്ടിരിക്കണം. തിരുവനന്തപുരത്ത് നമുക്കറിയാവുന്ന ഒന്നാണ് ബാലരാമപുരം കൈത്തറി, അതിന് ഭൗമസൂചക പദവി ഉള്ളതാണ്. മറ്റൊന്ന് ആറന്മുള കണ്ണാടി. കേരളത്തില് ആദ്യത്തെ ഭൗമസൂചക പദവി ലഭ്യമായിരിക്കുന്നത് ആറന്മുള കണ്ണാടിക്കാണ്. അതൊന്നും കാർഷിക ഉൽപ്പന്നങ്ങളല്ല. ഇന്നിപ്പോ നമ്മൾ കേരളത്തിന്റെ

0: കണക്കെടുത്ത് നോക്കിയാൽ 39 ഭൗമസൂചക പദവി ഉണ്ട്. അതിൽ പക്ഷേ 24 കാർഷിക ഉൽപ്പന്നങ്ങളാണ്. യഥാർത്ഥത്തിൽ ഈ ഭൗമസൂചക പദവി എന്ന് പറയുമ്പോൾ, ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു പ്രദേശവുമായി ബന്ധപ്പെട്ട് കിടക്കുക എന്ന് പറയുമ്പോൾ, ആ പ്രദേശത്തിലെ കൾച്ചർ, അവരുടെ ഒരു സാമൂഹിക വ്യവസ്ഥയുമായിട്ട് ഇണപിരിഞ്ഞു കിടക്കുന്ന ഉൽപ്പന്നങ്ങളായിരിക്കും മിക്കവാറും തന്നെ. എങ്കിൽ മാത്രമേ ഈ ഭൗമസൂചക പദവിയിലേക്ക് എത്താൻ പറ്റുള്ളൂ. അല്ലാതെ ഒരു പ്രദേശത്ത് നമ്മൾ പെട്ടെന്ന് ഒരു സാധനം കൊണ്ടുവന്നിട്ട് നമുക്കതിന് കിട്ടില്ല. അത് അവരുടെ കൾച്ചറുമായിട്ട്, സാമൂഹ്യ പല കാര്യങ്ങളും, ഒരുപക്ഷെ വിവാഹങ്ങളായിരിക്കാം, അല്ലെങ്കിൽ അമ്പലങ്ങളിലുള്ള ട്രഡീഷൻസ് ആയിരിക്കും, ഇതെല്ലാമായിട്ടും ഒരു അഭേദ്യമായ ബന്ധമുണ്ട്. ആ പ്രദേശവുമായിട്ട് ഇതിന് വളരെ അടുത്ത ബന്ധമുണ്ടെങ്കിൽ വരുമ്പോഴാണ് ഇതിനുവേണ്ടി നമുക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുക.
1: മേഡം സൂചിപ്പിച്ച മാതിരി കേരളത്തിന് കിട്ടിയ GI ടാഗിംഗിൽ ഭൂരിഭാഗവും കാർഷിക ഉൽപ്പന്നങ്ങളാണ്. അപ്പം കർഷകരും അല്ലെങ്കിൽ ആ കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് ഇതിലൊരു വലിയ പങ്കുണ്ട്.
0: തീർച്ചയായിട്ടും ഇതിന്റെ പ്രയോജനം എന്തെന്ന് പറഞ്ഞാല്, നമുക്ക് മറയൂർ ശർക്കരയെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം. മറയൂർ ശർക്കര GI ടാഗിംഗ് അല്ലെ ഭൗമസൂചക പദവി ലഭിച്ചിട്ടുള്ള ഒരു ഉൽപ്പന്നമാണ്. അതിന്റെ പ്രത്യേകതകളാണ് മറയൂർ ശർക്കരയ്ക്ക് ഭൗമസൂചക പദവി ലഭ്യമാക്കിയത്. സാധാരണ ശർക്കരയ്ക്ക് മാർക്കറ്റിൽ ഒരു ഏകദേശം 60-80 രൂപ അത്ര വരെ കിട്ടുള്ളൂ. പക്ഷെ മറയൂർ ശർക്കര എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് അതിന്റെ വില വളരെ വളരെ കൂടുതലാണ് ഇതിനെക്കാളും. അതാണ് അതിന്റെ പ്രത്യേകത. ബാലരാമപുരം കൈത്തറി സാരി എന്ന് പറഞ്ഞ് നമ്മൾ പോയി കഴിഞ്ഞാൽ, കൈത്തറിയാണെങ്കിലും പവർലൂമിൽ നിന്ന് എടുക്കുന്നത് തമ്മിൽ വില വ്യത്യാസമുണ്ട്. ഇതൊക്കെയാണ് ഒരു ഭൗമസൂചക പദവി ലഭ്യമാകുന്നതിനോടൊപ്പം ആ ഉൽപ്പന്നത്തിന് ലഭിക്കുന്നത്. ഇതുകൊണ്ട് 2-3 കാര്യങ്ങൾ നമുക്ക് പറയാം. ഒന്ന്, ഭൗമസൂചക പദവി ഒരു ഉൽപ്പന്നത്തിന് കിട്ടണമെങ്കിൽ അതിന് ചില പ്രത്യേകതകൾ ഉണ്ടായിരിക്കണം, എങ്കിലേ അത് കിട്ടുള്ളൂ.
1: വ്യത്യസ്തമായിട്ട്
0: മറ്റതിനേക്കാളും കൂടുതൽ നല്ലതാണെന്നോ അങ്ങനെയൊന്നും നമ്മൾ തെളിയിക്കണ്ട. പക്ഷെ ഇതിന് ഇന്ന് ഇന്ന പ്രത്യേകതകളുണ്ട്, ഇതാണ് നമ്മൾ അവിടെ തെളിയിക്കേണ്ട കാര്യം. ചില പ്രത്യേകതകൾ ഈ ഉൽപ്പന്നത്തിനുണ്ട്, ഇങ്ങനെ ഉണ്ടെങ്കിലാണ് ഭൗമസൂചക പദവി ലഭിക്കുക. അപ്പൊ ഈ ടാഗ്, അതായത് മറയൂർ ശർക്കര എന്ന പേരിൽ ഞാനൊരു ഉൽപ്പന്നം വിൽക്കുകയാണെങ്കിൽ, അതിന്റെ അർത്ഥം വാങ്ങുന്ന ആൾക്ക് ഈ പറഞ്ഞ പ്രത്യേകതകളെല്ലാം ഉള്ള ഒരു സാധനമാണ് കിട്ടുന്നത്. ഈ ഒരു പേര് വേറൊരാൾക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല, അത് ലീഗലി തെറ്റാണ്. ഇവർക്ക് കേസ് കൊടുക്കാം. ഈ മറയൂർ ശർക്കര എന്ന് പറയുന്ന ഉൽപ്പന്നം, അത് GI പദവി ലഭ്യമായിരിക്കുന്നത് ഒരു സൊസൈറ്റിക്കാണ്. അവർക്ക് മാത്രമേ ഈ ഒരു പ്രോഡക്റ്റ് ഉൽപ്പാദിപ്പിച്ച് ഈ പേരിൽ ഇറക്കാൻ പറ്റത്തുള്ളൂ.
1: ഇവിടെ ചോദ്യം എന്ന് പറഞ്ഞാൽ, ഇതൊരു കർഷകൻ ഇൻഡിവിജ്വൽ ആയിട്ട് ജിയോ ടാഗിംഗിന് വേണ്ടി അപേക്ഷിക്കാൻ സാധിക്കുമോ? അതൊരു കൂട്ടായിട്ട് തന്നെ പറ്റത്തില്ല.
0: അത് ഈ ഒരു ഈ പലതരം ബൗദ്ധിക സ്വത്തവകാശ ിൽ വളരെയധികം പ്രത്യേകതയുള്ളതാണ് ഞാൻ പറഞ്ഞ GI ടാഗിംഗ് അല്ലെ ഭൗമസൂചക പദവി എന്ന് പറയുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു IPR ഇതാണ്. ഇത് ഒരാൾക്കായിട്ട് അപേക്ഷിക്കാൻ പറ്റത്തില്ല. ഇപ്പൊ പേറ്റന്റ്, നമ്മൾ നേരത്തെ പറഞ്ഞു പ്ലാൻസ് കോപ്പിറൈറ്റ്, ഇതെല്ലാം ഒരാൾക്ക് അപേക്ഷിക്കാം. മാത്രമല്ല ഈ പേറ്റന്റ് കോപ്പിറൈറ്റ് എന്നൊക്കെ പറയുന്നത് എനിക്ക് കിട്ടുന്നത്, എനിക്കത് വേറൊരാൾക്ക് മറ്റേ കൈമാറ്റ അവകാശം നമുക്ക് കൊടുക്കാം. പക്ഷെ ഭൗമസൂചക പദവി ഒരു സമൂഹമാണ് അപ്ലൈ ചെയ്യുക, അത് പ്രത്യേകിച്ചും ഒരു രജിസ്റ്റേർഡ് സൊസൈറ്റി ആയിരിക്കണം. അവർക്ക് മാത്രമേ ഇത് അപേക്ഷിക്കാൻ പറ്റത്തുള്ളൂ. ഇത് വേറൊരാൾക്ക് വിൽക്കാൻ പറ്റത്തില്ല. ഇത് കൊടുക്കുന്നത് ആദ്യം 10 10 കഴിഞ്ഞാൽ നമുക്കിത് പുതുക്കാം. പിന്നെ ഈ സൊസൈറ്റിയിൽ തുടക്കത്തിൽ ഒരു വ്യക്തി അംഗമല്ല എങ്കിലും പിന്നീട് ഇപ്പൊ അവിടെ വന്നു, ഇപ്പൊ അതേ പ്രദേശത്ത് നിന്ന് തന്നെ ഇതേ ഉൽപ്പന്നം ഇതേ ക്വാളിറ്റിയിൽ ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ പുള്ളിക്ക് അംഗത്വം എടുക്കാം. അംഗത്വം എടുക്കുവാനും അതിനുള്ള അംഗീകാരം ഉണ്ട്. അതിന് ആദ്യമേ ഇത് ലഭ്യമായിരിക്കുന്ന സൊസൈറ്റിയുടെ നോൺ ഒബ്ജെക്ഷൻ സർട്ടിഫിക്കറ്റ് കിട്ടണം. നോ ഒബ്ജെക്ഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കണമെങ്കിൽ ഈ വന്നയാള് ഇതേ സാധനമാണ് ഉൽപ്പാദിപ്പിക്കുന്നതെന്ന് അവർക്ക് ബോധ്യപ്പെടണം. അല്ലെങ്കിൽ ഇതിന്റെ പേര് ദോഷമാണ്. ഒരു മോശമായ ഒരു ഉൽപ്പന്നമാണ് ഇത് കൊടുക്കുന്നതെങ്കിൽ ഈ പേരിലുള്ള സാധനമല്ലോ പിന്നീട് കൊടുക്കുന്നത്. അപ്പൊ ആൾക്കാർ അതനുസരിച്ചേ അത് ചെയ്യുള്ളൂ. ഇതാണ് ഭൗമസൂചക പദവിയുടെ വലിയൊരു കാര്യം. പിന്നെ ഇതുവഴി കർഷകന് വില നിശ്ചയിക്കാം. ഇത്രയും ക്വാളിറ്റിയുള്ള സാധനമാണ്, അപ്പൊ എനിക്ക് ഈ വിലയ്ക്ക് കിട്ടിയാലേ ഞാൻ വിൽക്കുന്നുള്ളൂ എന്ന് ഞാൻ പറഞ്ഞാൽ അത് വേറൊരാൾ വാങ്ങോ വാങ്ങാതിരിക്കുകയോ ചെയ്യാം. പക്ഷെ ഈ ക്വാളിറ്റി സാധനം കിട്ടണമെങ്കിൽ ഈ വില കൊടുക്കണം.
1: വിപണി എന്തായാലും
0: അതെ അതെ എക്സ്പോർട്ടിനൊക്കെ വളരെയധികം സഹായകമാകും.
1: മേഡം, നമ്മുടെ ഈ ചർച്ചയിൽ പുറത്തു വന്നതിൽ നിന്ന് പറഞ്ഞാൽ കർഷകർക്ക് പ്ലാൻ ജീനോം സേവിയർ അല്ലെങ്കിൽ ഇനങ്ങൾ സംരക്ഷിക്കാം, ജനിതക ശേഖരം കയ്യിൽ വെക്കാം, അത് പാറ്റന്റ് ചെയ്യാം അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യാം, പിന്നെ ഭൗമസൂചിക പദവി എന്ന് പറഞ്ഞാൽ ഒരു കമ്മ്യൂണിറ്റിക്ക് അത് കിട്ടാവുന്നതാണ്. അപ്പൊ ഇങ്ങനെ ഈ ഒരു ഭൗതിക സ്വത്താവകാശത്തില് കർഷകർക്കും പങ്കെടുക്കാം, ഇതിൽ നിന്ന് ലാഭം കൊയ്യാം, സൊസൈറ്റിക്ക് വേണ്ടി

0: കോൺട്രിബ്യൂഷന്
1: അതെ
0: ചെയ്യാൻ
1: അതെ
0: സാധിക്കും. ഇതിനൊക്കെ വേണ്ടി എവിടാണ് ഇവർ കോൺടാക്ട് ചെയ്യേണ്ടത്? ഒരു ഹെൽപ്പ് എന്തെങ്കിലും വേണമെങ്കിൽ
1: കേരള കാർഷിക സർവകലാശാലയിൽ ഒരു IPR സെല്ല് തന്നെയുണ്ട്. അതൊരു സെന്റർ ഫോർ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് എന്ന് പറഞ്ഞിട്ട് സെല്ലല്ലാതെ കുറച്ചും കൂടി ഉയർന്ന ഒരു പദവിയിലേക്ക് എത്തിയിട്ടുണ്ട്. കേരള കാർഷിക സർവകലാശാല ബൗദ്ധിക സ്വത്തവകാശത്തിന് വേണ്ടിയിട്ടുള്ള പല കാര്യങ്ങളും, ഇപ്പോൾ പ്ലാന്റ് ജീനോം സീവർ അവാർഡുകൾക്കാവട്ടെ, കമ്മ്യൂണിറ്റി അവാർഡുകളാവട്ടെ, GI ടാഗുകൾ ആവട്ടെ, ഇതിനെല്ലാം തന്നെ കർഷകർക്ക് വേണ്ടി ആവശ്യത്തിന് നല്ല രീതിയിൽ തന്നെ സഹായം കൊടുക്കുന്നുണ്ട്. നമ്മൾ ഫെസിലിറ്റേറ്റർ എന്നുള്ള രീതിയിലാണ് ചെയ്യുക. ഞാനൊരു 24 കാർഷിക ഉൽപ്പന്നങ്ങളുടെ കാര്യം പറഞ്ഞു കേരളത്തിൽ നിന്നും കിട്ടിയത്. അതിൽ 17 കേരള കാർഷിക സർവകലാശാലയാണ് അതിന്റെ അപേക്ഷ കൊടുത്തിരിക്കുന്നത്. അപേക്ഷ നമ്മുടെ പേർക്ക് കൊടുക്കാൻ പറ്റത്തില്ല, ഞാൻ പറഞ്ഞു ആ സൊസൈറ്റിയുടെ പേരിലാണ് കൊടുക്കുക. അതിന്റെ ടെക്നിക്കൽ ഹെൽപ്പാണ് നമ്മൾ ചെയ്യുക. ഈ അപേക്ഷ തയ്യാറാക്കുന്നതിന് കുറേയധികം കടമ്പകളുണ്ട്, കുറേ കാര്യങ്ങളുണ്ട്. അത് തയ്യാറാക്കി കൊടുക്കുന്നത് ആ സഹായം കേരള കാർഷിക സർവകലാശാല ചെയ്യുന്നുണ്ട്. ഇതുകൂടാതെ KCST നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് കീഴിൽ വരുന്ന ഇതാണ് KCST. അവരും പേറ്റന്റ് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നാലും കൂടുതലായിട്ടും എനിക്ക് തോന്നുന്നു കേരള കാർഷിക സർവകലാശാല തന്നെയാണ് ഈ ഭൗതിക സ്വത്തവകാശവുമായിട്ട് കർഷകർക്ക് ആവശ്യമായിട്ടുള്ള പല കാര്യങ്ങളിലും മുന്നിട്ട് നിൽക്കുന്നത്. അപ്പൊ ഇതില് കർഷകരെ സഹായിക്കുന്നതിന് വേണ്ടി തന്നെ പ്രവർത്തിക്കുന്ന ധാരാളം ശാസ്ത്രജ്ഞരുണ്ട്. ഇതിനെപ്പറ്റി നല്ല രീതിയിൽ ഒരു അവബോധമുള്ള ആൾക്കാരുമുണ്ട്, നന്നായിട്ട് സഹായിക്കുന്ന ആൾക്കാരുണ്ട്. അതിൽ നിന്ന് ഒരുപാട് കർഷകർക്ക് അതിന്റെ
0: ലാഭം
1: കിട്ടുന്നുണ്ട്.
0: ഡോക്ടർ ലൗലി, താങ്കൾ പരിപാടിയിലേക്ക് വന്ന് ഈ ഒരു വിഷയം അധികം പുതിയതല്ലെങ്കിലും കർഷകർ അധികം സുപരിചിതം അല്ലെന്ന് നമുക്ക് തോന്നുന്നുണ്ട്. ഈ ഒരു വിഷയത്തിൽ നല്ലമാതിരി വിശദീകരിച്ചു തന്ന് ബൗദ്ധിക സ്വത്തവകാശം എന്തുവാണ്, കർഷകർ എങ്ങനെ ഇതിൽ നിന്ന് ലാഭം എടുക്കുന്നതെന്ന് ഇത്രയും സമയം നമ്മോടൊപ്പം ചെലവഴിച്ച് വളരെ നന്ദി.
1: നന്ദി.
2: ബൗദ്ധിക സ്വത്തവകാശം എന്താണ്, എന്തൊക്കെയാണ് അതിൽ ഉൾപ്പെടുന്നത്, കാർഷിക മേഖലയിൽ അതിനുള്ള പ്രാധാന്യം എന്താണ് എന്നൊക്കെ മനസ്സിലായില്ലേ? ഈ കാര്യങ്ങളൊക്കെ ഇതുവരെ പറഞ്ഞു തന്നത് ഡോക്ടർ ലൗലി ബി ആണ്. ഡോക്ടർ ലൗലിയുമായി സംസാരിച്ചത് ഷിബു ജോർജ്. ഇനി ഒരു ഗാനം കേൾക്കാം.

0: ഗാനം കേട്ടല്ലോ.
1: ഇനി അടുത്ത പരിപാടിയിലേക്ക് പോകാം. കർഷകരുടെ ഉന്നമനത്തിനായി വിവിധ പദ്ധതികൾ ഇന്ന് നിലവിലുണ്ട്. ഇന്നത്തെ പരിപാടിയിൽ അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് എന്താണെന്ന് നോക്കാം. കൃഷിയിലെ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതോടൊപ്പം വിളവെടുപ്പിന് ശേഷമുള്ള നഷ്ടങ്ങൾ കുറയ്ക്കുന്നതും കർഷകരുടെ വരുമാനം ഉയർത്തുന്നതിന് അത്യന്താപേക്ഷിതമാണ്. ഈ ലക്ഷ്യം മുൻനിർത്തിയാണ് കേന്ദ്ര സർക്കാർ അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട്, ചുരുക്കത്തിൽ AIF എന്ന പദ്ധതി നടപ്പിലാക്കുന്നത്. അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ടിന്റെ പ്രധാന ലക്ഷ്യം വിളവെടുപ്പിന് ശേഷമുള്ള കാർഷികാടിസ്ഥാന സൌകര്യങ്ങൾ വികസിപ്പിക്കുകയാണ്. ഗോഡൌണുകൾ, സംഭരണശാലകൾ, കോൾഡ് സ്റ്റോറേജുകൾ, പ്രോസസിംഗ് യൂണിറ്റുകൾ, പാക്കിംഗ് സെന്ററുകൾ, കാർഷിക വിപണന അടിസ്ഥാന സൌകര്യങ്ങൾ എന്നിവ സ്ഥാപിക്കാൻ ഈ പദ്ധതി സാമ്പത്തിക പിന്തുണ നൽകുന്നു. ഈ പദ്ധതിയുടെ ഭാഗമായി കർഷക സംഘടനകൾ, FPOകൾ, സഹകരണ സംഘങ്ങൾ, കാർഷിക സംരംഭകർ, സ്റ്റാർട്ടപ്പുകൾ തുടങ്ങിയവർക്ക് കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പ ലഭ്യമാകുന്നു. കൂടാതെ പലിശയിൽ ഇളവും ക്രെഡിറ്റ് ഗ്യാരണ്ടി സൌകര്യവും പദ്ധതിയുടെ പ്രത്യേകതയാണ്. ഇതുവഴി കാർഷിക മേഖലയിൽ സ്വകാര്യ നിക്ഷേപം വർദ്ധിപ്പിക്കാനും ഗ്രാമീണ തൊഴിൽ സാധ്യതകൾ സൃഷ്ടിക്കാനും കഴിയും. അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് വഴി കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് മൂല്യവർദ്ധന സാധ്യമാകുന്നു. വിളകൾ സംഭരിച്ച് അനുയോജ്യമായ സമയത്ത് വിപണിയിലെത്തിക്കാൻ കഴിയുന്നതിനാൽ കർഷകർക്ക് മികച്ച വില ലഭിക്കുന്നു. അതോടൊപ്പം ഭക്ഷ്യനഷ്ടം കുറയുകയും ഉപഭോക്താക്കൾക്ക് ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ ലഭ്യമാകുകയും ചെയ്യുന്നു. ചുരുക്കത്തിൽ, അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് എന്നത് കൃഷിയെ ഉൽപാദനഘട്ടത്തിൽ മാത്രം ഒതുക്കാതെ മൂല്യശൃംഖലയുടെ മുഴുവൻ ഘട്ടങ്ങളിലേക്കും വ്യാപിപ്പിക്കുന്ന ഒരു ദീർഘദർശന പദ്ധതിയാണ്. കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കാനുള്ള ലക്ഷ്യത്തിലേക്ക് മുന്നേറുന്നതിൽ ഈ പദ്ധതി നിർണായക പങ്കുവഹിക്കുന്നു.
0: ഇനി ആദ്യം ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം നോക്കാം. ചോദ്യം ഇതായിരുന്നു, പശുത്തൊഴുത്തിൽ ഒരു പശുവിന് സാധാരണ എത്ര സ്ഥലമാണ് ആവശ്യമുള്ളത്? ഉത്തരം, ഒരു പശുവിന് ഏകദേശം 65 മുതൽ 70 ചതുരശ്ര അടി സ്ഥലം തൊഴുത്തിൽ ആവശ്യമാണ്.
2: ഇന്നത്തെ വയലും വീടും പരിപാടി സമാപിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം സുഷമ അനിൽ.
3: വയലും വീടും

0: ചിലപ്പോഴും നമ്മൾ വരാന്തയിൽ വന്ന് നിന്ന് ആ മഴ ആസ്വദിക്കാൻ വേണ്ടി ഇറങ്ങി നിന്ന് കണ്ടിട്ടൊക്കെയുണ്ട്.
1: ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281 4203 05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 500,000 രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2,00,000 കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണ ബമ്പർ 1 സമ്മാനം 30 കോടി രൂപ, 2 സമ്മാനം 1 കോടി രൂപ വീതം 20 പേർക്ക്. ടിക്കറ്റ് വില 500 രൂപ. നറുക്കെടുപ്പ് സെപ്റ്റംബർ 26.
2: കേരളത്തിലെ അംഗീകൃത ഏജന്റുമാരിൽ നിന്നും മറ്റെടുത്ത ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.

ഇത് ആകാശവാണി അനന്തപുരി എഫ് 101.9. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യ ഗാനം ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് എം ജി രാധാകൃഷ്ണൻ സംഗീതം നൽകി. എം ജി ശ്രീകുമാർ പാടിയത് ചിത്രം നരസിംഹം.

0: പലപ്പോഴും നമ്മൾ വരാന്തയിൽ വന്ന് നിന്ന് ആ മഴ ആസ്വദിക്കാൻ വേണ്ടി ഇറങ്ങി നിന്ന് കണ്ടിട്ടൊക്കെ ഉണ്ട്.
1: ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281 4203 05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.

0: സമയം 8 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: കേരളത്തിൽ മഴ ശക്തം. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നത് 1000-ലേറെ പേർ. കാസർകോട്, കണ്ണൂർ, കോഴിക്കോട്, വയനാട്, കോട്ടയം, ഇടുക്കി, തൃശൂർ, പത്തനംതിട്ട ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. മഴ തുടരുന്ന സാഹചര്യത്തിൽ ഏത് അടിയന്തര സാഹചര്യവും നേരിടാൻ സജ്ജമെന്ന് സംസ്ഥാന സർക്കാർ. വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 3 ദിവസത്തെ ഒഡീഷ സന്ദർശനത്തിന് നാളെ തുടക്കമാകും. വികസിത ഇന്ത്യ എന്ന ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണത്തിൽ രാജ്യത്തെ യുവാക്കൾ ശാരീരിക മാനസിക ഉണർവോടെ മുന്നേറണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നശാമുക്ത് യുവ ഫോർ വികസിത് ഭാരത് സങ്കൽപ് അഭിയാൻ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. നടപ്പ് സാമ്പത്തിക വർഷത്തിന്റെ

ആദ്യ പാദത്തിൽ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ ഏകദേശം 7% വളർച്ച കൈവരിക്കുമെന്ന് SBI റിസർച്ച് റിപ്പോർട്ട്. ഇറാനെതിരായ സൈനിക നീക്കം താൽക്കാലികമായി നിർത്തിവയ്ക്കാൻ തീരുമാനിച്ചതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. നിറപുത്തരി പൂജകൾക്കായി ശബരിമല നട തുറന്നു. കനത്ത മഴയുടെ പശ്ചാത്തലത്തിൽ ഭക്തർക്ക് പമ്പാ സ്നാനത്തിന് വിലക്ക്. ഗ്ലാസ്കോ കോമൺവെൽത്ത് ഗെയിംസ് ഇന്ന് സമാപിക്കും. 13 സ്വർണവുമായി ഇന്ത്യ 4 സ്ഥാനത്ത്. മുട്ടിനേറ്റ പരിക്കിനെ തുടർന്ന് ശ്രീലങ്കയ്ക്കെതിരായ ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിൽ ഇന്ത്യൻ താരം ജസ്പ്രീത് ബുംറ കളിക്കില്ല. അനന്തപുരി FM ൽ പ്രധാന വാർത്തകൾ ഇനി നാളെ രാവിലെ 6 മണിക്ക്.

ഇത് ആകാശവാണി അനന്തപുരി എഫ് എം 101.9. പ്രേക്ഷകർക്കായി ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. അരുൺ ആലാട്ടിന്റെ വരികൾക്ക് ഹെഷാം അബ്ദുൾ വഹാബ് സംഗീതം നൽകി. ഹെഷാം അബ്ദുൾ വഹാബ്, ദർശന രാജേന്ദ്രൻ എന്നിവർ പാടിയ ഗാനം ചിത്രം ഹൃദയം.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455 എന്ന നമ്പറിൽ വിളിക്കുക.
1: റഫീഖ് അഹമ്മദിന്റെ വരികൾക്ക് ദീപക് ദേവ് സംഗീതം നൽകി. വിജയ് യേശുദാസ് പാടിയത് ചിത്രം ലാവെൻഡർ.

നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി അനന്തപുരി എഫ് എം 101.9 ചലച്ചിത്ര ഗാനങ്ങൾ. അടുത്ത ഗാനം ഹരിനാരായണന്റെ വരികൾക്ക് രാഹുൽ രാജ് സംഗീതം നൽകി ഹരിചരൺ പാടിയത് ചിത്രം എസ്ട്രാ.

0: ആകാശവാണി ആനന്ദപുരി എഫ് എം 101.9.
1: ഇപ്പോൾ നെയ്യാറ്റിൻകര എൻ വാസുദേവന്റെ സംഗീത കച്ചേരി കേൾക്കാം. വയലിൻ ബി ശശികുമാർ, മൃദംഗം മാവേലിക്കര കെ വേലിക്കുട്ടി നായർ, ഘടം തിരുവനന്തപുരം വി കാർത്തികേയൻ. ത്യാഗരാജസ്വാമികൾ രചിച്ച ശോഭില്ലു എന്ന കീർത്തനത്തോടുകൂടി കച്ചേരി ആരംഭിക്കുന്നു. രാഗം ജഗൻമോഹിനി, രൂപകതാളം

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നെയ്യാറ്റിൻകര എൻ വാസുദേവന്റെ സംഗീത കച്ചേരി. വയലിൻ ബി ശശികുമാർ. മൃദംഗം മാവേലിക്കര കെ വേലിക്കുട്ടി നായർ. ഘടം തിരുവനന്തപുരം വി കാർത്തികേയൻ. ഇനി ആഭേരി രാഗത്തിൽ മൈസൂർ വാസുദേവാചാർ രചിച്ച ഒരു കീർത്തനം ഭജരേ എന്ന് തുടങ്ങുന്നു ആദ്യതാളം.

ഇതുവരെ കേട്ടത് നെയ്യാറ്റിൻകര എൻ വാസുദേവന്റെ സംഗീത കച്ചേരി. വയലിൻ വി ശശികുമാർ. മൃദംഗം മാവേലിക്കര കെ വേലിക്കുട്ടി നായർ. ഖടം തിരുവനന്തപുരം വി കാർത്തികേയൻ.

ഒരു അറിയിപ്പ് ശ്രദ്ധിക്കൂ. നാളെ രാവിലെ 11 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ സൈബർ കുറ്റകൃത്യങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് സൈബർ ഡിവിഷനിലെ ഹരിലാൽ പി മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, 9496556321. ഒരു നമ്പർ കൂടിയുണ്ട്, 9496569631. അറിയിപ്പ് കഴിഞ്ഞു.

0: എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.
1: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
2: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
3: നാളെ രാവിലെ 10 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ എഴുത്തുകാരിയും മൃഗാവകാശ പ്രവർത്തകയുമായ ശ്രീദേവി എസ് കർത്ത പങ്കെടുക്കുന്ന പരിപാടിയുടെ അവസാന ഭാഗം കേൾക്കാം.
4: ഇപ്പൊ വിശക്കുന്ന ഒരു ജീവി ഗാർഡ് ചെയ്യുമ്പോ അതിന്റെ അഗ്രഷൻ കൂടുന്ന ആലോചിച്ച് നോക്കും അല്ലെ. ഒരാൾ ഒരു കാവൽക്കാരനാണ്, അയാൾ ഭയങ്കര എക്സ്ട്രീംലി അഗ്രസീവ് ആവുമ്പോ അയാൾ എന്തും ചെയ്യും. അതേ അവസ്ഥയാണ് ഇപ്പൊ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത്.
3: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നാളെ രാവിലെ 10
5: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില
6: എന്നും രാവിലെ 10:30
5: പ്രായോജകർ.
6: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
5: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.

ഇപ്പോൾ നിശാസുരഭി. മനസ്സിൽ എന്നും തങ്ങി നിൽക്കുന്ന ഒരുപിടി മധുര ഗാനങ്ങൾ. ഇന്ന് നിശാസുരഭിയുമായി ദീപ്തി വി ആർ. ആദ്യ ഗാനം എം ഡി രാജേന്ദ്രൻ വരികളെഴുതി ജി ദേവരാജൻ സംഗീതം നൽകി യേശുദാസ് പാടിയത് ചിത്രം ശാലിനി എന്റെ കൂട്ടുകാരി.

നിശാസുരഭിയിൽ അടുത്ത ഗാനം ദേവദാസിന്റെ വരികൾ, ശ്യാമിന്റെ സംഗീതം, ജയചന്ദ്രൻ പാടിയത്, ചിത്രം രാധ എന്ന പെൺകുട്ടി.

മനസ്സിൽ എന്നും തങ്ങി നിൽക്കുന്ന മധുരഗാനങ്ങളുമായി എത്തിയ നിശാസുരഭി ഇപ്പോൾ പൂർണ്ണമാകുന്നു. നിശാസുരഭി വീണ്ടും നാളെ രാത്രി 10:30 പ്രിയ ശ്രോതാക്കളോടൊപ്പം ഇന്ന് സ്റ്റുഡിയോയിലുണ്ടായിരുന്നത് ദീപ്തി വിആർ.

0: ആകാശവാണി അനന്തപുരി എഫ്എം 101.9 ഇപ്പോൾ സുഭാഷിതം അവതരിപ്പിക്കുന്നത് പ്രൊഫസർ കെ വി ദേവ്.
1: പുരുഷാഭരണം രൂപം രൂപാഭരണമാം ഗുണം ഗുണാഭരണമാം ബോധം.

0: ആകാശവാണി അനന്തപുരി എഫ് എം 101.9. ഇപ്പോൾ സുഭാഷിതം അവതരിപ്പിക്കുന്നത് പ്രൊഫസർ കെ വി ദേവ്.
1: പുരുഷാഭരണം രൂപം രൂപാഭരണമാം ഗുണം ഗുണാഭരണമാം ബോധം.

0: പ്രവർത്തിക്കുന്ന ആളിനും ബഹുമുഖമായ അറിവ് ബഹുജനാരാധനം കാലാന്തരത്തിലും നേടിക്കൊടുക്കും. കാലാന്തരത്തിലും ഒരാൾ അനുസ്മരിക്കപ്പെടുക എന്നതാണ് ജീവിതത്തിൻ്റെ സാഫല്യം. പദവികളുടെ മഹത്വം കൊണ്ടുള്ള ആദരവും മാന്യതയും തുറമുഖത്തടുത്ത കപ്പലിൻ്റെ കാഴ്ച പോലെയാണ്. തുറമുഖം വിട്ടാൽ ആ കപ്പലിനെ ആരോർക്കാനാണ്? ബഹുമുഖമായ അറിവിനും ആഭരണമാണ് ക്ഷമ. പ്രതീകാരബുദ്ധിയില്ലാത്ത സഹിഷ്ണുതയാണ് ക്ഷമ. ഭരണാധികാരികളും അല്ലാത്തവരും ക്ഷമ ശീലമാക്കുന്നത് പൊന്നുംകുടത്തിന് പൊട്ടുതൊടും പോലെയാണ്. ഒരിടത്ത് ഒരിക്കൽ നിർബന്ധബുദ്ധിയെടുത്ത് കരയുന്ന കുഞ്ഞിനെ ഉന്തുവണ്ടിയിലിരുത്തി ഒരപ്പൂപ്പൻ പാർക്കിലെ ഭംഗികൾ കാണിക്കാൻ പാടുപെടുകയായിരുന്നു. കുഞ്ഞ് അതൊന്നും കാണാൻ കൂട്ടാക്കുന്നില്ല, വാശിയെടുത്ത് കരയുകയാണ്. അടങ്ങു കുഞ്ഞുണ്ണി, അടങ്ങു കുഞ്ഞുണ്ണി എന്ന് കാരണവർ കൂടെ കൂടെ പറയുന്നുമുണ്ട്. ആര് കേൾക്കാൻ? കുഞ്ഞ് വാശിയിൽ തന്നെ ആവുന്നത്ര ഉച്ചത്തിൽ കരച്ചിലാണ്. കാരണവർ പല്ലവി ആവർത്തിക്കുകയാണ്, അടങ്ങു കുഞ്ഞുണ്ണി, അടങ്ങു കുഞ്ഞുണ്ണി എന്ന്. ഒരു വൃദ്ധയ്ക്ക് ആ കരച്ചിൽ തീരെ ക്ഷമിക്കാൻ കഴിയുന്നില്ല. അരിശപ്പെട്ട വൃദ്ധ കുഞ്ഞിനോട് കയർത്തു, എടാ കുഞ്ഞുണ്ണി, നിർത്തലാ കരച്ചിൽ. എത്ര നേരം കൊണ്ട് നിന്റെ മുത്തശ്ശൻ നിന്നോട് കരച്ചിലടക്കാൻ പറയുന്നു? അത് കേട്ട് കാരണവർ പറഞ്ഞു, അടങ്ങു കുഞ്ഞുണ്ണി എന്ന് പറഞ്ഞത് എന്നോട് തന്നെയാണ്. കുഞ്ഞുണ്ണി എന്നത് എൻ്റെ പേരാണ്, കുഞ്ഞിൻ്റെ പേരല്ല. ആ വൃദ്ധയ്ക്ക് തോന്നിയ അരിശം പതിന്മടങ്ങ് കാരണവർക്കുണ്ടാകുന്നുണ്ട്. അപ്പോഴെല്ലാം അദ്ദേഹം സ്വയം നിയന്ത്രിക്കുകയാണ്, അടങ്ങു കുഞ്ഞുണ്ണി, അടങ്ങു കുഞ്ഞുണ്ണി എന്ന്. ഈ ക്ഷമയാണ് ക്ഷമ. മിണ്ടിപ്പോകരുത് എന്ന് പറഞ്ഞ് രണ്ട് പിടപെടയ്ക്കാൻ കാരണവർക്ക് കഴിയാത്തതല്ല. അങ്ങനെ സ്വയം അരിശം തീർക്കലാണ് സാധാരണ ചെയ്യാറുള്ളത്. ഭർത്താവ് ശകാരം ആരംഭിക്കുമ്പോൾ വായിൽ വെള്ളം കൊള്ളുന്ന ഒരു ഭാര്യയെ ഞാൻ കണ്ടിട്ടുണ്ട്. അതിനു പകരം രണ്ടിന് നാലെന്ന മട്ടിൽ വക്കാണത്തിന് മുതിരുന്ന ഭാര്യയാകട്ടെ ഭർത്താവാകട്ടെ കുടുംബജീവിതത്തെ കുട്ടിച്ചോറാക്കുന്നു. അത്തരം സന്ദർഭങ്ങളിൽ അടങ്ങു കുഞ്ഞുണ്ണി, അടങ്ങു കുഞ്ഞുണ്ണി എന്ന് സ്വയം നിയന്ത്രിക്കാൻ കഴിഞ്ഞാൽ അതിൻ്റെ നേട്ടം എത്ര പ്രശംസനീയമായിരിക്കും. സമൂഹത്തിൽ ഇന്ന് കാണുന്ന ഏറ്റവും ഭീഷണമായ ആപത്തെന്താണ്? ക്ഷമയില്ലായ്മ. സ്വയം നിയന്ത്രിക്കാൻ അറിഞ്ഞുകൂടാത്ത ക്ഷമയില്ലായ്മ. എന്തെല്ലാം മിഥ്യാധാരണകളുടെ പ്രേരണയാലാണ് ഇന്ന് സമൂഹത്തിൽ നടക്കുന്ന വിധ്വംസനങ്ങൾ? ആ വിധ്വംസകന്മാർ ഓർക്കുന്നില്ല അവർ പ്രയോഗിക്കുന്ന ആയുധങ്ങൾക്ക് സ്വജനപക്ഷപാതമില്ല എന്ന്. വിധ്വംസന പ്രവണത ഒരു പ്രശ്നത്തിനും പരിഹാരമല്ല. മഹാത്മാഗാന്ധി ലോകത്തിന് സംഭാവന ചെയ്ത ഏറ്റവും മഹത്തായ പാഠം അതാണ്, ക്ഷമയോളം ശക്തമായ ഒരായുധം മറ്റൊന്നില്ല എന്നത്. സമൂഹത്തിൽ ചൂരൽവള്ളി പോലെ പടർന്നു പിടിച്ചിരിക്കുന്ന സുഖലോലുപതയ്ക്കും ആർഭാട മനസ്ഥിതിക്കും ഹേതു എന്താണെന്ന് ചിന്തിച്ചാൽ ബോധ്യമാകും, ക്ഷമയില്ലായ്മയാണ്. സമ്പന്നർ തിങ്ങിപ്പാർക്കുന്ന നഗരജീവിതത്തെ ഹുതവഹപരീതം ഗൃഹമിവ, തീപിടിച്ച വീട് എന്ന പോലെ എന്നാണ് കാളിദാസൻ ഒരു കഥാപാത്രത്തെക്കൊണ്ട് പറയിക്കുന്നത്. കുടുംബം, സമൂഹം, രാഷ്ട്രം ഇവ തീപിടിച്ച വീടായി മാറാതിരിക്കണമെങ്കിൽ ക്ഷമാന്വിതമായ സ്വയം നിയന്ത്രണം ഇങ്ങേ അറ്റം മുതൽ അങ്ങേ അറ്റം വരെ ശീലമാക്കണം.
1: സുഭാഷിതം അവതരിപ്പിച്ചത് പ്രൊഫസർ കെ വി ദേവ്. സുഭാഷിതം വീണ്ടും നാളെ രാവിലെ 5:55. നാളത്തെ സുഭാഷിതം അവതരിപ്പിക്കുന്നത് ഹരിപ്പാട് അച്യുത ശാസ്ത്രി. ആകാശവാണി അനന്തപുരി FM 101.9. കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഇടവിട്ട് മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. കാലാവസ്ഥ അറിയിപ്പ് കഴിഞ്ഞു. ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ പൂർണ്ണമാകുന്നു. സമയം 11 കഴിഞ്ഞ് 4:53. ഇപ്പോൾ മുതൽ നാളെ രാവിലെ 5:48 വരെ വിവിധ ഭാരതിയറിലെ
2: ज्यादा खराब होता है, कमजोर होता है. घबराते हैं और यही करियर का बेस भी होता है. और हमारे साथ हैं कि फिजिक्स को लेकर लोग बहुत घबराते हैं स्टूडेंट्स, और उनके मन में होता है कि फिजिक्स कैसे करें कि रटना न पड़े.
3: इस बारे में मैं ये कहना चाहूंगा कि जब आप साइंस लेते हैं सो बेसिकली आप शायद 8th या 9th स्टैंडर्ड से ही अपना मन बना चुके हैं कि मुझे साइंस लेना है. तो मेरे हिसाब से पहले तो आप मेंटली तैयार होके आते हैं
2: जी.
3: तो जब आप 8th या 9th स्टैंडर्ड में होते हैं तो ऐसा भी हो सकता है कभी कि आप मॉब साइकोलॉजी की वजह से आ रहे साइंस में, लेकिन अब जब आपने साइंस लिया है तो देर इज नो टर्निंग बैक। तो उसकी पढ़ाई कितनी डिफिकल्ट है ये आपको पहले से ही समझ के आना है। अपने स्कूल लेवल पे फिजिक्स थोड़ी इंटरेस्टिंग बनानी चाहिए बिकॉज बच्चे बहुत वीक बैकग्राउंड के साथ आते हैं, सॉरी टू से, बट जब हम बच्चों को